മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ഇടവം 31 2026 ജൂൺ 14 ഞായറാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. ഈ ലോകത്ത് നമ്മുടെയൊക്കെ സൗന്ദര്യത്തിന്റെ കുറവ് സ്വന്തം സ്വഭാവ ഗുണങ്ങളിലൂടെ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ നമുക്കൊക്കെ ആവുക തന്നെ ചെയ്യും. എന്നാൽ പലരും മറന്നുപോകുന്നൊരു സത്യമുണ്ട്, സ്വഭാവ വൈകല്യം ഒരിക്കലും സൗന്ദര്യത്തിലൂടെ ഈ സമൂഹത്തിൽ പരിഹരിക്കാനാവില്ല എന്നതാണ്. അത് ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ഗ്രാമഭംഗി, 9:30 അഭ്രപാളിയിലെ അത്ഭുതങ്ങൾ, 11 മണിക്ക് മൻ കി ബാത്, ഉച്ചയ്ക്ക് 12 മണിക്ക് ഗാനമന്ദാരം, 2 മണിക്ക് നിയമവീഥി, വൈകുന്നേരം 4 മണിക്ക് ഭാഗ്യരാശി, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 9:55 ബെഡ്ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് ജൂൺ 14. ചൈന ആദ്യത്തെ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചതും ഹവായ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഭാഗമായി മാറിയതും വിയറ്റ്നാം രാഷ്ട്രം രൂപീകൃതമായതുമൊക്കെ ഒരു ജൂൺ 14-നായിരുന്നു. ജൂൺ 14-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂൺ 14. എല്ലാ വർഷവും ജൂൺ 14 ലോക രക്തദാതാക്കളുടെ ദിനമായി ആചരിക്കുന്നു. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിന് ഈ ദിനം ആചരിക്കുന്നു. ചൈന ആദ്യത്തെ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചത് 1967 ജൂൺ 14-നായിരുന്നു. ജൂൺ 14-നായിരുന്നു ഹവായ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഭാഗമായി മാറിയത്. US ആർമി സ്ഥാപിതമായത് 1775 ജൂൺ 14-നായിരുന്നു. ജൂൺ 14-നായിരുന്നു നോർവേയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത്. 1947 ഇന്ത്യ വിഭജനത്തിനായുള്ള മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ സ്വീകാര്യത കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് മുമ്പാകെ വെച്ചത് 1947 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. ജൂൺ 14-നായിരുന്നു വിയറ്റ്നാം രാഷ്ട്രം രൂപീകൃതമായത്. 1962 ജൂൺ 14-നായിരുന്നു. CV രാമന് ലെനിൽ സമാധാന സമ്മാനം ലഭിച്ചത് 1958 ജൂൺ 14-നായിരുന്നു.
2: 90.4 FM അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. എറണാകുളം പരിയത്തുക്കാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ സ്വിറ്റ്സർലാൻഡ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നൈസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഇരുവരും ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക ആഗോള വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇരുവരും ചർച്ച

0: ഫിക്സോയുമായും ശ്രീ നരേന്ദ്രമോദി ബ്രാറ്റിസ്ലാവയിൽ ചർച്ചകൾ നടത്തും. മുൻനിര ബിസിനസ് നേതാക്കന്മാരുമായുള്ള ആശയവിനിമയവും സന്ദർശനത്തിനിടെ നടക്കും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ വൻ അവസരങ്ങൾ ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇതാദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കുന്നത്.
1: അടുത്തയാഴ്ച ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും മറ്റ് ലോക നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, നിക്ഷേപ പങ്കാളിത്തം, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. അസമിലെ ജോർഹട്ടിൽ AN-32 വിമാനാപകടത്തിൽ 5 വ്യോമസേനാ സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം അറിയിച്ചു. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ളൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സർജൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീർ വായു ഖേമാരാം കുമാവത്ത്, അഗ്നിവീർ വായു ഡാനിഷ് ആലം എന്നിവർ കർത്തവ്യ നിർവഹണത്തിനിടെ പരമത്യാഗം ചെയ്തതായി രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിക്കുകയാണ്. രാവിലെ 6:15 തുടങ്ങിയ പരിപാടി 7:35 വരെയാണ്. മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ, ഹാബിൽറ്റ് എന്നിവയുമായി സഹകരിച്ചാണ് പരിപാടി. കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവും സംരംഭത്തിൽ പങ്കെടുക്കും. യൂട്യൂബ് ലൈവ് യോഗ സ്ട്രീമിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ നേടുന്ന പുതിയ ലോക റെക്കോർഡ് സൃഷ്ടിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് ആയുഷ് മന്ത്രാലയം അറിയിച്ചു. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്യും. നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറുടെ ചേംബറിൽ അവലോകന യോഗം ചേർന്നു. രോഗിയുടെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരുടെയും വിവരങ്ങൾ ആരാഞ്ഞ മന്ത്രി അവർക്കാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി. ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവയുടെ ലഭ്യതയും മന്ത്രി ചോദിച്ചറിഞ്ഞു. നേരത്തെ നിപ്പ ബാധയുണ്ടായപ്പോൾ സ്വീകരിച്ച പ്രതിരോധ നടപടികൾ തുടരണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ജില്ലയിൽ സന്ദർശനത്തിനെത്തിയ കേന്ദ്ര സംഘവുമായും മന്ത്രി ആശയവിനിമയം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷങ്ങൾ പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് രാജ്യത്തെ പൌരന്മാരുടെ ജീവിതം സുഗമമാക്കുന്നതിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
2: എല്ലാ നികുതിദായകർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ 2025-26 കേന്ദ്ര ബജറ്റിൽ നികുതി സ്ലാബുകൾ, നിരക്കുകൾ എന്നിവയിൽ സമഗ്ര പരിഷ്കാരങ്ങൾ രൂപകൽപ്പന ചെയ്തു. പുതിയ നികുതി വ്യവസ്ഥയിൽ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കി. 2022 സാമ്പത്തിക വർഷത്തിൽ ആദായ നികുതി ഫയൽ ചെയ്യുന്നവരുടെ എണ്ണം 6,09,00,000 2025-9,02,00,000 ഉയർന്നു. ഗവൺമെന്റ് വരും തലമുറ GST ലളിതമാക്കുകയും പൌരന്മാരുടെ ജീവിതം എളുപ്പമാക്കുകയും ചെയ്തു. 5% 18% സ്ലാബുകളെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ രാജ്യത്തെ GST ഘടന. ഈ വർഷം ഏപ്രിലിൽ രാജ്യത്തെ GST വരുമാനം 2.42 ലക്ഷം കോടി രൂപയിലെത്തി. ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. നരേന്ദ്രമോദി ഗവൺമെന്റ് രാഷ്ട്രീയ നയരൂപീകരണ മേഖലയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി. കേവലം 22 മാസത്തിനകം രാജ്യത്തെ 99.6% ജില്ലകളിൽ 5G സേവനങ്ങളെത്തി. ഇന്റർനെറ്റ് ഡാറ്റയുടെ നിരക്ക് 97.7% കുറഞ്ഞു. 6G സാങ്കേതിക വിദ്യയിൽ ആഗോളതലത്തിൽ ഒന്നാമതെത്താനുള്ള ഒരുക്കത്തിലാണ് രാജ്യം.
1: എറണാകുളം പരുത്തുകാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. താമസക്കാർക്ക് 5 സെന്റ് സ്ഥലവും വഴിയും നൽകാൻ ഇന്നലെ സ്ഥലവാസികളും ഉടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ഇവർക്ക് 1 വർഷത്തിനകം വീട് വെച്ച് നൽകുമെന്നും ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ മരം മുറിച്ചു മാറ്റുന്നതിന് അവസരം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വീടുപണി തീരുന്നതുവരെ നിവാസികൾക്ക് നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാം. കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട സമരങ്ങളുടെ ഭാഗമായ കേസുകൾ പിൻവലിക്കാനും യോഗത്തിൽ ധാരണയായി. PM വിഷയത്തിൽ പഴയ നിലപാട് തന്നെയാണ് ഗവൺമെന്റിന് ഇപ്പോഴുമെന്ന് മന്ത്രി KM ഷാജി കോഴിക്കോട്ട് പറഞ്ഞു. LDF ഗവൺമെന്റ് ഒപ്പുവെച്ച കരാർ മരവിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് നിങ്ങൾ കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ, സ്വിറ്റ്സർലാൻഡ്, ബ്രസീൽ, മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. ഇന്ന് ഓസ്ട്രേലിയ തുർക്കിയെയും ജർമ്മനി ക്രൊയേഷ്യയെയും നേരിടും. വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: ആവേശം മലകടൽ തീർത്ത പോരാട്ടത്തിൽ ബ്രസീലിനെ പിടിച്ചുകെട്ടി കരുത്തറിയിച്ചിരിക്കുകയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ. ആദ്യ പകുതിയിൽ ഒരു ഗോളിന് പിന്നിൽ

0: കുപ്പായം മഞ്ഞപ്പടയെ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയറിന്റെ ഉജ്ജ്വലമായ ഗോളാണ് മത്സരത്തിലേക്ക് തിരികെ എത്തിച്ചത്. കളിയുടെ 21 മിനിറ്റിൽ ഇസ്മായിൽ സെബാരിയിലൂടെ മൊറോക്കോ ആദ്യം വലകുലുക്കി. ബ്രസീൽ പ്രതിരോധ നിരയെയും ഗോൾ കീപ്പർ അലിസനെയും അമ്പരപ്പിച്ചുകൊണ്ട് സെബാരി നേടിയ ഗോൾ ബ്രസീൽ ആരാധകരെ ശരിക്കും ഞെട്ടിച്ചു. എന്നാൽ 32 മിനിറ്റിൽ റയൽ മാഡ്രിഡ് വിംഗർ വിനീഷ്യസ് ജൂനിയർ ബ്രസീലിന്റെ രക്ഷകനായി അവതരിച്ചു. ബ്രൂണോ ഗ്വിമാരിസിന്റെ പാസിൽ നിന്ന് ബോക്സിനുള്ളിലേക്ക് കുതിച്ച വിനീഷ്യസ് ജൂനിയർ മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോണോയ്ക്ക് ഒരു അവസരവും നൽകാതെ ഉതിർത്ത തകർപ്പനടി ആഫ്രിക്കൻ വലകുലുക്കി. ആദ്യ പകുതിയിൽ മിഡ്ഫീൽഡിൽ പിടിമുറുക്കി എതിരാളികളെ വിറപ്പിച്ച മൊറോക്കോയ്ക്ക് പക്ഷേ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ കൈവിട്ടു. വിജയദാഹവുമായി ഇരമ്പിക്കേറിയ ബ്രസീലിനെ നന്നേ പാടുപെട്ടാണ് ആഫ്രിക്കൻ ടീം ചെറുത്തത്. കളിയുടെ അവസാനത്തിൽ ഒരു മിന്നലാക്രമണത്തിലൂടെ മൊറോക്കോ എതിരാളികളെ ഞെട്ടിച്ചെങ്കിലും ഗോൾ പിറന്നില്ല. ഇന്ന് പുലർച്ചെ നടന്ന ആദ്യ മത്സരത്തിൽ കരുത്തരായ സ്വിറ്റ്സർലൻഡിനെ 1-1 സമനിലയിൽ കുരുക്കി ഖത്തർ ലോകകപ്പിലെ ആദ്യ പോയിന്റ് നേടി. അവസരങ്ങളുടെ പെരുമഴ തീർത്തിട്ടും ഖത്തറിനെതിരെ സ്വിസ് പടയ്ക്ക് വിജയം കൈവിട്ടു.
1: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബെർമിംഗ്ഹാമിലെ എഡ്ബസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 7-ന് മത്സരം. അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് T20 മത്സരങ്ങളുടെ ഫൈനൽ. 3 ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ധർമ്മശാലയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 തോൽപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 195 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 22.5 ഓവറിൽ ലക്ഷ്യം മറികടന്നു. ഇന്ത്യൻ നായകൻ ശുഭ്മൻ ഗില്ലാണ് മത്സരത്തിലെ മികച്ച കളിക്കാരൻ. ബുധനാഴ്ച ലക്നൌവിലാണ് അടുത്ത മത്സരം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ഇന്ന്. പ്രസിദ്ധമായ ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്നാണ്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: ആരാധനകളിൽ പ്രാധാന്യമേറിയതാണ് രോഹിണി ആരാധന. തിരുവോണം, അഷ്ടമി, രേവതി ആരാധനകൾ പൂർത്തിയായതിനു ശേഷമാണ് രോഹിണി ആരാധന നടക്കുന്നത്. ശിവഭഗവാന്റെ കോപം ശമിപ്പിക്കാൻ സ്വയംഭൂവിനെ ആലിംഗനം ചെയ്യുന്ന ചടങ്ങാണ് രോഹിണി ആരാധന നാളിലെ അതിവിശിഷ്ടമായ ആലിംഗന പുഷ്പാഞ്ജലി. കുറുമാത്തൂറില്ലത്തെ നായ്ക്കർ സ്ഥാനികനാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്താനുള്ള അവകാശം. ആരാധനകൾ പൂർത്തിയാവുന്നതോടെ ചതുശതങ്ങൾക്ക് തുടക്കമാകും. ചൊവ്വാഴ്ചയാണ് തിരുവാതിര ചതുശതം. കൊട്ടിയൂരിലേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ഗതാഗത കുരുക്കുമുണ്ട്.
1: മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി 90 എന്ന വിഷയത്തിൽ ഇന്ന് അരീക്കോട് സെമിനാർ സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് നടത്തുന്ന പരിപാടിയിൽ ആകാശവാണിയിൽ നിന്ന് വിരമിച്ചവരെ ആദരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് നൈസിൽ കൂടിക്കാഴ്ച നടത്തും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ സ്വിറ്റ്സർലൻഡ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:35.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് കൂടിക്കാഴ്ച. ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. കേരളത്തിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന അമേരിക്ക. കരാറിൽ ഉടൻ ഒപ്പുവെക്കില്ലെന്ന് ഇറാൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ബ്രസീൽ മൊറോക്കോ മത്സരം സമനിലയിൽ. ICC മരുന്ന T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെ നീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നോവേറ്റ്സ് പരിപാടിക്ക് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും സംയുക്തമായി ഇന്ന് തുടക്കം കുറിക്കും. തുടർന്ന് പ്രധാനമന്ത്രി സ്ലോവാക്കിയയിലേക്ക് തിരിക്കും. നീസിൽ തനിക്ക് ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം സ്ലോവാക്കിയ ഇന്ത്യ സഹകരണത്തിൽ പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് സ്ലോവാക് പ്രസിഡന്റ് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവിയയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളിരുത്തി.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്

0: പുതിയ അവസരങ്ങൾ തുറക്കുമെന്നാണ് സ്ലൊവാക് പ്രസിഡന്റ് പീറ്റർ പെലേഗ്രിനി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. സ്ലൊവാക് പ്രാദേശിക സമയം ഞായറാഴ്ച രാത്രി ബ്രാറ്റിസ്ലാവിയയിൽ എത്തുന്ന ശ്രീ നരേന്ദ്രമോദിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ അതിനിടെ അവസാന ഘട്ടത്തിലെത്തി. സ്ലൊവാക് സ്വതന്ത്ര രാജ്യമായ ശേഷം ഇതാദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടം സന്ദർശിക്കുന്നത് ഇന്ത്യൻ സമൂഹത്തിനിടയിൽ വൻ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.
1: ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ബുധനാഴ്ച പ്രസിഡന്റ് ട്രംപ് പ്രധാനമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ആഗോള ഓൺലൈൻ യോഗ പരിപാടി പുരോഗമിക്കുന്നു. രാവിലെ 6:15 മുതൽ 7:35 വരെയുള്ള ഓൺലൈൻ യോഗ സെഷനിൽ 130-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവും സംരംഭത്തിന്റെ ഭാഗമായി. പരിപാടിയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും വാട്സ്ആപ്പ് നമ്പറിൽ ഡിജിറ്റൽ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ചന്ദ്രോപരിതലത്തിലെ അതിശൈത്യത്തിൽ നിന്നും ലാൻഡറുകളെ സംരക്ഷിക്കുന്നത് ലക്ഷ്യമിട്ട് കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ വകുപ്പുമായി സഹകരിക്കുന്നതായി ISRO ചെയർമാൻ V.നാരായണൻ. ഒരു റിപ്പോർട്ട്.
2: രാത്രി സമയങ്ങളിൽ ചന്ദ്രനിലെ താപനില -129 സെൽഷ്യസ് വരെ താഴാറുണ്ട്. ചന്ദ്ര ഉപരിതലത്തിലെ ഈ തണുപ്പിനെ അതിജീവിച്ച് 200 ദിവസത്തിലധികം പ്രവർത്തിക്കാൻ സാധിക്കുന്ന ലാൻഡർ വികസിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് നീക്കം. ബംഗളൂരുവിൽ നടന്ന CSIR റൈസ് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യവെയാണ് ISRO ചെയർമാൻ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. സൌരോർജത്തിൽ പ്രവർത്തിച്ച ചന്ദ്രയാൻ 3 ലൂണാർ ലാൻഡറിന് 14 ദിവസം മാത്രമാണ് ആയുസ്സുണ്ടായിരുന്നത്. എന്നാൽ കൃത്രിമ താപ സംവിധാനങ്ങൾ കൂടി ചേരുന്നതോടെ ഭാവി ദൌത്യങ്ങളിൽ കൂടുതൽ വിശദമായി ചന്ദ്രനെ പഠിക്കാൻ കഴിയും. CSIRഉം ISROയും തമ്മിൽ 40 സാങ്കേതിക മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരണയായതായി അറിയിച്ച ശ്രീ V.നാരായണൻ ഇതിൽ 17 ആദ്യഘട്ട നടപ്പാക്കലിന് അനുമതി ലഭിച്ചതായും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കഴിഞ്ഞ 12 വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തെ പൌരന്മാരുടെ ജീവിതം സുഗമമാക്കുന്നതിന് ഈ കാലയളവിൽ നിരവധി പദ്ധതികൾ നടപ്പാക്കി. GST, ഡിജിറ്റൽ ഇന്ത്യ, ഭാരത് നെറ്റ് പദ്ധതി തുടങ്ങിയ സംരംഭങ്ങളിലൂടെ ജീവിത സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം പൌരന്മാരെ രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാക്കുകയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നിപ സാഹചര്യം വിലയിരുത്തുന്നതിനായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K.മുരളീധരൻ ഇന്ന് കോഴിക്കോടെത്തും. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്ക പട്ടികയിലുള്ള 3 പരിശോധനാ ഫലം നെഗറ്റീവായി. സമ്പർക്ക പട്ടികയിലുള്ള 4 കൂടി ഇന്നലെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവത്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിന്റെ ഭാഗമായി തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്ക് എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. എന്നാൽ കരാർ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ടു പോയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം കരാറിൽ ഒപ്പുവയ്ക്കുന്നത് ഉടനടി നടക്കാൻ സാധ്യതയില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ് അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ കന്നി മത്സരത്തിൽ ബ്രസീലിന് സമനില. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ മൊറോക്കോയാണ് മുൻ ചാമ്പ്യന്മാരെ 1-1 സമനിലയിൽ തളച്ചത്. ആകാശവാണിക്ക് വേണ്ടി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: അടിയേറ്റപ്പോൾ വീര്യം സടകുടഞ്ഞു, പിന്നെ തിരിച്ചടിച്ചു. പക്ഷേ ജയത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ മഞ്ഞപ്പടയെ ആഫ്രിക്കൻ കരുത്തർ ഒരു ഘട്ടത്തിനും അനുവദിച്ചില്ല. ആദ്യ പകുതിയിലെ ബലാബലം രണ്ടാം പകുതി നഷ്ടപ്പെട്ടെങ്കിലും ബ്രസീലിനെ പിടിച്ചുകെട്ടി വിലപ്പെട്ട പോയിന്റ് പിടിച്ചു വാങ്ങിയിരിക്കുകയാണ് മൊറോക്കൻ സംഘം. 21-ാം മിനിറ്റിൽ ഇസ്മായിൽ സൈബാരിയിലൂടെ മൊറോക്കോ മുന്നിലെത്തിയപ്പോൾ 10

0: മിനിറ്റുകൾക്കകം 32 മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയർ ആണ് ബ്രസീലിന്റെ രക്ഷകനായത്. ആദ്യ പകുതിയിലെ കിടിലൻ പ്രകടനത്തിന് ശേഷം രണ്ടാം പകുതിയിൽ മൊറോക്കോ കൂടുതലും പ്രതിരോധിക്കുന്നതാണ് കണ്ടത്. തക്കം പാർത്തു നിന്ന ബ്രസീലിയൻ മുന്നേറ്റക്കാർ നിരന്തരമായി മൊറോക്കൻ ഗോൾമുഖത്തേക്ക് ഇരമ്പിയെത്തി. പക്ഷെ പഴുതടച്ച പ്രതിരോധം കാനറുകളുടെ മോഹം നിഷ്ഫലമാക്കി. കളിയുടെ അവസാന നിമിഷം മൊറോക്കയുടെ മിന്നലാക്രമണം ബ്രസീലിന്റെ തോൽവിയുടെ വക്കത്തെത്തിച്ചു. മൊറോക്കൻ താരം എൽ ഐനാവിയുടെ തകർപ്പനടി തടയാൻ ബ്രസീലിയൻ ഗോൾ കീപ്പർ അലിസൺ ഏറെ പാടുപെട്ടു.
1: ഗ്രൂപ്പ് സിയിലെ തന്നെ ഹെയ്ത്തി സ്കോട്ട്ലൻഡ് മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ഡിയിൽ രാവിലെ 9:30 നടക്കുന്ന മത്സരത്തിൽ ഓസ്ട്രേലിയ തുർക്കിയെ നേരിടും. ഐസിസി വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബിർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. UAE ഇന്ത്യൻ പാസ്പോർട്ട് വിസ കോൺസുലർ സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയിൽ മാറ്റം വരുത്തിയതായി അറിയിപ്പ്. നിലവിലെ സേവനദാതാക്കളായ BLS ഇന്റർനാഷണൽ, SGIVS ഗ്ലോബൽ എന്നിവ June 30 വരെയാകും അപേക്ഷകൾ സ്വീകരിക്കുക. July 1 മുതൽ അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് LLC ആയിരിക്കും പുതിയ സേവനദാതാവ്. July 1 മുമ്പ് നൽകിയ അപേക്ഷകൾ BLS SGIVS കേന്ദ്രങ്ങൾ കൈകാര്യം ചെയ്യും. RSS സർസംഘചാലക് മോഹൻ ഭാഗവത് ഇന്ന് തൃശൂരിൽ. RSS ശതാബ്ദിയുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം പങ്കെടുക്കും. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് ഇന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. July 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1ാം ഘട്ടം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് ആരംഭിക്കുന്നത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഹിമാചൽ പ്രദേശിലെ തപാൽ വകുപ്പ് ഡ്രോൺ അധിഷ്ഠിത മെയിൽ ട്രാൻസ്മിഷൻ സേവനം ആരംഭിച്ചതായി കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. വിദൂരവും ദുർഘടവുമായ ഭൂപ്രദേശങ്ങളിൽ വേഗതയേറിയതും കാര്യക്ഷമവുമായ കണക്ടിവിറ്റി ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മണ്ഡി ഹെഡ് പോസ്റ്റ് ഓഫീസിനും റഹാർദർ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിനും ഇടയിലാണ് ഈ സേവനം ആരംഭിച്ചത്. വിദേശ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് കൂടിക്കാഴ്ച. ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. കേരളത്തിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് അമേരിക്ക. കരാറിൽ ഉടൻ ഒപ്പുവെക്കില്ലെന്ന് ഇറാൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ബ്രസീൽ മൊറോക്കോ മത്സരം സമനിലയിൽ. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: Radio Santhwanam 90.4 FM il ippol kelkam Grama Bhangi tayaraki avadhrippikkunnathu RJ Sreelakshmi, sangeethika sahayam Adarsh Ajay.

പ്രിയപ്പെട്ട ആമിക്ക്, നിനക്ക് സുഖമാണെന്ന് കരുതട്ടെ. ജോലി തിരക്ക് കാരണം മറുപടികളൊന്നും എഴുതാൻ സാധിച്ചില്ല. ഈ തിരക്കിനിടയിലും എനിക്ക് സന്തോഷം നൽകുന്നത് നിന്റെ കൈപ്പടയിൽ എഴുതിയ ഈ കത്തുകളാണ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മനുഷ്യനെ ഇത്രയധികം നൊസ്റ്റുപിടിപ്പിക്കുന്ന ഒരു കാര്യം വേറെയുണ്ടോ ഈ കത്തുകളല്ലാതെ? ഒരു കാലഘട്ടത്തിന്റെ മനോഹരമായ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ദുഃഖങ്ങളും കുഞ്ഞു കുഞ്ഞു പരാതികളും പ്രണയവുമൊക്കെ കൈമാറിയിരുന്നത് ഈ കത്തുകളിലൂടെയായിരുന്നു. പോസ്റ്റ്മാന്റെ കയ്യിൽ, പുസ്തകത്താളുകളിൽ, ലൈബ്രറികളിലെ ചില റാക്കുകൾക്കിടയിൽ, അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ കത്തുകൾ എത്തേണ്ട സ്ഥലത്ത് എത്തുന്നതുവരെ സുരക്ഷിതത്വം കണ്ടെത്തി. പോസ്റ്റ്മാന്റെ വരവ് കാത്തിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ദൂരെ ആ സൈക്കിളിന്റെ ശബ്ദമൊന്ന് കേൾക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ആരുടെയോ ഒരു കത്ത് നാം പ്രതീക്ഷിച്ചിരുന്നു. അവിടെ ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും അത് നാം അറിഞ്ഞതും ഈ കത്തുകളിലൂടെയായിരുന്നു. വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു നിധി പോലെ നാം കരുതി വെച്ച ഈ ഓർമ്മച്ചിപ്പുകൾ സമ്മാനിക്കുന്ന സന്തോഷം ചെറുതല്ല. ഒരു പക്ഷെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ വരെ ഈ കത്തുകളിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മോട് പങ്കുവച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ നന്ദിനി പശുവിന് കുഞ്ഞു പിറന്നത്, മുറ്റത്തെ മൂവാണ്ടൻ മാവ് നിറയെ പൂവിട്ടത്, അമ്മിണിപ്പയ്യ് കെട്ട് പൊട്ടിച്ചോടിയത്, വീട്ടിൽ നല്ല ചക്കപ്പായസം ഉണ്ടാക്കിയത്, അടുത്ത വീട്ടിലെ കുട്ടി നല്ല മാർക്കോടെ പരീക്ഷ പാസ്സായത്, ഉണ്ണിക്കുട്ടൻ ഓടിക്കളിച്ച് മുട്ടുപൊട്ടിച്ചത്, മുത്തശ്ശനുമായി വഴക്കിട്ടത്, അങ്ങനെ നീളുന്നു ആ വിശേഷങ്ങൾ.

0: listening to Radio Swandhanam 90.4 FM. Stay tuned.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായി പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. കത്തുകളെ പറ്റിയുള്ള വിശേഷങ്ങളുമായാണ് ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. പുരാതന കാലം മുതൽക്കേ കത്തുകൾക്ക് പ്രാധാന്യമുണ്ട്. ഒരാശയം മറ്റൊരാളിലേക്ക് എത്തിക്കുന്നതിനായി പക്ഷികളെ ഉപയോഗിക്കുന്ന രീതിയും പണ്ടുണ്ടായിരുന്നു. ഒരു വ്യക്തിയിൽ നിന്ന് ഒരു മാധ്യമം വഴി മറ്റൊരാളിലേക്ക് എത്തിക്കുന്ന ഒരു രേഖാമൂലമുള്ള സന്ദേശമാണ് കത്തുകൾ. ആശയവിനിമയത്തിനുള്ള ഒരു മാർഗവും വിവരങ്ങളുടെ ഒരു ശേഖരവും എന്നതിനപ്പുറം ചരിത്രത്തിലുടനീളം ഒരു കലയായി എഴുത്തിന്റെ പുനർനിർമ്മാണത്തിൽ കത്തെഴുത്ത് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് കത്തെഴുത്ത് അത്ര പ്രചാരത്തിലില്ല. ടെലിഗ്രാഫി, ടെലിഫോൺ, ഇന്റർനെറ്റ് ആശയവിനിമയങ്ങൾ മുതലായവ കത്തുകളുടെ പ്രാധാന്യം കുറയ്ക്കുന്നതിന് മുൻപ് നൂറ്റാണ്ടുകളായി വ്യക്തിപരവും ബിസിനസ് ആവശ്യങ്ങളിലും കത്തുകൾ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. സാക്ഷരത കുറവായിരുന്ന കാലങ്ങളിലും സ്ഥലങ്ങളിൽ പോലും നിരക്ഷരർ ദൂരെയുള്ളവർക്ക് കത്തുകൾ എഴുതാനും അവരിൽ നിന്നുള്ള കത്തുകൾ വായിക്കാനും സാക്ഷരർക്ക് പണം നൽകിയിരുന്നു. ടെലിഗ്രാമുകളുടെയും ടെലിഫോണുകളുടെയും കാലഘട്ടത്തിൽ പോലും ഫാക്സും ഇമെയിലും അവയുടെ പ്രാധാന്യം കൂടുതൽ ഇല്ലാതാക്കുന്നതുവരെ കത്തുകൾ വളരെ പ്രധാനമായി തുടർന്നിരുന്നു. ഇന്ന് കത്തുകൾക്ക് തീരെ പ്രാധാന്യമില്ലെങ്കിൽ പോലും വെറുതെയെങ്കിലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനോ അമ്മയ്ക്കോ അച്ഛനോ അനിയനോ ഒരു കത്തെഴുതി പോസ്റ്റ് ചെയ്യുന്നത് ഉള്ളിൽ ആകാംക്ഷ നിറയ്ക്കുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ് ഒരു സുഖമുള്ള നോവും. ഇന്നത്തെ ഗ്രാമഭംഗി ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം മറ്റൊരു വിശേഷവുമായി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി ഓൾ ഡേ.
1: ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ CR ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 88 4 8 5 5 8 7 8 5.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
2: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
1: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
2: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
2: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഫ്രീകിക്ക് 90.4 FM 2026.
1: ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
0: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
0: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
0: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
0: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
0: ഫ്രീ കിക്ക് 90.4 FM 2026.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848557 85.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

റേഡിയോ സാന്ത്വനം 90.4 FM-ൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിൻ്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിൻ്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടി വരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-27-93-714, മൊബൈൽ 9444-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 0474-27-93-714, മൊബൈൽ 9444-20-27-60.

റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം. റേഡിയോ സാന്ത്വനം 90.4 FM ൽ കേൾക്കാം അപ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.

0: അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ചിച്ചോർ എന്ന ഹിന്ദി സിനിമയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. സുബോധ് ഘോഷിന്റെ ചിറ്റചകോർ എന്ന ബംഗാളി കഥയെ ആസ്പദമാക്കി 1976 പ്രശസ്ത സംവിധായകൻ ബസു ചാറ്റർജി രചനയും സംവിധാനവും നിർവഹിച്ച റൊമാൻറിക് സംഗീത ചിത്രമാണ് ചിറ്റചകോർ. 1976 കെ ജെ യേശുദാസിനെ പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹനാക്കിയ ഗാനം ഈ ചിത്രത്തിലേതാണ്. ഒപ്പം ഇതിലെ അഭിനയത്തിന് മാസ്റ്റർ രാജുവിന് മികച്ച ബാലതാരത്തിനുള്ള ദേശീയ പുരസ്കാരവും ലഭിക്കുകയുണ്ടായി. അമോൽ പലേക്കർ, സറീന വഹാബ് എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളായി അഭിനയിച്ച ഈ ചിത്രത്തിന്റെ ഗാനരചനയും സംഗീതവും രവീന്ദ്ര ജൈനായിരുന്നു. ഇനി ചിറ്റചകോറിലെ കഥയിലേക്ക് വരാം. മധുപൂരിലെ ഒരു സ്കൂളിലെ പ്രധാന അധ്യാപകനായ പീതാംബർ ചൗധരിക്ക് ഗീത എന്നൊരു മകളുണ്ട്. നിഷ്കളങ്കയായ, ബാലിഷയായ, സുന്ദരിയായ ഒരു ഗ്രാമീണ പെൺകുട്ടിയാണ് ഗീത. അവൾ ദീപു എന്ന കൊച്ചു ആൺകുട്ടിയോടൊത്ത് കളിച്ച് ഉല്ലസിച്ചു ജീവിക്കുന്നു. പീതാംബറിന്റെ മൂത്ത മകൾ മീര മുംബൈയിലാണ് താമസം. ഗീതയ്ക്ക് വേണ്ടി ചേച്ചി മീര ഒരു യുവ എഞ്ചിനീയറുടെ വിവാഹാലോചനയെക്കുറിച്ച് പിതാവിന് കത്തയക്കുന്നു. എഞ്ചിനീയർ ഉടൻ നാട്ടിലെത്തുമെന്നും ചില ജോലി ആവശ്യങ്ങൾക്കായാണ് അയാൾ എത്തുന്നതെന്നും അദ്ദേഹത്തെ വേണ്ട വിധം സ്വീകരിക്കണമെന്നും കത്തിലൂടെ പറയുന്നു. നല്ല സ്വഭാവ ഗുണമുള്ള എഞ്ചിനീയർ തന്റെ അനുജത്തി ഗീതയ്ക്ക് ചേരുന്ന ആളാണെന്നും ജർമ്മനിയിൽ പഠിച്ച അദ്ദേഹത്തിന് താമസ സൗകര്യവും മറ്റും ഒരുക്കണമെന്നും മീര പീതാംബറിനോട് കത്തിലൂടെ ആവശ്യപ്പെടുന്നു.
1: മധുപൂർ മേ നദി പർ ഏക് ബഡ പുൽ ബൻ റഹാ ഹൈ വഹാ കേ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കി ബദലി മേ ജാ റഹാ ഹൈ ആതേ സോംവാർ കോ പഹുഞ്ച് ജായേഗാ ഉസേ ആപ് ഏക് ഹവാദാർ അച്ഛ ബംഗ്ല ഠീക് കർവാ ദീജിയേ ഘർ കേ സാമനെ ബാഗീച്ച ഭി ഹോ ഫൂൽ ബഹുത് പസന്ദ് ഹൈ ഉസേ अगर उसे गीता पसंद आ गई तो इससे अच्छा रिश्ता हमें कभी नहीं मिलेगा.
0: കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എഞ്ചിനീയർ നാട്ടിലെത്തുന്നു. പീതാംബർ ചൗധർ സന്തോഷപൂർവ്വം അയാളെ സ്വീകരിച്ച് അയാൾക്ക് താമസിക്കുവാൻ സൗകര്യം ചെയ്തിട്ടുള്ള ബംഗ്ലാവിൽ എത്തിക്കുന്നു. മുംബൈയിൽ നിന്നെത്തിയ എഞ്ചിനീയർ വളരെ നല്ല ഒരു മനുഷ്യനാണെന്നും അയാൾക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണമെന്നും മാതാപിതാക്കൾ ഗീതയോട് പറയുന്നു. സംഗീതത്തിൽ അതീവ അഭിരുചിയുള്ള എഞ്ചിനീയറുടെ ബംഗ്ലാവിലേക്ക് ഗീത കുറെ പൂക്കളുമായി എത്തുന്നു. അയാൾ സംഗീതത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും രാഗങ്ങളെക്കുറിച്ചുമൊക്കെ ഗീതയോട് വാതോരാതെ സംസാരിച്ചുകൊണ്ട്

0: चाहे अकेले हो या दुकेले हो, जंगल में हो या घर में हो, अगर संगीत का ज्ञान हो तो सुबह भैरवी आलाप लो, दोपहर को दीपक, और शाम के तो कई गाने हैं जैसे
1: सुबह घर का काम करो, स्कूल हो तो स्कूल की पढ़ाई करो, दोपहर में खाना, कपड़े धोना, और शाम को तो बहुत सारा काम होता है,
0: जैसे फूल चुनना, फूलों का गुलदस्ता बनाना, और दीपू को संग लेकर बंगले पे आना।
1: क्या
0: अच्छा आज का गाना कैसा था?
1: वो गाना तो अच्छा था, लेकिन इसे कब गाते हैं?
0: ऐसे गानों का कोई समय नहीं होता।
2: വീട്ടിലേക്ക് ക്ഷണിച്ച ശേഷം അവൾ തിരികെ പോകുന്നു. അവളുടെ ക്ഷണം സ്വീകരിച്ച് വീട്ടിലെത്തുന്ന എഞ്ചിനീയറോട് അവളുടെ വീട്ടുകാർ തങ്ങളുടെ മകൾ ഗീതയുടെ ഗുണഗണങ്ങളെപ്പറ്റിയും പാചകത്തെപ്പറ്റിയും മറ്റുമൊക്കെ ഉയർത്തി പറയുന്നു. അവർ തമ്മിൽ കൂടുതൽ അടുക്കുവാനും അങ്ങനെയായാൽ അവരുടെ വിവാഹം നടത്താമെന്നും മാതാപിതാക്കൾ മനസ്സിൽ കണക്കുകൂട്ടിയിരുന്നു. പൂക്കളുമായി എല്ലാ ദിവസവും അയൽവാസിയായ ദീപു എന്ന കുട്ടിയെയും കൂട്ടി ഗീത എഞ്ചിനീയറുടെ വീട്ടിലെത്തുന്നു. സംഗീതത്തിലും ഹാർമോണിയത്തിലും പ്രാവീണ്യമുള്ള അയാൾ അവർക്ക് മുന്നിലിരുന്ന് മധുരമായി പാടുന്നു. ഗീതയും ദീപുവും ആ പാട്ടിൽ ലയിക്കുന്നു.

വീട്ടിലെ ഒരംഗത്തെപ്പോലെ ഗീതയുടെ വീട്ടുകാർ അയാളെ സ്വീകരിച്ചിരിക്കുന്നു. ആഹാരം നൽകുവാനും അയാളുടെ ക്ഷേമം അന്വേഷിക്കുന്നതിലും അവർ സന്തോഷം കണ്ടെത്തുന്നു. ഒരു ദിവസം മുംബൈയിൽ നിന്നും ഗീതയുടെ ചേച്ചി മീരയുടെ ഒരു കത്ത് വരുന്നു. അതിലെ വിവരങ്ങൾ അമ്പരപ്പിക്കുന്നതാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത്, മീര പറഞ്ഞ എഞ്ചിനീയർ അടുത്ത ആഴ്ചയെ എത്തുകയുള്ളൂവെന്നും കുറച്ചുകൂടി ജോലികൾ ഉള്ളതുകൊണ്ടാണ് വരാൻ വൈകിയതെന്നുമാണ്. കത്തിൽ പറഞ്ഞിരിക്കുന്ന സുനിൽ എന്ന എഞ്ചിനീയർ ഇതുവരെ എത്തിയിട്ടില്ലെന്ന് ഗീതയുടെ മാതാപിതാക്കൾ മനസ്സിലാക്കുന്നു.

0: ആഹാരം നൽകിയതുമൊക്കെ ആർക്കായിരുന്നു എന്ന് അവർ അമ്പരക്കുന്നു. വന്നയാളുടെ പേര് എന്താണ് ഇതുവരെ ചോദിക്കാതിരുന്നതെന്ന് അമ്മ പീതാംബരനോട് ചോദിക്കുന്നു. പെട്ടെന്നു തന്നെ അവരുടെ മനസ്സ് മാറുന്നു. മകൾ അയാളോടൊപ്പം ബംഗ്ലാവിലേക്ക് പോയിരിക്കുകയാണെന്നും അവളെ പെട്ടെന്ന് വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനും അവർ ഗീതയുടെ അച്ഛനോട് പറയുന്നു. താൻ ഗീതയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്നും ഗീതയുടെ അമ്മ പറയുന്നു.
1: और सुनो, लड़के से कुछ मत कहना, गीता को ही चुपचाप ले आना, लड़की को डांटना फटकारना मत उसके सामने, मैं गीता को समझा लूं।
0: അച്ഛൻ അവളെ അയാളുടെ വീട്ടിൽ നിന്നും തിരികെ വിളിച്ചു കൊണ്ടുപോകുന്നു. അമ്മ അവളോട് നീ അയാളുടെ പേര് ചോദിച്ചിരുന്നു എന്നന്വേഷിക്കുന്നു. നാളെ ചോദിച്ചിട്ട് പറയാം എന്നവൾ പറയുന്നു. ഗീതയുടെ ചേച്ചി മീര പറഞ്ഞ എഞ്ചിനീയർ ഇപ്പോൾ വന്നിരിക്കുന്ന ആളല്ലെന്നും ഏതോ ഓവർസിയർ ആണെന്നും എഞ്ചിനീയർ ഇനി വരികയുള്ളൂ എന്നും അമ്മ ഗീതയോട് പറയുന്നു. ഇനി വരുന്ന എഞ്ചിനീയറുടെ പേര് സുനിൽ എന്നാണെന്നും പറയുന്നു. മീര തന്റെ ആദ്യത്തെ കത്തിലൂടെ പറഞ്ഞതനുസരിച്ച് തങ്ങൾ സുനിലിനെയാണ് കാത്തിരുന്നതെന്നും അമ്മ ഗീതയോട് പറയുന്നു. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞുവെന്നും ഇനി മേലിൽ അയാളുടെ ബംഗ്ലാവിൽ പോകരുതെന്നും ഗീതയെ വിലക്കുന്നു.
1: अच्छा उस लड़के ने कुछ उसका नाम क्या है मालूम है?
2: उसका नाम देखो तो माँ कितना चालाक है, मेरा और दीपू का नाम तो पूछ लिया, अपना नाम तो बताया नहीं, मैं कल पूछ कर बताऊंगी। हाँ
1: रहने दे, तुझे पूछने की जरूरत नहीं है गीता। ये लड़का वो इंजीनियर नहीं है।
2: ठीक है माँ, तुम जाके सो जाओ।
1: अरे ये वो इंजीनियर नहीं है जिसे यहाँ आना था।
2: किसे यहाँ आना था?
1: जिसके बारे में मीरा ने लिखा था।
2: फिर ये कौन है?
1: क्या पता, है कोई ओवरसियर। मीरा की चिट्ठी आई है, वो इंजीनियर लड़का सोमवार को आ रहा है, परसों। उस इंजीनियर का नाम सुनील किशन, मीरा ने भी उसी लड़के के बारे में लिखा है। तेरे पिताजी भी उसी लड़के पर आस लगाए बैठे, तेरी अच्छी जगह शादी हो जाए, बस हम सब वही तो चाहते हैं। इसीलिए बेटी जो होना था सो हो गया, अब कल से न जाना वहां।
0: ഗീതയുടെ അച്ഛൻ പീതാംബർ ഓവർസിയറായ വിനോദിനെ മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഒടുവിൽ എഞ്ചിനീയറായ സുനിൽ എത്തുന്നു. എഞ്ചിനീയറെ സ്വീകരിക്കുവാൻ പീതാംബർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. ഒപ്പം തന്റെ മേലുദ്യോഗസ്ഥനായ എഞ്ചിനീയറെ സ്വീകരിക്കുവാൻ ഓവർസിയറായ വിനോദും എത്തുന്നു. ഗീതയുടെ പിതാവും താനും കത്തിലൂടെ പരിചയക്കാരാണെന്ന് സുനിൽ പറയുന്നു. വിനോദ് എഞ്ചിനീയറെയും കൂട്ടി ഗീതയുടെ വീട്ടിലെത്തുന്നു. എഞ്ചിനീയറെ ഗീതയ്ക്ക് പരിചയപ്പെടുത്തുന്നു. ഈ സമയങ്ങളിലെല്ലാം ഗീതയുടെ മാതാപിതാക്കൾ വിനോദിനെ ഒഴിവാക്കി സംസാരിക്കുന്നു. വിനോദിനെ എന്തിനാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് ഗീതയുടെ അമ്മ പീതാംബരനോട് ചോദിക്കുന്നുണ്ട്. തന്റെ മേലുദ്യോഗസ്ഥനായ എഞ്ചിനീയർ സുനിലിനോട് ഗീതയുടെ ഗുണഗണങ്ങളെ പറ്റി വാചാലമായി സംസാരിക്കുന്നു.
3: अभी अभी मैट्रिक का इम्तिहान दिया है, वैसे अरिथमेटिक का पेपर कुछ खराब हुआ है, इसलिए ये डर है कि कहीं लड्डू ना मिल जाए। फिलहाल गाना सीख रही है, यानी अरिथमेटिक की कमी को गाने से पूरा करके अगर कोई अच्छा दूल्हा मिल जाए।
2: मैं इसलिए सीख रही हूँ गाना, देखो माँ।
3: लेकिन गाने की हालत भी अरिथमेटिक जैसी ही है, वैसे मैं पास कर दूं तो बात अलग है।
0: ഇതേ സമയം ഗീതയുടെ മാതാപിതാക്കൾ മകളെ എഞ്ചിനീയറെ വീട്ടിലേക്ക് ക്ഷണിക്കുവാനും മറ്റും ബംഗ്ലാവിലേക്ക് പറഞ്ഞുവിടുന്നു. അവൾക്ക് തീരെ താല്പര്യമില്ലാതെ തന്നെയാണ് പോകുന്നത്. വിനോദും പുതിയതായി എത്തിയ എഞ്ചിനീയറും ഗീതയുടെ വീട്ടിലെത്തുമ്പോൾ തന്റെ ശിക്ഷണത്തിൽ ഗീത സംഗീതം അഭ്യസിച്ചുവെന്നും അതുകൊണ്ട് ഗീത ഒരു പാട്ട് പാടണമെന്നും വിനോദ് അഭ്യർത്ഥിക്കുന്നു.

0: ഈ പാട്ടിൽ മുഴുവൻ ഗീതയ്ക്ക് വിനോദിനോടുള്ള സ്നേഹമാണ് കാണാൻ കഴിയുന്നത്. എഞ്ചിനീയറായി എത്തിയ സുനിൽ ഗീതയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാൻ സമയം കണ്ടെത്തുന്നു.
1: ഗുസ്സായ ഹസിയായി ബിൽക്കുൽ ഝർണ കെ പാനി കി തര ബഹ് ഗൈ ഔർ നട്ട്കട്ട്പൻ മേ തോ സർ ദീപു കെ ഭി കാൻ കാട്ടി ഹൈ ഛോട്ടി സി ഇംലി കെ ലിയേ ഐസി ലഡ് പഡ്

0: है कि मैं खाऊंगी। मुझे तो वो काफी शांत चुपचाप सी लगी। वो तो सर सिर्फ आपके सामने, क्योंकि आप भी शांत और चुपचाप रहते हैं ना। दो चार दिन जाने दीजिए सर, कहीं आपका चश्मा ही उतार कर भाग ना जाए। मेरी तो नकल उतारती है कैसे मैं गाता हूँ। जैसी भी है, मुझे तो वो अच्छी लगी। मुझे भी
1: അയാൾക്ക് അവളോട് സ്നേഹമുണ്ട്. എന്നാൽ ഗീത അയാളോട് അധികം സംസാരിക്കുവാൻ താല്പര്യം കാണിച്ചതേയില്ല. വിനോദ് ഗീതയുടെ വീട്ടിലെത്തുമ്പോൾ അവളുടെ അമ്മ പല കള്ളങ്ങളും പറഞ്ഞ് അയാളെ ഒഴിവാക്കുന്നു. ഗീതയ്ക്ക് പക്ഷേ അയാളെ ഒഴിവാക്കുന്നതിൽ വിഷമമുണ്ട്.
0: നമസ്തേ ചാചി ജി,
2: ക്യാ കാം ഹേ?
0: ആജ് ക്യാ ബനായ ഖാനെ കേ ലിയേ? ക്യാ ബാത് ഹേ ചാചി ജി, ആജ് കുച്ച് സുനാ സുനാ സാ ലഗ് രഹാ ഹേ. ഹെഡ്മാസ്റ്റർ സാബ് കഹാ ഹേ? ഔർ ഗീത കഹാ ഗയി? ദോ ദിൻ സേ മിലി ഹി നഹീ.
2: हेडमास्टर साहब स्कूल गए हैं और गीता उनके संग गई है।
0: तो फिर मैं चला।
2: सुनो विनोद, एक जरूरी बात है।
0: मैं शाम को आ जाऊंगा, तब बता देना।
2: शाम को ना आना, हम लोग कहीं जा रहे हैं।
0: ठीक है चाचा जी, मैं रात को आ जाऊंगा।
1: ഗീതയെ പുറത്തെങ്ങും കാണാത്തതിനാൽ വിനോദ് അവളുടെ കൂട്ടുകാരനായ ദീപുവിനോട് അവളെക്കുറിച്ച് അന്വേഷിക്കുന്നു. ഗീതയുടെ കല്യാണം ഉറപ്പിച്ചെന്ന് ദീപു വിനോദിനോട് പറയുന്നു.
3: मुझे क्या पता, आजकल तो वो खेलती भी नहीं। पहले इसका धागा बांध के देती थी, अब तो वो भी नहीं करती।
0: क्यों?
3: उसकी शादी होने वाली है।
0: तुम्हें किसने बताया उसकी शादी होने वाली है?
3: मुझे पता है, चाची जी ने माँ से कहा था।
0: हाँ ठीक ही कहा।
1: അയാൾ അപ്പോഴും കരുതുന്നത് താനുമായിട്ടാണ് ഗീതയുടെ വിവാഹം എന്നാണ്. മുംബൈയിൽ ഒരു മീറ്റിംഗിനായി എഞ്ചിനീയർ വിനോദിനെ അയക്കുവാൻ തീരുമാനിക്കുന്നു.
4: സാവിത്രി നദിയുടെ പുൽ കേ ബാരേ മേ ഏക് സറൂരി മീറ്റിംഗ് ഹേ, സോച് റഹാ ഹൂം തും ഹി ചലേ ജാഓ.
0: മേ ചലാ ജാഊംഗാ സർ. കബ് ജാനാ ഹോഗാ?
4: വേസേ മീറ്റിംഗ് ബുധവാർ കോ ഹേ, ലേക്കിൻ ദോ ഏക് ദിൻ പഹലേ ജാനാ പഡേഗാ ബ്രീഫിംഗ് കേ ലിയേ.
0: മേ സോംവാർ കോ ഹി ചലാ ജാതാ ഹൂം.
4: അച്ഛാ വിനോദ്, ഗീത കേ ബാരേ മേ തുമ്ഹാരാ ക്യാ ഖ്യാൽ ഹേ?
0: अच्छी लड़की, बहुत ही अच्छी। ऐसी लड़की बहुत कम दिखाई पड़ती है।
4: उसके माता पिता उसकी शादी के लिए कुछ परेशान है।
0: हाँ, मुझे पता चला है, शायद लड़का भी मिल गया है।
4: तुम जानते हो लड़के को?
0: आप मुझसे क्यों पूछ रहे हैं?
4: चलो इस इतवार को पिकनिक चलते हैं।
0: चलिए,
4: हम तुम और गीता।
1: ओपम अयाल गीते कुछ विनोदिनोड अन्वेषिक्कुन्नु. അവൾ നല്ല പെൺകുട്ടിയാണെന്നും അതുപോലുള്ള കുട്ടികൾ കുറവാണെന്നും വിനോദ് എഞ്ചിനീയറോട് പറയുന്നു. എഞ്ചിനീയർ ഗീതയെയും വിനോദിനെയും കൂട്ടി ഒരു പിക്നിക്കിന് പോകുന്നു.

0: ഗീതയുടെ കല്യാണത്തെക്കുറിച്ചും മറ്റും വിനോദ് ഗീതയോട് പറയുന്നു. കല്യാണത്തിന് ലീവെടുക്കുന്നതിനെക്കുറിച്ചും സാരി വാങ്ങുന്നതിനെക്കുറിച്ചും ഒക്കെ അയാൾ അവളോട് സംസാരിക്കുന്നു.
1: मैं अक्टूबर में छुट्टी ले लेता हूँ. दशहरे के छुट्टी के साथ पूरे 50 दिन की छुट्टी. सिर्फ दो ही तो मैंने है दशहरे में. तब तक हमारा पुल का काम भी खत्म हो जाएगा. शादी में तुम्हें मेरी तरफ से क्या चाहिए?
2: कुछ नहीं.
1: आप इतनी विनम्र ना बनिए, धोखा खा जाएंगे. अरे लड़की अनपढ़ हो या एमए पास, उन्हें सोने के जेवर और कीमती साड़ियां जरूर चाहिए. लेकिन भाई मैं कोई रईस ज्यादा या पैसे वाला आदमी तो नहीं हूँ. ऐसा कुछ ना मांग लेना जो मैं दे ना सकूं.
0: എന്നാൽ തന്റെ മാതാപിതാക്കൾ എഞ്ചിനീയറെയാണ് തനിക്ക് വേണ്ടി കണ്ടിരിക്കുന്നതെന്നറിയാവുന്ന അവൾ വിഷമത്തോടെ ഇരിക്കുന്നു. സുനിൽ വിനോദിനോട് താനും ഗീതയും വിവാഹം കഴിക്കുന്നതിനെ പറ്റി പറയുന്നു.
3: ബംബൈയിൽ
0: ഈ വിവാഹത്തെ കുറിച്ച് വിനോദിന്റെ അഭിപ്രായം എന്താണെന്ന് അയാൾ ചോദിക്കുന്നു. ഹൃദയം തകർന്നുകൊണ്ട് വിനോദ് തന്റെ മേലുദ്യോഗസ്ഥനായ സുനിലിനോട് വിവാഹ ആശംസകൾ അറിയിക്കുന്നു.
3: അഗർ തും മേരി ജഗാ ഹോത്തേ. तो क्या करते
1: मैं आपकी जगह होता.

0: तो किसी से राय पूछकर किसी के प्यार को ठेस न पहुंचाता।
1: तो मैंने तो किसी को वैसे
0: गीता जैसी अच्छी लड़की के बारे में किसी से राय पूछने की क्या जरूरत है? मैं आपकी जगह होता तो बिना झिझक शादी कर लेता।
1: विनोद, आज तुमने मेरे इरादे को और भी पक्का कर दिया। हमारी शादी में तुम मेरे खास आदमी हो गए, माय बेस्ट मैन, और शादी की जितनी तैयारियां हैं तुम करोगे।
2: കല്യാണത്തിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും വിനോദ് ചെയ്യണമെന്നും സുനിൽ പറയുന്നു. തന്നെ എഞ്ചിനീയറായി തെറ്റിദ്ധരിച്ചതാണെന്ന് വിനോദ് മനസ്സിലാക്കുന്നു. വെറുമൊരു ഓവർസീയറായ തന്നെ ഗീതയുടെ മാതാപിതാക്കൾ മനസ്സിലാക്കിയില്ലെന്നും നമ്മുടെ സ്നേഹം മറക്കണമെന്നും വിനോദ് ഗീതയോട് പറയുന്നു.
0: उन्हें भी क्या पता था कि मैं एक मामूली सा ओवरसियर हूँ। फिर थोड़े ही दिनों का तो साथ रहा हम दोनों का। चंद दिनों की गलत फहमियाँ कोई अहमियत नहीं रखती गीता। हम तुम आसानी से सब कुछ भूल सकते हैं, जैसे कभी मिले ही नहीं। और यकीन मानना गीता, मुझे सचमुच बहुत खुशी हो रही है कि आज तुम्हें मुझसे कहीं ज्यादा नेक, अच्छा और समझदार जीवन साथी मिल रहा है।
2: ഗീതയുടെ വീട്ടിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നു. ഗീത ഒഴികെ മറ്റുള്ളവർ സന്തോഷത്തിലാണ്. വിവാഹ നിശ്ചയത്തിന് മുൻപ് വിനോദ് മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ മുംബൈയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. വിനോദ് പോകുന്നതിൽ നിന്നും സുനിൽ അയാളെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾ വഴങ്ങുന്നില്ല. അയാൾ പോകാൻ തീരുമാനമെടുക്കുന്നു. ഗീത വിനോദിനെ കാണുവാൻ വീട്ടുകാരുടെ എതിർപ്പ് വകവയ്ക്കാതെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. അവൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. ഓരോ ബോഗിയിലും അവൾ വിനോദിനെ തേടുന്നു. അയാളെ കണ്ടുകിട്ടുന്നില്ല. ഒടുവിൽ ട്രെയിൻ പുറപ്പെട്ടു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ദുഃഖിതയായി പുറത്തിറങ്ങുന്ന ഗീതയെ കാത്ത് സുനിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ അവളെയും കൂട്ടി അവളുടെ വീട്ടിലെത്തുന്നു. വീട്ടിലെത്തുന്ന ഗീത വിനോദിനെ കാണുന്നു.
0: ചാച്ചജി ഓർ സുനിൽ ബാബുനെ റോക്ക് ലിയ ജാനേ നഹീ ദിയ
3: ഹം കൗൺ ഹോതേ ഹൈ റോക്നേ വാലേ ബേട്ടാ ഭഗവാൻ കി യഹി മർദി തി क्यों?
1: मैंने भी नहीं रोका तुम्हें विनोद, अगर किसी ने रोका है तो गीता ने। तुमने तो हार मान ली थी, लेकिन गीता की दृढ़ता, उसका आत्मविश्वास और उसकी सच्ची लगन ने ये बाजी जीत ली। तुम्हें गीता जैसी जीवन साथी की जरूरत है।
2: അവൾ ആശ്ചര്യപ്പെടുന്നു. അച്ഛനും സുനിലും നിർബന്ധിച്ച് തന്നെ പോകാൻ അനുവദിച്ചില്ലെന്നും വിനോദ് ഗീതയോട് പറയുന്നു. തങ്ങളല്ല യാത്ര മുടക്കിയതെന്നും ഗീതയാണ് അത് ചെയ്തതെന്നും സുനിൽ സന്തോഷത്തോടെ അവരെ അറിയിക്കുന്നു. സുനിൽ അവരുടെ സ്നേഹം തിരിച്ചറിഞ്ഞിരുന്നു. ഗീതയെപ്പോലൊരു പെൺകുട്ടിയാണ് വിനോദിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതെന്നും സുനിൽ പറയുന്നു. ഒടുവിൽ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അവരുടെ വിവാഹം നിശ്ചയിക്കപ്പെടുന്നു. ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയ ഈ ചിത്രം തെലുങ്കിലും മലയാളത്തിലും തമിഴിലും പുനർനിർമ്മിക്കുകയുണ്ടായി. മഹാരാഷ്ട്രയിലെ പഞ്ചഗണിയിലും മഹാബലേശ്വറിലും 25 ദിവസങ്ങൾ കൊണ്ടാണ് ഈ ചിത്രം പൂർത്തീകരിച്ചത്.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അപ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
5: Wake up with rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.
6: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
7: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
8: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
7: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗവൺമെന്റ് TTA-യിൽ ജാഗ്രത 2026-ന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന റേഡിയോ റിപ്പോർട്ട്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന ഗുവേര, പാർവതി പ്രസാദ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
6: നമസ്കാരം. കുട്ടികളുടെ സുരക്ഷയും അവകാശബോധവും ശക്തിപ്പെടുത്തുന്നതിനായി സംഘടിപ്പിച്ച ജാഗ്രത 2026 എന്ന ബോധവൽക്കരണ പരിപാടിയുമായി ബന്ധപ്പെട്ട പ്രത്യേക റേഡിയോ റിപ്പോർട്ടിലേക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്ക് സ്വാഗതം. യുവതലമുറയെ ബാധിക്കുന്ന ലഹരി ഉപയോഗം, മയക്കുമരുന്ന് വ്യാപനം, സൈബർ അഡിക്ഷൻ, മൊബൈൽ ഫോൺ അമിത ഉപയോഗം, കുട്ടികളിലെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗം തുടങ്ങിയ പ്രശ്നങ്ങൾക്കെതിരെ ബോധവൽക്കരണം ശക്തമാക്കാൻ ജാഗ്രത 2026 എന്ന പേരിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വിവിധ സംഘടനകൾ. കൊല്ലം ശിശുക്ഷേമ സമിതി, മാസാർഡ് സൊസൈറ്റി, ONV മലയാള പഠന കേന്ദ്രം, പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് പദ്ധതിക്ക് രൂപം നൽകിയത്. 10/6/2026 കൊല്ലം ഗവൺമെന്റ് TTA-യിൽ വെച്ച് കൊല്ലം ശിശുക്ഷേമ സമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻദേവ് ഉദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം വലിയ വെല്ലുവിളിയാണെന്നും ബോധവൽക്കരണത്തിലൂടെയും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയും മാത്രമേ അതിനെ ഫലപ്രദമായി നേരിടാനാകൂ എന്നും, കൂടാതെ കുട്ടികളിലെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ അപകടകരമായ ഉപയോഗത്തെക്കുറിച്ചും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പരിപാടിയിൽ പങ്കെടുത്ത മറ്റു സംഘടനാ പ്രവർത്തകർ വിദ്യാർത്ഥികളിൽ മൂല്യബോധവും സാമൂഹിക ഉത്തരവാദിത്വവും വളർത്തേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി. സ്കൂൾ തലത്തിൽ തന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമായി മാറിയിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു. യോഗത്തിൽ വിവിധ സംഘടനാ പ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്തു. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ക്ലാസുകൾ, സെമിനാറുകൾ, കുടുംബസംഗമങ്ങൾ, ബോധവൽക്കരണ ക്യാമ്പുകൾ എന്നിവ സംഘടിപ്പിക്കാനും തീരുമാനമായി. ലഹരി വിമുക്തവും സുരക്ഷിതവുമായ സമൂഹം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന ജാഗ്രത 2026 പൊതുസമൂഹത്തിന്റെ സജീവ പങ്കാളിത്തത്തോടെ മുന്നോട്ടു പോകുമെന്ന് സംഘാടകർ അറിയിച്ചു. യുവജനങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനും സമൂഹത്തിൽ ആരോഗ്യകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാനുമുള്ള ശ്രമമാണ് ജാഗ്രത 2026. ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും കൂടുതൽ മനസ്സിലാക്കുന്നതിനായി ഇനി നമുക്ക് പരിപാടിയുടെ ഉദ്ഘാടകന്റെയും സംഘാടകരുടെയും വാക്കുകളിലേക്ക് കടക്കാം.
9: ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി ശ്രീ ഷൈൻദേവ് സാറാണ്. ജാഗ്രത 2026 പരിപാടിയുടെയും കുട്ടികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെയും ഭാഗമായി ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ് അദ്ദേഹം. സാറിന് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ ചോദ്യം എന്ന് പറയുന്ന ഇതാണ്, ഇന്ന് ജാഗ്രത 2026 പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്താണ് സാറിന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്? അതുപോലെ തന്നെ കുട്ടികളുടെ സുരക്ഷയും ക്ഷേമവും ഒക്കെ മുൻനിർത്തി സംഘടിപ്പിക്കുന്ന ഇത്തരം പരിപാടികൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്നാണ് സാർ കരുതുന്നത്?
10: ആദ്യമായി തന്നെ റേഡിയോ സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും 1000 നന്ദി. വളരെ സജീവമായിട്ട് തന്നെ റേഡിയോ സ്വാതന്ത്ര്യം എല്ലാ പരിപാടികളും റിപ്പോർട്ട് ചെയ്യുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. കൊല്ലത്തെ ആർട്സ് സൊസൈറ്റിയും ONV പഠന ഗവേഷണ കേന്ദ്രവും കേരള പോലീസ് അസോസിയേഷൻ റിട്ടയർഡ് സംഘങ്ങളാണ്. ഇവര് കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു ഗതാഗത ബോധവൽക്കരണ

0: ക്ലാസും ഡിജിറ്റൽ അഡിഷനും നർക്കോട്ടിക് അഡിഷനും ഈ രണ്ട് വിഷയങ്ങളെ മൂന്ന് വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ജില്ലയിലെ ക്യാമ്പസുകളിലേക്ക് ജില്ലയിലെ സ്കൂളുകളിലേക്ക് ഈ സംഘങ്ങൾ എത്തിച്ചേരുകയാണ്. കുട്ടികളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എങ്ങനെയായിരിക്കണം ഈ ഗതാഗത ബോധവൽക്കരണ ക്ലാസ്, കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും ഉൾപ്പെടെ കൊടുക്കുന്ന വിപുലമായ ക്യാമ്പയിനാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾക്കറിയാം കഴിഞ്ഞ ദിവസം പോലും പാൽക്കുളങ്ങരയിൽ ഒരു കുട്ടി 9-ാം ക്ലാസ് വിദ്യാർത്ഥി അമ്മയോടൊപ്പം യാത്ര ചെയ്യുകയും സ്കൂട്ടറിൽ നിന്ന് മറിഞ്ഞു വീണ് മരണപ്പെട്ട ദാരുണമായ സംഭവം ഉണ്ടായി. അതിലുള്ള അനുശോചനം ഞാൻ അറിയുകയാണ്. അതുകൊണ്ട് വളരെയേറെ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ റോഡിന്റെ വർക്കുകളൊക്കെ നടക്കുന്ന മഴക്കാലമാണ്. തീർച്ചയായിട്ടും രക്ഷകർത്താക്കളും അധ്യാപകരും എല്ലാം തന്നെ സജീവമായി ഞങ്ങളോടൊപ്പം വേണം. എനിക്ക് കാണുവാൻ കഴിയുന്നത് കുട്ടികളോടൊപ്പം 2-വീലറിൽ യാത്ര ചെയ്യുന്ന രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നു എന്നുള്ള ഗൗരവമായ കാര്യം ശിശുക്ഷേമ സമിതി ഏറെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. അതിനെതിരെ വലിയ വിപുലമായ ക്യാമ്പയിൻ ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. കുട്ടികളോടൊപ്പം ഒരു കാരണവശാലും ഹെൽമറ്റ് ഇല്ലാതെ 2-വീലറിൽ യാത്ര ചെയ്യുവാൻ പാടില്ല. അത് നിങ്ങൾ കൃത്യമായി തന്നെ അതിനുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡിജിറ്റൽ അഡിഷൻ്റെതാണ്, മൊബൈൽ അഡിഷൻ. ഈ ലോകത്ത് തന്നെ മാനവരാശി തന്നെ ഏറ്റവും വലിയ വിപത്തായി ഡിജിറ്റൽ അഡിഷനെ കാണുകയാണ്. ലോകത്തെ വികസിത രാജ്യങ്ങളെല്ലാം എത്ര സമയമാണ് കുട്ടികൾ ഡിജിറ്റൽ സമയം ചെലവഴിക്കേണ്ടത് എന്ന് അസൈൻ ചെയ്യുകയാണ്. ഇന്ത്യ പോലുള്ള രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ കുട്ടികൾ കൂടുതൽ സമയം ഡിജിറ്റൽ അഡിഷൻ, ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതായി കാണുന്നുണ്ട്. അതിനെതിരെ ജാഗ്രത പുലർത്തുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ക്യാമ്പയിൻ നടക്കുന്നത്. നമ്മുടെ ജില്ല കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ലയാകുവാൻ പോവുകയാണ്. അപ്പോൾ ഡിജിറ്റൽ അഡിഷനും അതുപോലെ തന്നെ നർക്കോട്ടിക് അഡിഷനും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സ്കൂൾ പരിസരങ്ങളിലുമെല്ലാം ഇത്തരത്തിൽ ചെറിയ സംഘങ്ങൾ നമ്മുടെ കുട്ടികളെ, വിദ്യാർത്ഥികളെ ലാക്കാക്കി നിൽക്കുകയാണ്. അവരെല്ലാം ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഈ നർക്കോട്ടിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ദോഷവശങ്ങളെക്കുറിച്ച് കൃത്യമായി തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പം വിപുലമായി തന്നെ ഈ ക്യാമ്പയിൻ എടുക്കുന്നതുകൊണ്ട് ശിശുക്ഷേമ സമിതി എന്ന രീതിയിൽ വലിയ സന്തോഷമുണ്ട്. പുതിയ തലമുറയെ നേരിൻ്റെ വഴിക്ക് നയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം ഞാൻ ബഡ് സ്കൂളിൻ്റെ പ്രവേശനോത്സവമായി ബന്ധപ്പെട്ട് പോയപ്പോൾ ഈ ഭിന്നശേഷി പ്രത്യേക കാറ്റഗറിയിലുള്ള കുട്ടികളുടെ എണ്ണം കൂടുകയാണ്. ഈ നർക്കോട്ടിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മൂലം നിരവധിയായിട്ടുള്ള കുട്ടികളാണ് ഇത്തരത്തിൽ മാറുന്നത്. അവർ അസുഖബാധിതരായി മാറുകയാണ്. അതിനെതിരെ ജാഗ്രത പുലർത്തുന്നതിനായി മാസ് സൊസൈറ്റിയും ഒരുമി പഠന ഗവേഷണ കേന്ദ്രവും പോലീസ് പെൻഷനേഴ്സും കൂടെ കൈകോർക്കുന്ന ഈ മഹത് പദ്ധതി വലിയ വിജയമാണ്, മഹത്തരമാണ്. നമ്മുടെ ജില്ലയിലെ ക്യാമ്പസുകളിൽ, സ്കൂളുകളിൽ അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും കൊടുക്കുന്ന ഈ ബോധവൽക്കരണത്തിന് ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുകയാണ്.
1: താങ്ക് യു സാർ. അടുത്ത എനിക്കൊരു ചോദ്യം സാർ, ഇപ്പം കുട്ടികളുടെ ലിപ്സ്റ്റിക് അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ കാര്യം പറഞ്ഞു, അപ്പൊ അത് എത്രത്തോളമാണ് ആരോഗ്യത്തെ ബാധിക്കുന്നത് കുട്ടികളെ?
0: തീർച്ചയായും ഞാൻ ആദ്യം സൂചിപ്പിച്ചാണെങ്കിൽ നമ്മുടെ ജില്ല കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ലയാകുവാൻ ഒരുങ്ങുകയാണ്. കുട്ടികളുടെ എല്ലാ വിഷയങ്ങളും ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ക്യാമ്പയിനുകൾ, അപ്പൊ ഈ അക്കാഡമിക് ഇയറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിനായി ഏറ്റെടുക്കുന്ന ഈ കുട്ടികളുടെ ലിപ്സ്റ്റിക്കിന്റെ ഉപയോഗം വളരെ കൂടുതലാണ്. നമ്മുടെ ക്യാമ്പസുകൾക്ക് സമീപമായി സ്കൂൾ പരിസരങ്ങളിൽ ഇത്രയും വിപുലമായ രീതിയിൽ ഈ ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ പിരീഡും അവർ കഴിയുമ്പോഴും കുട്ടികൾ ഇതിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കുകയാണ്. ആഹാരപദാർത്ഥത്തിലൂടെയും വെള്ളത്തിലൂടെയും ഉമ്മനീരിലൂടെയും കുട്ടികളുടെ വയറുകളിലേക്ക് ഈ ലിപ്സ്റ്റിക്കും എത്തുകയാണ്. ലെഡ് ക്രോമിയം അതുപോലെ ഹെവി മെറ്റൽസാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ നമ്മൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും ഫലപ്രദമായ ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഇതിൽ കേരളത്തിലെ കുട്ടികൾക്കുണ്ടാകുന്ന കുടൽ ക്യാൻസറിന്റെ എണ്ണം കൂടി വരികയാണ്. അപ്പം വളരെ അപകടകരമായ രീതിയിൽ മാറുന്ന ഈ വിഷപദാർത്ഥങ്ങൾ നമുക്ക് ഉപേക്ഷിക്കണം. അത് കുട്ടികളുടെ സ്വാതന്ത്ര്യത്തെയൊന്നും മാനിക്കുന്ന തരത്തിലേക്ക് മാറുന്നില്ല. ഈ അപകടങ്ങൾ മനസ്സിലാക്കി ഈ വില കുറഞ്ഞ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലേക്കുള്ള ഒരു ജാഗ്രത രക്ഷകർത്താക്കൾ കാണണം. ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും അവർ കടയിൽ പോയി നേരിട്ട് വാങ്ങുന്നതല്ല, അവരുടെ രക്ഷകർത്താക്കൾ വാങ്ങിക്കൊടുക്കുന്നതാണ്. അത്തരത്തിൽ രക്ഷകർത്താക്കളും അതിനെതിരെ വലിയൊരു ജാഗ്രത പാലിക്കണം. നമ്മുടെ പഠന റിപ്പോർട്ടുകളെല്ലാം ഇത്തരത്തിലുള്ള ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്. അതിനെതിരെ ജില്ലാ ശിശുക്ഷേമ സമിതി വിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ്. ജില്ലയിൽ 2000 വോളണ്ടിയർമാരെ, കുട്ടികളെ തന്നെ അംബാസഡർമാരാക്കിക്കൊണ്ട് 200 പേർക്ക് ആദ്യം തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ അതിൻ്റെ ട്രെയിനിങ് കൊടുക്കുകയാണ്. അവർക്ക് ഒരു ദിവസത്തെ കോൺക്ലേവ് സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിനെക്കുറിച്ചും ബാലാവകാശത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ ട്രാഫിക്കിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ ഡിജിറ്റൽ നർക്കോട്ടിക് നർക്കോട്ടിക് അഡിക്ഷന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ദിവസത്തെ കോൺക്ലേവ് കൊല്ലത്ത് ജില്ലാ ശിശുക്ഷേമ സമിതി സംഘടിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ ഈ കോൺക്ലേവിൽ ഉൾപ്പെടെ റേഡിയോ സ്വാന്തനത്തിന്റെയും മാസാർട്ട് സൊസൈറ്റിയുടെയും നമ്മുടെ പോലീസ് അസോസിയേഷന്റെയും ഒ എൻ വി പഠന ഗവേഷണത്തിന്റെയും പൊതുസമൂഹത്തിന്റെ ആകെ പിന്തുണ ജില്ലാ ശിശുക്ഷേമ സമിതിക്ക് വേണം. നമ്മുടെ ജില്ല കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ലയാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് മാറാം എന്ന് മാത്രം ഞാൻ പറയുകയാണ്. എല്ലാവർക്കും ആശംസ.
1: ഇതിന്റെ ഇതൊരു നല്ല പരിപാടിയായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ ഒരു ശിശുക്ഷേമ സമിതിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിൽ ഇപ്പൊ ശിശുക്ഷേമ സമിതിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന അങ്ങേക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളോട് ഒരു നല്ല സന്ദേശം
0: ഞാൻ ആദ്യം സൂചിപ്പിച്ചു, നമ്മുടെ ജില്ല ഒരു ബാലസൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. പുതിയ കാലഘട്ടം, ആധുനിക സാങ്കേതിക വിദ്യകളും പുതിയ ടെക്നോളജിയും എല്ലാം കുട്ടികൾ ഫലപ്രദമായി ഉപയോഗിക്കുകയാണ്. കുട്ടികളോടൊപ്പം രക്ഷകർത്താക്കൾ ചെലവഴിക്കുന്ന സമയത്തിന്റെ ദൈർഘ്യം കുറഞ്ഞു വരുന്നതായി ശിശുക്ഷേമ സമിതി കാണുന്നു. അവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഈ തരത്തിൽ നേരത്തെ പറഞ്ഞ കണക്ക് അവരുടെ സ്കൂളിലെ വിശേഷങ്ങൾ തിരക്കുവാനും ഈ പറയുന്ന ക്യാമ്പയിനുകളിലെല്ലാം സജീവമായ റേഡിയോ സാന്ത്വനം എല്ലാം നിൽക്കുകയാണ്. ഇപ്പൊ ഇത്തരത്തിൽ കുട്ടികളോടൊപ്പം ഒരുപാട് സമയങ്ങൾ ചെലവഴിക്കണമെന്നും അവരുടെ കാര്യങ്ങളിൽ കൂടുതലായി ഇടപെടണമെന്നും നമ്മുടെ ജില്ല ഒരു ബാലസൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി രക്ഷകർത്താക്കളും അധ്യാപകരും പൊതുസമൂഹത്തിന്റെയും വലിയ പിന്തുണ ജില്ലാ ശിശുക്ഷേമ സമിതിക്ക് വേണം. എല്ലാവരുടെയും പിന്തുണ ഞാൻ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും ആശംസകൾ.
1: താങ്ക് യു സാർ, താങ്കളുടെ ഇത്രയും വിലപ്പെട്ട സമയം റേഡിയോ സാന്ത്വനം 90.4 FM വേണ്ടി ചെലവഴിച്ചതിന് നന്ദി.
2: മാസാർട്ട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയും കേരള പോലീസ് പെൻഷൻസ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ആ പരിപാടി സംബന്ധിച്ച വിശേഷങ്ങൾ ഒക്കെ നമുക്ക് കേൾക്കാം. നമ്മുടെ കൂടെ രണ്ട് കൂട്ടുകാരുണ്ട്. അപ്പോ പേരെന്താണ്?
3: അനഘ.
2: അനഘ എന്താണ് ചെയ്യുന്നത്?
3: ഞാനിവിടെ ഗവൺമെന്റ് ഇറ്റയില് 1st year DLED വിദ്യാർത്ഥിയാണ്.
2: പരിപാടി ഇതുവരെ കേട്ടിരുന്നല്ലോ, എന്ത് തോന്നുന്നു കേട്ടപ്പോ?
3: വളരെ നല്ല പരിപാടിയായിരുന്നു. നമുക്ക് ഒരുപാട് പുതിയ അറിവുകളും കാര്യങ്ങളൊക്കെ ലഭിച്ചു. അതുപോലെ തന്നെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ അറിയാൻ സാധിച്ചു. അത്തരത്തിൽ വളരെ പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ഒരു പരിപാടിയായിരുന്നു.
2: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ്?
3: ഈ ക്ലാസ്സിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടതെല്ലാം തന്നെ നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ തന്നെയാണ്. അതായത് ഇപ്പോൾ നർക്കോട്ടിക്സ് അഡിക്ഷൻ ആയാലും ഡിജിറ്റൽ അഡിക്ഷൻ ആയാലും ട്രാഫിക്കിൽ നടക്കുന്ന ആക്സിഡൻസ് ആയാലും ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ പുതിയ തലമുറയിലെ ഒരു ആളെന്ന നിലയിലും അധ്യാപക വിദ്യാർത്ഥി എന്ന നിലയിലും ഞങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നും ഇതിൽ നിന്ന് മനസ്സിലായി. അത്തരത്തിൽ നോക്കുമ്പോൾ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇന്നിവിടെ സംഘടിപ്പിച്ചത്.
2: ഈ അറിവുകൾ സുഹൃത്തുക്കളിലേക്ക്, അതായത് ഇന്ന് നമ്മൾ പങ്കെടുത്തപ്പോൾ ഈ അറിവുകൾ സുഹൃത്തുക്കളിലേക്കും കുടുംബങ്ങളിലേക്കും ഒക്കെ എങ്ങനെ എത്തിക്കും? നമുക്ക് മറ്റൊരു കൂട്ടുകാരിയെ പരിചയപ്പെടാം. പേരെന്താണ്?
4: സ്വാതി സന്തോഷ്.
2: സ്വാതി സന്തോഷ്, എന്ത് ചെയ്യാം?
4: ഞാനിവിടെ ഗവൺമെന്റ് ടിറ്റിയിലെ 1st year DLED വിദ്യാർത്ഥി തന്നെയാണ്.
2: ഇപ്പൊ ഈ പരിപാടി കേട്ടപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഞാൻ ഇന്ന് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഈ ഒരു സന്ദേശം കൊണ്ടാണ് ഞാൻ പോകുന്നതെന്ന് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇവിടുന്ന് കിട്ടിയ ഒരു സന്ദേശം?
4: റോഡിലൂടെ പോകുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളെ പറ്റിയും ട്രാഫിക് സിഗ്നലിലെ ഓരോ ഉപയോഗവും അതിനെപ്പറ്റിയൊക്കെ കുറെ അറിവുകളൊക്കെ ലഭിച്ചു. പിന്നെ ശിശുക്ഷേമ സമിതിയിലെ അമ്മത്തൊട്ടിൽ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു അറിവ് ലഭിച്ചു. അത് വേറുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ എനിക്ക് പറ്റും. പിന്നീട് കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്ന പേരൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു കുട്ടി ഇത് കണക്ക് ദത്തെടുക്കാം, അതിനിങ്ങനെ ഒരു വഴിയുണ്ട് എന്ന് ഉള്ള അറിവും പകർന്നു കൊടുക്കാനൊക്കെ അതുമൂലം സാധിക്കുമെന്ന് എനിക്ക് പറ്റും.
2: ഇപ്പോ അമ്മത്തൊട്ടിലെ കാര്യമാണെങ്കിലും എല്ലാം നമ്മളിപ്പോ കേട്ട് കഴിഞ്ഞാൽ ഈ പരിപാടിയിൽ കേട്ടപ്പോ എന്താണ് തോന്നി? ഇനിയുള്ള തലമുറയിലെങ്കിലും ഇങ്ങനെ കുട്ടികൾ അനാഥരാവരുത് എന്ന് തോന്നിയോ?
4: അതെ അതെ, ആവരുത്. ഇപ്പൊ എത്രയോ കുട്ടികളെയാണ് വേണ്ടെങ്കിൽ ഇതുപോലുള്ള ഓരോ ഓപ്ഷൻസ് ഉണ്ടല്ലോ അമ്മത്തൊട്ടിലാക്കാം. ഉപദ്രവിക്കരുത്, കുട്ടികളെ ഉപദ്രവിക്കാതെ നമുക്ക് എത്രയോ നല്ല നല്ല വഴികളുണ്ട്, അതിലൂടെയൊക്കെ കുട്ടികളെ സംരക്ഷിക്കാമല്ലോ.
2: ഈ ഒരു ബോധവൽക്കരണ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സന്ദേശമായിരുന്നു അല്ലേ? താങ്ക് യു.
1: നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് കൊല്ലം ഗവൺമെന്റ് TTIയിലെ പ്രിൻസിപ്പാളും അധ്യാപകനുമായ സജീവ് ET ആണ്. അദ്ദേഹത്തിന് എന്താണ് ജാഗ്രത 2026 കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. നമസ്കാരം സാർ.
5: നമസ്കാരം. നമസ്കാരം.
1: ജാഗ്രത 2026 പോലുള്ള ബോധവൽക്കരണ പരിപാടികൾ വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം പ്രയോജനകരമാണെന്നാണ് സാർ ഉദ്ദേശിക്കുന്നത്?
5: വളരെ പ്രയോജനപ്രദമാണ്. പ്രത്യേകിച്ചും ഇതുപോലെയുള്ള സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ടീച്ചേഴ്സ് ആകാൻ പോകുന്ന കോഴ്സ് പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധ്യാപകരെ ആകാൻ പോകുന്നവരെ ഇത്തരത്തിലുള്ള ബോധവൽക്കരണം കൊടുക്കുമ്പോൾ അവർ നാളെ ഈ സംസ്ഥാനത്തും വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ അധ്യാപകരായി മാറിക്കഴിയുമ്പോൾ അവരുടെ മുൻപിലെത്തുന്ന കുട്ടികളെ ബോധവൽക്കരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെ അനിവാര്യമാണ്, ഫലപ്രദമാണ്.
1: അപ്പോ ഈ ഒരു കുട്ടികളിൽ ഒരു നല്ല ശീലങ്ങളും അതുപോലെ തന്നെ അവരുടെ ജീവിത മൂല്യങ്ങളും ഒക്കെ വളർത്താൻ വേണ്ടിയിട്ട് അധ്യാപകർ എത്രത്തോളമാണ് പങ്കുവഹിക്കുന്നത്?
5: ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ റോൾ മോഡൽസ് എന്ന് പറയുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വരികയാണ്. കാരണം അധ്യാപകരായാലും മറ്റ് വിവിധ മേഖലകളിൽപ്പെട്ട ആൾക്കാരായാലും അത്തരത്തിലൊരു റോൾ മോഡൽ ആകാൻ കഴിയുന്നില്ല പലർക്കും. അപ്പോൾ വളർന്നു വരുന്ന കുട്ടികളിൽ ഇത്തരത്തിലുള്ള ആശയങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ അത്തരത്തിലൊരു കുട്ടികളെ ബോധവൽക്കരിക്കാനും അവർക്ക് സ്വയം ഇത്തരം കാര്യങ്ങൾ ഇന്ന് ഒഴിവായി നിൽക്കാനും ഒക്കെ സാധിക്കും. അങ്ങനെ നമ്മുടെ പുതിയൊരു

0: ലോകത്തെ കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കും. ഇത് വളരെ അനിവാര്യമായ കാര്യമാണ്.
1: ഇന്നത്തെ യുഗം എന്ന് പറയുന്നത് ആധുനിക ലോകം കൈയടക്കിയിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കുട്ടികളിൽ വളർന്നു വരുന്ന സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ഫാഷൻ ട്രെൻഡുകളും ഒക്കെ കുട്ടികളെ എത്രത്തോളമാണ് സ്വാധീനിക്കുന്നത്?
0: കുട്ടികളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ. ഫാഷൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും സോഷ്യൽ മീഡിയയുടെ ഉപയോഗമായാലും, ഉപയോഗത്തെക്കാട്ടിലുപരി ഒരു അധ്യാപനം എന്നുള്ളതിനൊക്കെ എനിക്ക് പറയാനുള്ള ദുരുപയോഗത്തെക്കുറിച്ചാണ്. കാരണം ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ ഏത് പരിശോധിച്ചാലും അതെല്ലാം തന്നെ ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണവും വിദേശ രാജ്യങ്ങളൊക്കെ തന്നെ ഈ ഇതിന് നിശ്ചിത സമയപരിധി വച്ചിരിക്കുന്ന പോലെ തന്നെ നമുക്ക് അത് അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ്. നമ്മുടെ ക്ലാസ് മുറികളിലൊക്കെ ആണെങ്കിലും യഥേഷ്ടം മൊബൈൽ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത്. അതിനൊക്കെ ഒരു സ്ക്രീൻ ടൈം ഇന്ന് വീടുകളിലും സ്കൂളുകളിലും കുട്ടികൾക്കൊക്കെ ഉണ്ടാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇന്ന് പല ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാലും സൈക്കാട്രിസ്റ്റിൻ്റെ അടുക്ക് കാണും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സൈക്കാട്രി ഒരു പേഷ്യൻറ്റിനെ കാണാൻ പോയി. അപ്പോൾ അവിടെ മുതിർന്ന ഒരു 4 പേരെ കാണാൻ കഴിഞ്ഞ, അവർ സ്ക്രീൻ അഡിക്റ്റാണ്, മൊബൈൽ അഡിക്റ്റാണ്. അപ്പോൾ മൊബൈൽ കിട്ടിയില്ലെങ്കിൽ അവരവിടെ ഭയങ്കര പ്രശ്നക്കാരാണ്, അവരെ കൈയും കാലും കെട്ടിയിടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ അത്തരത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഇത് വളരെ അനിവാര്യമാണ്.
1: ഇന്ന് റോഡപകടങ്ങളെ കുറിച്ച് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റോഡുകളിൽ പൊലിഞ്ഞു പോകുന്നത് യുവാക്കളുടെ ജീവനാണ്. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് ഈ ഒരു വരും തലമുറയോട് സാറിന് പറയാനുള്ളത്?
0: നമ്മുടെ കേരളത്തിൽ ഈ വാഹനാപകടങ്ങളിൽ കൊല്ലപ്പെടുന്നതിൽ നല്ലൊരു ശതമാനം നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളായിട്ടുള്ള യുവാക്കളാണ്. ശരി, അപ്പൊ അത് ആ നിയമങ്ങൾ എൻഫോഴ്സ് ചെയ്യാൻ നമുക്കിവിടെ പോലീസ് പോലെയുള്ള അല്ലെ RTO പോലെയുള്ള സംവിധാനങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വേഗത്തിൻ്റെ കാര്യത്തിലായാലും ട്രാഫിക് റൂൾസ് പാലിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ തന്നെ നമ്മുടെ പുതിയ തലമുറ അത് അത്രത്തോളം അവർ പാലിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അപകടങ്ങൾ ദയനീയ കൂടുകയാണ്. അപ്പോൾ അതിന് കൂട്ടായിട്ടൊരു പരിഹാരം എനിക്ക് തോന്നുന്നു ഇത് പാഠപുസ്തകങ്ങളിൽ ഒരു പാഠ്യ വിഷയമായിട്ട് മാറാണ്. ഇപ്പോൾ സോഷ്യൽ സയൻസ് പോലെയുള്ള അല്ലെ EVS പോലെയുള്ള പാഠഭാഗത്ത് ഒരു ഭാഗം ഈ ഇത്തരം ട്രാഫിക് റൂൾസിനെ കുറിച്ചൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ കുട്ടികൾ അത് മനസ്സിലാക്കി വരും. ഇപ്പം നമ്മൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ നടത്താറുണ്ട്, നമ്മൾ ലൈസൻസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും പലപ്പോഴും അത് ലൈസൻസ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു പഠനത്തിനപ്പുറം പിന്നെ ആരും അത് ശ്രദ്ധിക്കാറില്ല. അതൊക്കെ ഈ റോഡപകടങ്ങൾ വർദ്ധിക്കാനും പിന്നെ ഇന്ന് ആധുനികമായിട്ട് ഇറങ്ങുന്ന പുതിയ പുതിയ വാഹനങ്ങളെക്കുറിച്ച് ഒരു ധാരണയില്ലാതാണ് നമ്മളൊരു പുതിയ വാഹനം എടുത്ത് റോഡിലിറക്കി ഓടിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ കൃത്യമായ ട്രെയിനിങ്ങും അത്തരത്തിൽ പുതിയ വാഹനങ്ങളെക്കുറിച്ചുള്ള അവയർനെസ്സും അതിൻ്റെ മെക്കാനിക്കൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു ബോധവൽക്കരണം ഈ ലൈസൻസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ഉപയോഗിക്കുമ്പോഴൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാം. പിന്നെ റോഡിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്, വാഹന തിരക്കുമുണ്ട്, കാൽനട യാത്രക്കാർക്ക് പ്രത്യേകം അല്ലെ അത്തരത്തിൽ ഒരു പരിഗണന നമ്മുടെ റോഡുകളിൽ പലപ്പോഴും അതും ആ നിയമങ്ങളും കാൽനട യാത്രക്കാരും പാലിക്കപ്പെടേണ്ടതാണ്. അതെല്ലാം കറക്റ്റായെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ ഒരു പുതിയ ഒരു തലമുറയെ രക്ഷിക്കാൻ സാധിക്കൂ. അതെല്ലാം പാലിച്ചു കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റണം. അതിന് ക്ലാസ് മുറികളിൽ ഇത് പഠിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറണം.
1: ഇന്നിപ്പോൾ ഈ കുട്ടികളിലെ ലിപ്സ്റ്റിക് ഉപയോഗം തടയാൻ വേണ്ടിയിട്ട് ശിശുക്ഷേമ സമിതിയുമായിട്ട് ഒരു പ്രോഗ്രാം കൂടി ഒന്നുണ്ടായിരുന്നു. സ്കൂളുകളിലെ ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കൊല്ലത്താണ് ആദ്യമായിട്ട് സംഘടിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് ഉപയോഗത്തിനോട് സാറിന് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്?
0: ഇതും ആനുകാലികമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇന്ന് ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക് മാത്രമല്ല ക്രീമുകളായാലും മറ്റ് എല്ലാം നമ്മൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ തന്നെ വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പഠനങ്ങൾ ധാരാളം വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് കുട്ടികളിൽ അതിൻ്റെ ഒരു ബോധവൽക്കരണം, പ്രത്യേകിച്ചും ഏറ്റവും ലോക്കൽ നമ്മൾ പൈസ കുറഞ്ഞ അല്ലെ അങ്ങനെയുള്ള സാമ്പത്തികം കുറവുള്ള സാധനങ്ങൾ കൂടുതൽ വാങ്ങിക്കുന്ന ഒരു ശീലം കേരളീയർക്കുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരുപക്ഷെ ക്വാളിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാതെ പോകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വസ്തുക്കളുടെ അമിത ഉപയോഗം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള വളരെ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഇവിടെ മുതിർന്ന കുട്ടികളാണ് കൂടുതലും പഠിക്കുന്നത്. അവർ പലപ്പോഴും ഈ പിന്നെ ലിപ്സ്റ്റിക് പോലെയുള്ള സംഗതികൾ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ അല്ലെ ക്ലാസ് കഴിഞ്ഞ് ഇൻ്റർവൽ കഴിഞ്ഞ് പോയിട്ട് വരുമ്പോഴൊക്കെ തന്നെ അവരത് ഉപയോഗിക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ അനിവാര്യമാണ്. ഇത്തരത്തിലുള്ള ബോധവൽക്കരണം കോളേജുകളിലും നമ്മുടെ പൊതുസമൂഹത്തിനിടയിലും ഒരു ഇതിൻ്റെ ഒരു ജാഗ്രത ഉണ്ടാകേണ്ടതാണ്. അതിൻ്റെ അമിത ഉപയോഗവും പിന്നെ ക്വാളിറ്റി അത്തരത്തിലുള്ള ഇത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തലമുറയാണെങ്കിൽ കുറച്ചൊക്കെ കുറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആരോഗ്യമല്ലാത്ത ശീലങ്ങൾ കുറയ്ക്കേണ്ടതുണ്ട്. കൂടാതെ ഇത്തരം വസ്തുക്കൾ നിയമാനുസൃതം അല്ലാത്ത വസ്തുക്കൾ കൂടുതലായിട്ട് ഇതിനകത്തൊക്കെ പിന്നെ കെമിക്കൽസ് ഉപയോഗിക്കുന്നതൊക്കെ അതിൻ്റെ പിന്നെ കച്ചവടം അല്ല അത്തരത്തിൽ അത് പിന്നെ കടകളിൽ എത്താൻ തടയുവാനുമായി നിയമങ്ങൾ വേണ്ടതാണ്.
1: അപ്പോൾ ഈ ഇനി വരുന്ന വരം തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സുരക്ഷയാണ് നമ്മൾ ഇന്നിവിടെ നടത്തിയ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് എത്രത്തോളം മാതാപിതാക്കളും അധ്യാപകരും ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് സാർ കരുതുന്നത്?
0: അത് നിരന്തരമായുള്ള ബോധവൽക്കരണം വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.

0: നമുക്ക് നമ്മളിത് നമ്മുടെ കൊല്ലം ഗവൺമെന്റ് ടി ടി എ സംബന്ധിച്ച് നമ്മളിത് ഇടയ്ക്ക് കൊടുക്കാറുള്ളതാണ്. പക്ഷെങ്കിൽ അത് കേവലം അത്തരത്തിലെ ദിനാചരണങ്ങളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ വർഷത്തിൽ ഒരിക്കലോ അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു തുടർച്ചയില്ലാതെ പോകുന്നുണ്ടത് പിന്നെ അത് മറക്കാൻ സാധ്യത. അതുകൊണ്ട് തന്നെ ഇതൊരു തുടർ പ്രോഗ്രാമായിട്ട് വിവിധ പരിപാടികളായിട്ട് ക്യാമ്പസിനുള്ളിലും പുറത്തും ഇപ്പോൾ സമൂഹത്തിനെ കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് സമൂഹത്തിനെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് പബ്ലിക്കിനെ പങ്കെടുക്കുന്ന രൂപത്തിൽ അത്തരത്തിൽ അവയർനെസ് വ്യാപകമായി കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നമ്മളിത് കൂടുതൽ ഫലപ്രദമാകും.
1: ഇത്രയും നേരം ജാഗ്രത 2026നോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നത് കൊല്ലം ഗവൺമെന്റ് ടി ടി ഐയിലെ അധ്യാപകനും അതോടൊപ്പം പ്രിൻസിപ്പാളുമായ സജി ഇ ടി എന്ന സാറാണ്. സാറിന് നന്ദി. ജാഗ്രത 2026നോടനുബന്ധിച്ചുള്ള ഉദ്ഘാടന വേദിയിൽ ഇന്ന് അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 30 വർഷമായി പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ട്രാഫിക് ക്ലാസുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഷാനവാസ് സാറിനെയാണ്. ഷാനവാസ് സാറിനോട് നമുക്ക് ചോദിക്കാം, ഇതിന്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ജാഗ്രത 2026 എത്രത്തോളം പ്രയോജനപ്പെടും എന്നൊക്കെയുള്ള ക്വസ്റ്റ്യനുമായിട്ട് നമ്മൾ ഷാനവാസ് സാറിനോട് എത്തിയിരിക്കുകയാണ്. നമസ്കാരം സാർ. ജാഗ്രത 2026 പോലുള്ള പരിപാടികൾ സമൂഹത്തിൽ എന്ത് മാറ്റമാണ് സൃഷ്ടിക്കുന്നതെന്നാണ് സാർ കരുതുന്നത്?
2: ജാഗ്രത 2026 എന്ന് പറയുന്നത് വളരെ വലിയൊരു യജ്ഞവുമായിട്ടാണ് ഈ മാസാർഡ് സൊസൈറ്റിയും പോലീസ് പെൻഷൻ സംഘടനയും ONV മലയാള പഠന കേന്ദ്രവും എത്തിയിരിക്കുന്നത്. സമൂഹത്തിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന, സമൂഹത്തിനെ താഴെത്തട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന, സമൂഹത്തിന് വളരെ ദോഷകരമായി മാറുന്ന ചില വിഷയങ്ങൾ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഞാൻ വളരെ നാളുകളായിട്ട് അതിന് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് റോഡ് ആക്സിഡൻ്റ് എന്ന് പറയുന്നത്. ഈ പുതിയ തലമുറ ജെൻസി വിഭാഗം എന്ന് പറയുന്ന പുതിയ തലമുറയ്ക്ക് ഇതുമായി ബന്ധപ്പെടുന്ന അവയർനെസ് നൽകുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമതായി ഞങ്ങൾ ലക്ഷ്യം വെക്കുന്ന ഈ മൊബൈൽ അഡിക്ഷനാണ്. ഈ ആധുനിക തലമുറയിൽപ്പെട്ട ഒരു പുതിയ തലമുറ, ഈ ഐ ടി കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ ഉപയോഗിക്കുന്നതാണ് മൊബൈൽ എന്ന് പറയും. ആ മൊബൈലിന്റെ ഉപയോഗം പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമുക്ക് കാണാം. അതിന്റെ എല്ലാ തലങ്ങളെയും കുറിച്ച് പറഞ്ഞതിന് ശേഷം അതിന്റെ നെഗറ്റീവ് വശങ്ങൾ എത്രത്തോളം ദോഷകരമാണ്, സമൂഹത്തിന് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അതിന് സമൂഹത്തെ പിന്നോട്ടടിക്കുന്നത് എന്ന് മനസ്സിലാക്കി അത് കുട്ടികൾക്ക് തൊട്ടുകളുടെ ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമത് നമ്മൾ ഉദ്ദേശിക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ നർക്കോട്ടിക് അഡിക്ഷൻ. ഇന്നിപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ പലപ്പോഴും നമ്മുടെ പത്രവാർത്തകളിൽ കാണുന്നത് ഇത്തരത്തിലുള്ള വളരെ ദുരന്തപൂർണമായുള്ള വാർത്തകളാണ്. ഈ മൊബൈൽ അഡിക്ഷനുമായി ബന്ധപ്പെട്ടുള്ള, അതുപോലെ ഈ മദ്യ ഉപയോഗം, അതുപോലെ മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള വീടുകളിലുണ്ടാകുന്ന കലഹങ്ങൾ, അതുപോലെ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കാതെ പോകുന്ന അവസ്ഥകൾ, ഇതൊക്കെ തന്നെ ഈ ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള ഇത്തരം മയക്കുമരുന്നിലേക്കുള്ളൊരു ആസക്തിയാണ്. അപ്പോൾ അതിന് ഈ പുതിയ തലമുറയെ എങ്ങനെ നമുക്ക് പിന്തിരിപ്പിക്കാൻ പറ്റും, ഇതിന്റെ ശരിവശങ്ങളെക്കുറിച്ച് അവരെ കൊണ്ട് തന്നെ ചർച്ച ചെയ്യിപ്പിച്ച് അവരിൽ കൂടെ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് ജില്ലയിൽ ഉടനീളമുള്ള സ്കൂളുകൾ കോളേജുകളും ഒക്കെ നമ്മൾ ഈ പരിപാടി നടത്തുകയാണ്. ഇതിന് വളരെ പ്രഗത്ഭരായിട്ടുള്ള, ഈ മേഖലയെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഫാക്കൽറ്റീസിനെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ സ്കൂളുകളിലും അതാത് സ്കൂളുകാർ അനുവദിക്കപ്പെടുന്ന സമയത്ത് അതിൻ്റെ ഫാക്കൽറ്റീസ് എത്തി ഇതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ കുട്ടികളിലൂടെ ചർച്ച ചെയ്യുകയും ക്ലാസ്സുകളായി അവതരിപ്പിക്കുകയും അതുപോലെ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത് അവരെ ക്രിയാത്മകമായ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്.
1: സാർ, നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞു, അവരെ മാതാപിതാക്കളാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള മാതാപിതാക്കൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് എത്രത്തോളം സുരക്ഷാബോധം വളർത്തിയെടുക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടി വരും?
2: നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു അണുകുടുംബ വ്യവസ്ഥയിലാണ്. അച്ഛൻ, അമ്മ, മക്കൾ, അത്തരത്തിലേക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഓരോ വൃത്തത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. പഴയ കാലത്ത് ഉണ്ടായിരുന്ന കൂട്ടുകുടുംബ വ്യവസ്ഥിതികൾ ഇവിടെ ഇല്ലാതെ അണു കുടുംബത്തിലേക്ക് ഒതുങ്ങിയപ്പോൾ പൊസസീവ്നെസ്, മക്കളോടുള്ള മാതാപിതാക്കളുടെ പൊസസീവ്നെസ് വളരെ കൂടുതലായി. അവർ എന്ത് പറഞ്ഞാലും വാങ്ങിക്കൊടുക്കാനുള്ള താല്പര്യങ്ങൾ രക്ഷകർത്താക്കളുടെ കർത്തവ്യമാണ്, അവരുടെ ചുമതലയാണെന്നുള്ളൊരു തോന്നൽ മാതാപിതാക്കളിലുണ്ട്. അപ്പോൾ മക്കൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, അതിൻ്റെ ശരിതെറ്റുകൾ മനസ്സിലാക്കി അത് ഇപ്പോൾ ആവശ്യമാണോ എന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ രക്ഷകർത്താക്കൾ അത് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാവൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കുട്ടികളും രക്ഷകർത്താക്കളുമായി എപ്പോഴും അവർ അച്ഛനും അമ്മയും എന്നുള്ള ബന്ധത്തിനപ്പുറത്തേക്ക് അവരുടെ ഏറ്റവും നല്ല ഈ വീടുകളെന്ന് പറയുന്നത് കുട്ടികൾ അവിടെ നിന്നാണ് സ്വഭാവ രൂപീകരണം ആദ്യം നടക്കുന്നത്. രക്ഷകർത്താക്കളിൽ നിന്നും വീടുകളിൽ നിന്നുമാണ് ആദ്യ കാലഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങൾ യഥാർത്ഥ സമൂഹത്തിൽ അവരെങ്ങനെ പെരുമാറണമെന്നും സമൂഹത്തിൻ്റെ തലങ്ങളിലേക്ക് എങ്ങനെയായിരിക്കണമെന്നും മനസ്സിലാക്കും. അപ്പോൾ ആ സ്വഭാവ രൂപീകരണത്തിന് കൃത്യമായ മാർഗരേഖയാകണം രക്ഷകർത്താക്കൾ നൽകേണ്ടത്. ഇപ്പം തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ തെറ്റാണെന്ന് അവരെ ബോധ്യപ്പെടുത്തും. കൊച്ചുകുട്ടി കരഞ്ഞുകൊണ്ട് നിർബന്ധം പിടിക്കുന്ന സമയത്ത് അവനാവശ്യപ്പെടുന്ന കാര്യങ്ങൾ ആ സമയത്ത്

0: കരച്ചിൽ നിർത്താൻ വാങ്ങി കൊടുക്കുമ്പോൾ അവൻ വീണ്ടും അത്തരത്തിലേക്കുള്ള ആ ടെൻഡൻസി അവന് മനസ്സിലുണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കി അതിൻ്റെ പിന്നെ ശരി തെറ്റു വശങ്ങൾ ആ ചെറുപ്രായത്തിൽ തന്നെ അടിക്കേണ്ട അവസരത്തിൽ അടി കൊടുത്ത് തന്നെ വളർത്തണം കുട്ടികളെ. അപ്പോൾ അത് ആ രീതിയിലായിരിക്കണം കുട്ടികൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഈ പള്ളിക്കൂടങ്ങളിൽ. അവിടെ കുട്ടികളെ നയിക്കുന്നത് അവിടുത്തെ അധ്യാപകരായി സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലും മുൻനിരയിലേക്കും പിന്നിരയിലേക്കും പോകാൻ കുട്ടികളെ പാകമാക്കുന്ന അല്ലെങ്കിൽ അവരെ പാകപ്പെടുത്താൻ പെടുത്തുന്നത് അധ്യാപകർ. അപ്പോൾ അവരവരുടെ കർത്തവ്യം ശരിയായ ദിശയിൽ നടത്തിയില്ലെങ്കിൽ നമുക്കിവിടെ ദോഷകരമായ ഒരു സമൂഹമായിരിക്കും ഉണ്ടാകും. അപ്പം രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും ഈ കാര്യത്തിൽ വളരെ വലിയ കർത്തവ്യങ്ങൾ നിറവേറ്റാണ്. അപ്പം ഞാൻ എൻ്റെ കുടുംബം എന്നതിലപ്പുറത്തേക്ക് ഞാനും തൊട്ടപ്പുറത്തുള്ള ആളും ശരിയായ ദിശയിലേക്ക് പോകണം, അവരെ ശരിയായ ദിശയിൽ അവരെ തെറ്റുകൾ കണ്ടാൽ തിരുത്തണം എന്നുള്ളൊരു മനോഭാവം രക്ഷകർത്താക്കൾക്കുണ്ടാകണം, സമൂഹത്തിനുണ്ടാകണം, അധ്യാപകർക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടാകാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് നമ്മൾ ഈ പദ്ധതിയിലൂടെ ആവിഷ്കരിക്കുന്നത്.
1: ഇന്ന് റോഡിലേക്ക് ഇറങ്ങുന്ന ഓരോ വ്യക്തിക്കും, വാഹനങ്ങൾ കൊണ്ടായാലും അതുപോലെ തന്നെ കാൽനട യാത്രക്കാരായാലും അങ്ങനെ ഇറങ്ങുന്ന ഓരോ വ്യക്തിക്കും നൽകേണ്ട ഒരു സന്ദേശം നൽകാൻ സാറിനോട് പറഞ്ഞാൽ സാർ എന്തായിരിക്കും നൽകുന്നത്?
0: തീർച്ചയായിട്ടും നമുക്ക് പറയാനുള്ളത് ഇന്നിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത് IT കാലഘട്ടമാണ്, ഇൻഫർമേഷൻ ടെക്നോളജി. എല്ലാവരും വേഗതയുടെ കാലഘട്ടത്തിലാണ്. ഈ വേഗതയുടെ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ ഈ സമയം അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഇപ്പം രാവിലത്തെ 9 മണിക്കുള്ള ട്രെയിനിൽ പോകാൻ വേണ്ടി ഒരാൾ വാഹനത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ചിലപ്പോൾ 10 മിനിറ്റ് ഉള്ളപ്പോഴോ 15 മിനിറ്റ് ഉള്ളപ്പോഴോ ആയിരിക്കും. ഈ സമയം അവർ ആ ട്രെയിനിൻ്റെ സമയം അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്നത് അവരുടെ യാത്രകളിലാണ്. അപ്പം നമുക്ക് മതിയായ സമയം എടുത്തുകൊണ്ട് കൃത്യമായ നിയമങ്ങൾ പാലിച്ച് റോഡിലൂടെ കൃത്യമായ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് അപകടങ്ങളെ ഒരു പരിധിവരെ കുറയ്ക്കാം. മാത്രവുമല്ല, ഇതിലേറ്റവും പ്രധാനമായിട്ട് വേണ്ടത് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ആവശ്യമുള്ളൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ശ്രദ്ധ ആവശ്യമാണെന്ന്. പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ തലമുറയിൽ അതൊരു ദോഷമായിട്ടല്ല കാണുന്നത്, പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് പുതിയ തലമുറയിൽപ്പെട്ടവരും പഴയ തലമുറയിൽപ്പെട്ടവരായാലും അവരുടെ ഈ മൊബൈൽ ഉപയോഗം ഈ വാഹനങ്ങളിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നത് ഏറ്റവും വലിയ അപകടകരമാണ്. അപ്പോൾ അത്തരം അപകടകരമായ അവസ്ഥകളെ മാറ്റിവെച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടും കരുതലോടും വാഹനം ഓടിച്ചാൽ അപകടങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. ഞാനും സമൂഹവും, അപ്പോൾ നമ്മൾ മാത്രമല്ല, ഒരാളെന്നല്ല ഒരു കൂട്ടം ആൾക്കാർ, നമ്മുടെ സമൂഹത്തിലുള്ള ഓരോരുത്തരും ഈ പറയുന്ന ആശയം മനസ്സിലേക്ക് വരുത്തിക്കൊണ്ട് വാഹനം ഓടിക്കുകയാണെങ്കിൽ നമുക്ക് അപകടങ്ങളെ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും.
1: നമസ്കാരം സർ, സാറിന്റെ പേരെന്താണ്?
2: നമസ്കാരം, എന്റെ പേര് മുഹമ്മദ് അൻസർ, ഞാൻ ഗവൺമെന്റ് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചർ എഡ്യൂക്കേറ്റർ ആണ്.
1: സർ, ഇന്നത്തെ ജാഗ്രത 2026 ക്ലാസ് നമ്മൾ കണ്ടല്ലോ സർ, അതിൽ നിന്ന് കുട്ടികളുടെ ആത്മവിശ്വാസവും വ്യക്തിത്വ വികസനവും വളർത്താൻ മാതാപിതാക്കൾ എന്ത് ചെയ്യണം?
2: ശരിക്കും ഈ പഴയ കാലം പോലെ അല്ല, കാരണം ഇന്ന് പല കുട്ടികളും വൈകാരികമായി അസന്തുലിതാവസ്ഥയിൽ നിൽക്കുന്നവരാണ്. ശരിക്കും കുട്ടിയെ കേൾക്കാൻ പലരും തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരു ഫസ്റ്റ് പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആണ് പല കുട്ടികളും. അപ്പോൾ അങ്ങനെ അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. കാരണം ശിഥിലമായ കുടുംബ ബന്ധങ്ങൾ, അതുപോലെ തന്നെ എന്താണ് കുട്ടിയെ കേൾക്കാൻ സമയമില്ലാത്ത അച്ഛനമ്മമാർ. അപ്പോൾ അതുകൊണ്ട് അവർ ഏത് മേഖലയിൽ വ്യാപരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് നമുക്ക് കുട്ടിയുടെ വൈകാരികാവസ്ഥയെ നമുക്ക് അളക്കാൻ കഴിയില്ല. കാരണം ഒരുപക്ഷെ ഉയർന്ന ഉദ്യോഗത്തിലുള്ളവരായിരിക്കാം രക്ഷിതാക്കൾ, അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിലൊന്നും അവർക്കൊരു പിന്നാക്കാവസ്ഥ ഉണ്ടാവില്ല. പക്ഷെ എന്നിരുന്നാലും കുട്ടിയെ വൈകാരികമായി അറിയാനോ അവരെ കേൾക്കാനോ ഒന്നും അവർ തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ വലിയ വസ്തുതയാണ്. അത് ഡോക്ടേഴ്സ് ആകട്ടെ, IT പ്രൊഫഷണൽസ് ആകട്ടെ, അങ്ങനെ ഒരിക്കലും നമുക്ക് രക്ഷിതാക്കളെ എന്താണ് കുട്ടികളുടെ വികാസത്തിൽ അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഉയർന്ന നിലവെച്ചുകൊണ്ട് കുട്ടിയെ നമുക്ക് അളക്കാൻ കഴിയില്ല. അപ്പോൾ സാമൂഹിക അനുഭവങ്ങൾ ക്ലാസ് മുറിയിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതുമില്ല. അധ്യാപകർ അങ്ങനെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതിൻ്റെ അളവ് വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സാമൂഹികവും അതുപോലെ തന്നെ സാൻമാർഗികവും വൈകാരികവും വൈജ്ഞാനികവുമായിട്ടുള്ള എല്ലാ തലങ്ങളിലുമുള്ള വികാസമാണ് വാസ്തവത്തിൽ കുട്ടിക്കുണ്ടായി വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാമൂഹിക അനുഭവങ്ങൾ കുട്ടിക്ക് കിട്ടുന്ന തരത്തിലേക്ക് ക്ലാസ് മുറികൾ മാറണം. അതായത് ശരിക്കും യാന്ത്രികമായ പകർത്തിയെഴുത്തുകളോ അല്ലെങ്കിൽ ഇമ്പോസിഷൻ ഉണ്ടല്ലോ, നമ്മൾ കുട്ടിയെ പഠിപ്പിക്കാമെന്ന് കരുതി തെറ്റിദ്ധരിച്ചുകൊണ്ട് ചെയ്യുന്ന പല ഇമ്പോസിഷൻസും അതൊക്കെ ക്ലാസ് മുറിയിൽ നിന്ന് തന്നെ അന്യമാകേണ്ടതാണ്. ഇന്ന് പാഠങ്ങൾ പഠിപ്പിച്ചു ഉപയോഗിച്ചുകൊണ്ട് കുട്ടിയെ പരീക്ഷയ്ക്ക് മാത്രം തയ്യാറെടുപ്പിക്കുന്ന അധ്യാപകരെ എനിക്ക് തോന്നുന്നു ക്ലാസ് മുറിക്ക് വേണ്ട. അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളിലും എല്ലാ കുട്ടികളും പ്രാഗൽഭ്യം കാണിക്കണമെന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിൽ ഒരു കുട്ടിയെ മാറ്റി നിർത്തിയോ അവഗണിക്കുകയോ ചെയ്യാനേ പാടില്ല. അപ്പോൾ തീർച്ചയായും കുട്ടിയെ കേൾക്കുക എന്നുള്ളതിൽ മാതാപിതാക്കൾക്ക് നിസ്തുലമായ പങ്കാണ് വഹിക്കേണ്ടത്. കൃത്യമായിട്ടും അവർ സ്കൂൾ വിട്ടു വരുമ്പോൾ കുട്ടിയെ കേൾക്കുക എന്ന് നമ്മൾ പലപ്പോഴും ഈ പരിശീലന ക്ലാസ്സിൽ രക്ഷിതാക്കളുടെ ബോധവൽക്കരണ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു കേൾപ്പിക്കുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും

0: അതിനപ്പുറത്തേക്ക് അതൊരു ചടങ്ങ് പോലെ ആകാതെ കുട്ടിയെ എന്ത് ചെയ്യണം, കൃത്യമായി അറിയാനും കേൾക്കാനും അവനോട് സംവദിക്കാനും ഒക്കെയുള്ള സമയം സന്ദർഭം തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ കുട്ടിക്ക് എന്താണ് ഒരു ഏറ്റവും നല്ല സുഹൃത്ത് ഏതാണ് അല്ലെങ്കിൽ ഏറ്റവും നല്ല മാതൃക ഏതാണ് എന്ന് ചോദിച്ചാൽ എന്റെ അച്ഛൻ തന്നെയാണ് എന്റെ അമ്മ തന്നെയാണെന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടിയെ മാറ്റിയെടുക്കണം. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ടൊന്ന് ശരിക്കും ഇച്ഛാശക്തിയുള്ളൊരു തലമുറ ഇവിടെ ഉണ്ടായി വരേണ്ടതുണ്ട്. സാമൂഹ്യ അനുഭവങ്ങൾ കുട്ടിക്ക് ക്ലാസ് മുറിയിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. എന്നെ കേൾക്കാൻ അറിയാൻ തന്നെയാണ് എൻ്റെ ടീച്ചർ വന്നിരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഉത്തരവാദിത്വ ബോധം ടീച്ചറിലും വർദ്ധിച്ചു വരും. അതുകൊണ്ട് തന്നെ കുട്ടി ക്ലാസ് മുറിയിൽ വരുന്നത് എന്താണ് ഞാനും കുട്ടിയും രണ്ടല്ല ഒന്ന് തന്നെയാണ്, അധ്യാപകനും വിദ്യാർത്ഥിയും രണ്ടല്ല ഒന്ന് തന്നെയാണെന്നുള്ള തരത്തിലേക്ക് ഒരു അദ്വൈത ചിന്തയിലേക്ക് തന്നെ കുട്ടിയെ കൊണ്ടെത്തിക്കാൻ സാധിക്കും.
1: സാർ പറഞ്ഞല്ലോ ആസ് എ പേരന്റ് അതായത് ഒരു പിതാവ് എന്ന നിലയിൽ ഇന്നത്തെ തലമുറയിലെ കുട്ടികളെ കുറിച്ചുള്ള ഒരു വലിയ ആശങ്ക എന്തായിരിക്കും സാറിന്? ഒരു പേരന്റ് എന്ന നിലയിൽ ഒരു ടീച്ചർ എന്ന നിലയിലും ചിന്തിക്കുമ്പോൾ എങ്ങനെയാ അത് തോന്നുന്നത്?
0: ശരിക്കും എല്ലാ കുട്ടികളും വാസ്തവത്തിൽ നല്ലവരാണെന്നേ ഞാൻ പറയൂ. അല്ല, എല്ലാ കുട്ടിയിലും നന്മയുടെ കിരണങ്ങൾ എല്ലാ കുട്ടികളിലും ഉണ്ട്. പക്ഷേ സാമൂഹ്യ സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഈ കുട്ടിയിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കുട്ടിയെ നോക്കിയാൽ ശരിക്കും എന്താണ് പ്രാകൃത മനുഷ്യനെ അല്ലെങ്കിൽ എവിടെ നിന്നാണോ മനുഷ്യ ജീവൻ അല്ലെങ്കിൽ മനുഷ്യ ജീവിതം ഉദയം ചെയ്തത് അതേപോലെ തന്നെ അതേ അടയാളങ്ങളോടുകൂടി തന്നെയാണ് ഇന്നും കുട്ടി പിറവിയുള്ളത്. കാരണം വസ്ത്രത്തിന്റെ നൂൽബന്ധം പോലും ഇല്ലാതെ തികച്ചും അല്ലെ ആ പ്രാകൃത ജനത എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇന്നും കുട്ടി ജനിക്കുന്നത്. പക്ഷേ പിന്നീടാണ് നമ്മൾ വിവിധ വേലിക്കെട്ടുകളിലേക്ക് അതിർവരമ്പുകളിലേക്ക് ഒക്കെ അവനെ തരംതിരിച്ച് മാറ്റി വെച്ചിട്ട് അവനെ ഈ നമ്മുടെ ചുറ്റുപാടുകളാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് ശരിക്കും നമ്മൾ നന്നായാൽ നമ്മുടെ കുട്ടികൾ നന്നാവും എന്നുള്ളൊരു ചിന്തയാണ് എനിക്കുള്ളത്. അതിൽ എനിക്ക് തോന്നുന്നു ഉത്തരവാദിത്വ ബോധം ആ നിലയ്ക്ക് അധ്യാപകർക്ക് കൂടുതലുമാണ്. ഈ സമൂഹത്തിനെ ചലിപ്പിക്കുന്ന ഒരു ചാലകശക്തി എന്ന നിലയിൽ മറ്റുള്ളവരെല്ലാം ഉറ്റുനോക്കുന്ന ഒരു ശക്തി എന്ന നിലയിൽ അധ്യാപകർക്ക് വ്യക്തമായ ഉത്തരവാദിത്വ ബോധം ഉണ്ടാവണം.
1: ഇത്തരം ബോധവൽക്കരണ പരിപാടികൾ കൂടുതലും സ്കൂളുകളിലും ഒക്കെ നമ്മളിങ്ങനെ നടത്തുന്നുണ്ട്. കുട്ടികൾ വളരെ ബോറടിച്ചായാലും ഇരിക്കുകയും പിന്നെയാണ് അത് കൗതുകമായിട്ട് എത്തുന്നത്. ഇത്തരം ഒരു ബോധവൽക്കരണ പരിപാടികളുടെ ഒരു ആവശ്യകത എന്താണ്?
0: തീർച്ചയായിട്ടും അതാണ് പറഞ്ഞത്, നമ്മൾ നന്നായാൽ നമ്മുടെ സമൂഹം നന്നാവും. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ തീരെ ചെറിയ പ്രായത്തിൽ തന്നെ ശീലരൂപവൽക്കരണം നടക്കുന്ന പ്രായത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളിൽ അതൊരു ജീവിതത്തിന്റെ ഭാഗമായി തന്നെ മാറും. ശീലങ്ങളിൽ നിന്നാണ് വാസ്തവത്തിൽ ശൈലി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ കുട്ടിയിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മാറ്റത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ബോധവൽക്കരണം പക്ഷേ സമൂഹത്തിൽ ക്ലാസ് മുറിയിൽ നിന്ന് അതുപോലെ തന്നെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗുരുമുഖത്ത് നിന്ന് ഒക്കെ അധ്യാപകർ പഠിപ്പിച്ചതും കുട്ടി അറിഞ്ഞതുമായുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വിദ്യാലയ അന്തരീക്ഷത്തിൽ നിന്ന് കുട്ടി അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ എനിക്ക് എത്രയോ മുമ്പ് തന്നെ ഈ സമൂഹത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നുള്ള ഒരു കാഴ്ച കുട്ടിക്ക് സമൂഹത്തിൽ നിന്നുണ്ടാവണം. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെയുള്ളൊരു കാഴ്ച നമ്മുടെ ഈ സമൂഹത്തിൽ ഇല്ല എന്നുള്ളതാണ് എന്നെ അസ്വസ്ഥമാക്കുന്ന ഒരു കാര്യം. കാരണം പലപ്പോഴും നമ്മുടെ പ്ലാസ്റ്റിക് എത്രയോ കാലം കൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക്കിനെ ഗവൺമെൻറ് തലത്തിൽ തന്നെ നിരോധിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഇന്നും എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല, ഒരുപക്ഷെ കൂടിയിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെ നമ്മുടെ എന്താണ് അത് സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് പലപ്പോഴും ഈ പ്ലാസ്റ്റിക്കുകളുടെ അമിത ഉപയോഗം എനിക്ക് പലപ്പോഴും അവിടെയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വിപണിയിലെത്തുന്ന എല്ലാ സാധനങ്ങളും പ്ലാസ്റ്റിക് പൊതിഞ്ഞ് തന്നെയാണ്. അപ്പോൾ ശരിക്കും എന്താണ് കുട്ടി പാഠപുസ്തകത്തിൽ നിന്നറിയുന്ന ഗുരുമുഖത്ത് നിന്നറിയുന്ന കാര്യങ്ങൾ എനിക്ക് മുന്നേ തന്നെ ഈ സമൂഹത്തിൽ പ്രാവർത്തികമാകുന്നുണ്ട്, അവരെ ഞാനും മാതൃകയാക്കേണ്ടതാണ് എന്നുള്ള തരത്തിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ കഴിയണം. പക്ഷേ അതിന് ഇച്ഛാശക്തിയുള്ളൊരു തലമുറ തന്നെ ഇവിടെ ഉണ്ടാകണം. എല്ലാ മനുഷ്യരും മുതിർന്നവരും കുട്ടികൾ ഉൾപ്പെടെ അത്തരത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് സ്വയം സൃഷ്ടിക്കപ്പെടണം, രൂപപ്പെടണം. അതാണ് എനിക്ക് താല്പര്യം. അപ്പോൾ നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM റേഡിയോയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതുപോലെ തന്നെ എന്നോട് ഇങ്ങനെ ഒരു എന്താണ് ശരിക്കും അധ്യാപകൻ എന്ന നിലയിൽ ഈ മാറുന്ന കാലത്തെക്കുറിച്ചും അതുപോലെ തന്നെ മാറുന്ന അധ്യാപക സങ്കല്പത്തെക്കുറിച്ചും ഒപ്പം കുട്ടികൾ ഏത് തരത്തിലൊക്കെ വളർന്നു വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതിനെ കുറിച്ചും ഒക്കെ ക്രിയാത്മകമായിട്ടുള്ള സർഗാത്മകമായുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള 90.4 പാർവതി ബീന എന്നിവർക്ക് നന്ദിയും അറിയിക്കുന്നു.
2: ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച് കാര്യപരിപാടിയിൽ TTI പ്രിൻസിപ്പൽ ശ്രീ സജി ET അധ്യക്ഷനായി, ONV പഠന കേന്ദ്രം സെക്രട്ടറി ശ്രീ ഷാനവാസ് സ്വാഗതം പറഞ്ഞു, മാസിൻ്റെ സെക്രട്ടറി A. റഷീദും കേരള പെൻഷൻ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണനും ജോർജ് സേവ്യർ വലിയ വീടും ചേർന്ന് ആശംസകൾ അറിയിച്ചു. TTI അധ്യാപകൻ അൻസർ നന്ദി അറിയിച്ചു. ഇതോടുകൂടി റേഡിയോ സാന്ത്വനം 90.4 മാസാഡ് സൊസൈറ്റിയും ONV പഠന കേന്ദ്രവും പോലീസ് പെൻഷൻ അസോസിയേഷനും സംയുക്തമായി അവതരിപ്പിച്ച ജാഗ്രത 2026 എന്ന പരിപാടിയുടെ റേഡിയോ റിപ്പോർട്ട് ഇവിടെ അവസാനിക്കുന്നു. റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടു.

0: ഗവൺമെന്റ് ടി ടി ഐയിൽ ജാഗ്രത 2026 ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന റേഡിയോ റിപ്പോർട്ട് തയ്യാറാക്കി അവതരിപ്പിച്ചത് ബീന ഗുവേര, പാർവതി പ്രസാദ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
2: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.

0: നമ്മുടെ സണ്ണി ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ

0: തീരുമാനിച്ചു കഴിഞ്ഞു.
1: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
0: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ജൂൺ 14 വേൾഡ് ബ്ലഡ് ഡോണർ ഡേ, ലോക രക്തദാതാക്കളുടെ ദിനം. സുരക്ഷിതമായ രക്തത്തിന്റെയും പ്ലാസ്മയുടെയും ആവശ്യകതയെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ജൂൺ 14 ലോക രക്തദാതാക്കളുടെ ദിനം ആഘോഷിക്കുന്നു. ജീവൻ രക്ഷിക്കുന്നതിനായി സന്നദ്ധ സേവനം നടത്തുന്നവരും പ്രതിഫലം വാങ്ങാത്തവരുമായ ദാതാക്കളെ ഇത് ആദരിക്കുകയും ശക്തമായതും സുസ്ഥിരവുമായ ദേശീയ രക്തപരിപാടികൾ നിർമ്മിക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഓസ്ട്രിയൻ അമേരിക്കൻ രോഗപ്രതിരോധ ശാസ്ത്രജ്ഞനും പത്തോളജിസ്റ്റുമായ കോൾ ലാൻസ്റ്റൈനറുടെ ജന്മദിന വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ തീയതി തിരഞ്ഞെടുത്തത്. ആധുനിക രക്തപകർച്ചയിൽ വിപ്ലവം സൃഷ്ടിച്ച ABO രക്തഗ്രൂപ്പ് സിസ്റ്റത്തിന്റെ വിപ്ലവകരമായ കണ്ടെത്തലിന് ലാൻസ്റ്റൈനറിന് നോബൽ സമ്മാനം ലഭിച്ചു. ഈ ദിവസത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: 1, അവബോധം വളർത്തുക. സുരക്ഷിതമായ രക്ത പ്ലാസ്മ ദാനങ്ങളുടെ നിർണായകവും നിരന്തരവുമായ ആവശ്യകത എടുത്തു കാണിക്കുക. 2, ദാതാക്കളെ ആഘോഷിക്കുക. ജീവൻ എന്ന സമ്മാനം നൽകിയതിന് സ്വമേധയാ ഉള്ള പ്രതിഫലം വാങ്ങാത്ത ദാതാക്കൾക്ക് നന്ദി പ്രകടിപ്പിക്കുക. 3, പതിവായി രക്തം ദാനം ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുക. സ്ഥിരമായ മെഡിക്കൽ സപ്ലൈസ് ഉറപ്പാക്കാൻ പുതിയതും നിലവിലുള്ളതുമായ ദാതാക്കളെ പതിവായി രക്തം ദാനം ചെയ്യാൻ പ്രേരിപ്പിക്കുക. 4, സുരക്ഷ പ്രോത്സാഹിപ്പിക്കുക. ആഗോളതലത്തിൽ ആക്സസ് ചെയ്യാവുന്നതും സുരക്ഷിതവും ഗുണനിലവാരം നിയന്ത്രിക്കുന്നതുമായ രക്ത ഉൽപ്പന്നങ്ങൾക്കായി വാദിക്കുന്നു. പ്രാദേശികമായി ആശുപത്രികൾ, ആരോഗ്യ മന്ത്രാലയങ്ങൾ, റെഡ് ക്രോസ് എന്നിവ ഈ ദിവസം രക്തദാന ക്യാമ്പുകളും ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടത്തുന്നു. 2026 ലോക രക്തദാതാക്കളുടെ ദിനപ്രമേയം സ്വമേധയാ ഉള്ള രക്തദാനം സാധാരണവൽക്കരിക്കുക എന്നതാണ്. അടിയന്തര ഘട്ടങ്ങളിൽ രക്തദാനം ചെയ്യുന്നതിലേക്ക് ആളുകളുടെ മനസ്സ് മാറ്റുന്നതിലും അവസാന നിമിഷത്തെ പ്രതിസന്ധികളെ ആശ്രയിക്കുന്നതിനു പകരം സുരക്ഷിതമായ രക്തവിതരണങ്ങൾ തുടർച്ചയായി ലഭ്യമാണെന്ന് ഉറപ്പാക്കുന്നതിലും ആഗോള ക്യാമ്പയിൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രചന.

0: ഫ്രീകിക്ക് 90.4 FM 2026.
1: ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
0: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
0: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
0: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
0: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
0: ഫ്രീ കിക്ക് 90.4 FM 2026.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്

ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

0: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെന്റ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെന്റ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ

നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ഐ ടികളിലൊന്നായ ഈ ഐ ടിയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെന്റ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-3-71-4, മൊബൈൽ 09-46-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-3-71-4, മൊബൈൽ 09-46-20-27-60.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ജൂൺ 14 വേൾഡ് ബ്ലഡ് ഡോണർ ഡേ, ലോക രക്തദാതാക്കളുടെ ദിനം. സുരക്ഷിതമായ രക്തത്തിന്റെയും പ്ലാസ്മയുടെയും ആവശ്യകതയെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ജൂൺ 14 ലോക രക്തദാതാക്കളുടെ ദിനം ആഘോഷിക്കുന്നു. ജീവൻ രക്ഷിക്കുന്നതിനായി സന്നദ്ധ സേവനം നടത്തുന്നവരും പ്രതിഫലം വാങ്ങാത്തവരുമായ ദാതാക്കളെ ഇത് ആദരിക്കുകയും ശക്തമായതും സുസ്ഥിരവുമായ ദേശീയ രക്തപരിപാടികൾ നിർമ്മിക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഓസ്ട്രിയൻ അമേരിക്കൻ രോഗപ്രതിരോധ ശാസ്ത്രജ്ഞനും പത്തോളജിസ്റ്റുമായ കോൾ ലാൻസ്റ്റൈനറുടെ ജന്മദിന വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ തീയതി തിരഞ്ഞെടുത്തത്. ആധുനിക രക്തപകർച്ചയിൽ വിപ്ലവം സൃഷ്ടിച്ച ABO രക്തഗ്രൂപ്പ് സിസ്റ്റത്തിന്റെ വിപ്ലവകരമായ കണ്ടെത്തലിന് ലാൻസ്റ്റൈനറിന് നോബൽ സമ്മാനം ലഭിച്ചു. ഈ ദിവസത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: 1, അവബോധം വളർത്തുക. സുരക്ഷിതമായ രക്ത പ്ലാസ്മ ദാനങ്ങളുടെ നിർണായകവും നിരന്തരവുമായ ആവശ്യകത എടുത്തു കാണിക്കുക. 2, ദാതാക്കളെ ആഘോഷിക്കുക. ജീവൻ എന്ന സമ്മാനം നൽകിയതിന് സ്വമേധയാ ഉള്ള പ്രതിഫലം വാങ്ങാത്ത ദാതാക്കൾക്ക് നന്ദി പ്രകടിപ്പിക്കുക. 3, പതിവായി രക്തം ദാനം ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുക. സ്ഥിരമായ മെഡിക്കൽ സപ്ലൈസ് ഉറപ്പാക്കാൻ പുതിയതും നിലവിലുള്ളതുമായ ദാതാക്കളെ പതിവായി രക്തം ദാനം ചെയ്യാൻ പ്രേരിപ്പിക്കുക. 4, സുരക്ഷ പ്രോത്സാഹിപ്പിക്കുക. ആഗോളതലത്തിൽ ആക്സസ് ചെയ്യാവുന്നതും സുരക്ഷിതവും

ഗുണനിലവാരം നിയന്ത്രിക്കുന്നതുമായ രക്ത ഉൽപ്പന്നങ്ങൾക്കായി വാദിക്കുന്നു. പ്രാദേശികമായി ആശുപത്രികൾ, ആരോഗ്യ മന്ത്രാലയങ്ങൾ, റെഡ് ക്രോസ് എന്നിവ ഈ ദിവസം രക്തദാന ക്യാമ്പുകളും ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടത്തുന്നു. 2026 ലോക രക്തദാതാക്കളുടെ ദിനപ്രമേയം സ്വമേധയാ രക്തദാനം സാധാരണവൽക്കരിക്കുക എന്നതാണ്. അടിയന്തര ഘട്ടങ്ങളിൽ രക്തദാനം ചെയ്യുന്നതിലേക്ക് ആളുകളുടെ മനസ്സു മാറ്റുന്നതിലും അവസാന നിമിഷത്തെ പ്രതിസന്ധികളെ ആശ്രയിക്കുന്നതിനു പകരം സുരക്ഷിതമായ രക്തവിതരണങ്ങൾ തുടർച്ചയായി ലഭ്യമാണെന്ന് ഉറപ്പാക്കുന്നതിലും ആഗോള ക്യാമ്പയിൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ, സൈനിങ് ഓഫ്.

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: എല്ലാവർക്കും നമസ്കാരം. ഗാനമന്ദാരം പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. 1987 വി ആർ ഗോപിനാഥ് സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ഒരു മെയ്മാസ പുലരിയൽ. നായിക പ്രാധാന്യമുള്ള ചിത്രം. നായിക അന്നത്തെ സൂപ്പർ ഹിറ്റ് നടി ശാരി. ആ സിനിമയിലെ പ്രശസ്തമായ ഒരു ഗാനമാണ് പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി മാറി എന്ന് തുടങ്ങുന്ന ഗാനം. ആദ്യ ശ്രവണമാത്രയിലെ അതേ അനുഭൂതി പകർന്നുകൊണ്ട് ആ പാട്ട് ഇന്നും ആസ്വാദക മനസ്സിൽ പീലി വിടർത്തി നിൽക്കുന്നു. സംവിധായകൻ വി ആർ ഗോപിനാഥ് പറയുന്നു, ഒട്ടൊരു പ്രവചനാതീത സ്വഭാവമുള്ള പെൺകുട്ടിയായിരുന്നു ശാരി അവതരിപ്പിച്ച രേഷ്മ എന്ന കഥാപാത്രം. ആൺകുട്ടികളെ പോലെ കളിച്ചും ചിരിച്ചും ഇടതടവില്ലാതെ സംസാരിച്ചും സുഹൃത്തുക്കളിൽ നിന്ന് സുഹൃത്തുക്കളിലേക്ക് കൂടുമാറിയും നടന്ന കുസൃതിക്കാരി. നായികയുടെ വ്യക്തിത്വമാണ് ഈ കുട്ടിത്തം. ഇത് ശരിക്കും പ്രതിഫലിക്കുന്ന ഒരു പാട്ട് വേണം. കൂടാതെ പ്രഭാതത്തിൻ്റെ നൈർമല്യവും വിശുദ്ധിയും വേണം. കാവ്യത്വം തുളുമ്പുന്ന ഭാഷയിൽ കവി പി ഭാസ്കരൻ മാഷ് ഈരടികൾ ഒരുക്കി. ഇനി ഈടം കൊടുക്കണം. വി ആർ ഗോപിനാഥ് സംഗീതാചാര്യൻ രവീന്ദ്രൻ മാഷിനെ കണ്ടു. പടത്തിൻ്റെ സീക്വൻസും പറഞ്ഞുകൊടുത്തു. രവീന്ദ്രൻ മാഷ് പറഞ്ഞു, ഗോപി നാളെ വെളുപ്പിന് 6 മണിക്ക് വരൂ. പിറ്റേന്ന് മരം കൊച്ചുന്ന തണുപ്പത്ത് ഗോപിനാഥിന് മുമ്പിൽ പാട്ടിൻ്റെ ഈണം രവീന്ദ്രൻ പാടി കേൾപ്പിച്ചു. പ്രഭാതത്തിൻ്റെ കുളിർമയിൽ ഘനഗംഭീരമെങ്കിലും ഭാവാർദ്രമായ ശബ്ദത്തിൽ രവീന്ദ്രൻ്റെ സംഗീതം കേട്ട ഗോപിനാഥ് കോരിത്തരിച്ചുപോയി. പാട്ടിൽ മുഴുകി നിശബ്ദനായി നിന്ന് ഗോപിനാഥിനെ നോക്കി രവീന്ദ്രൻ മാഷി ചോദിച്ചത്രേ, എന്താ ഗോപിക്ക് ഇഷ്ടമായില്ല എന്നുണ്ടോ? 100 വട്ടം ഇഷ്ടമായി എന്നായിരുന്നു ഗോപിനാഥിൻ്റെ മറുപടി. രവീന്ദ്രനാഥ് പറഞ്ഞു, ഇഷ്ടപ്പെടുമെന്നെനിക്കറിയാം. മലയമരുത രാഗത്തിൻ്റെ വശ്യതയാണത്. പ്രഭാതത്തിൻ്റെ വിശുദ്ധി മുഴുവനുണ്ട് ആ രാഗത്തിൽ. ഒന്നുകൂടി രവി

0: ഇന്ദ്രൻമാഷ് പറഞ്ഞു, ചിത്ര പാടട്ടെ. ആ കുട്ടിയുടെ നിഷ്കളങ്ക ഭാവം ഈ പാട്ടിന് നന്നായി ഇണങ്ങും. റെക്കോർഡിങ്ങിന് ശേഷം ചിത്രയെ മനസ്സു തുറന്ന് അഭിനന്ദിച്ചവരിൽ ചിത്രത്തിലെ മറ്റൊരു പാട്ടുപാടിയ യേശുദാസും ഉണ്ടായിരുന്നു. ഇന്നും ഒരു തലമുറയിലെ ഗാനാസ്വാദകരെ മുഴുവൻ വശീകരിച്ച പ്രഭാതത്തിൻ്റെ നൈർമല്യമുള്ള ആ ഗാനം, പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി മാറി.
1: പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: വീണ്ടും നമ്മൾ മടങ്ങി വരുന്നു, തിരിച്ചു വരുന്നു ഗാനമന്ദാരം പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഒരു പാട്ടിൻ്റെ തുടക്കത്തിലെ വരി തെറ്റിയിട്ടും ആ പാട്ട് സൂപ്പർ ഹിറ്റാവുക. ആദ്യ വരി തെറ്റിയത് അധികം ആരും അറിഞ്ഞതുമില്ല. അത്തരം ഒരു ഗാനപ്പിറവിയുടെ കഥ നമുക്ക് കേൾക്കാം. വർഷങ്ങൾ 35 കഴിഞ്ഞെങ്കിലും ഇന്നും ആസ്വാദക മനസ്സിൽ കുടിയേറിയ ഗാനം. നീർമണിപ്പീരിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ വന്നു. സുരേഷ് ഗോപിയും ജയറാമും സിതാരയും മത്സരിച്ചഭിനയിച്ച വചനം എന്ന ചിത്രത്തിലെ ഗാനം. ലെനിൻ രാജേന്ദ്രൻ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു, പേര് വചനം. സിനിമയുടെ കഥാഗതിക്ക് അനുസരിച്ച് ധ്യാനഭാവത്തിലിരിക്കുന്ന ഒരു യോഗിനിയുടെ ഭാവമുള്ള ഗാനം വേണം. ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ച മോഹൻ സിതാരയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. 35 വർഷങ്ങൾക്ക് മുൻപാണ്. ഞാനന്ന് സിനിമയിലെ തുടക്കക്കാരനാണ്, പുതിയ പയ്യൻ. ഞാനും സംവിധായകൻ ലെനിൻ രാജേന്ദ്രനും കൂടി വിശ്വകവി ONV കുറുപ്പിൻ്റെ അരികിലെത്തി. എൻ്റെ ഈണത്തിനൊത്ത് പാട്ടെഴുതിക്കാൻ ചെന്നതാണ്. ഒരു കുഞ്ഞനുജൻ എന്ന പോലെ എന്നെ വിളിക്കുകയും വരികൾ എഴുതുകയും തിരുത്തുകയും ചെയ്യുന്ന ONV അത്ഭുതത്തോടും ഭയത്തോടും ഞാൻ നോക്കിയിരുന്നു. അതിമനോഹരമായ വരികൾ, പാട്ടുകൾ എഴുതി തന്നിട്ട് അദ്ദേഹം പോവുകയും ചെയ്തു. തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു കമ്പോസിംഗ്. ചെന്നൈയിൽ വെച്ച് റെക്കോർഡിംഗ്. യേശുദാസ് ഗംഭീരമായി പാടി അമേരിക്കയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഇനിയാണ് ട്വിസ്റ്റ്. കാസറ്റിട്ട് ഞങ്ങൾ പാട്ട് കേട്ടപ്പോഴാണ് യേശുദാസിന് പറ്റിയ ഒരു അബദ്ധം മനസ്സിലായത്. നീൾമിഴിപ്പീലിയിൽ എന്നതിന് പകരം ദാസേട്ടൻ പാടിയത് നീർമിഴിപ്പീലിയിൽ എന്നായിപ്പോയി. നീർമിഴിപ്പീലിയിൽ വീണ്ടും നീർമണി തുളമ്പേണ്ട കാര്യമില്ലല്ലോ, അത് അനാവശ്യമായ ആവർത്തനമല്ലേ, എന്തു ചെയ്യാം. അപ്പോഴേക്കും യേശുദാസ് അമേരിക്കയിലേക്ക് പറഞ്ഞിരുന്നു, ഇനി മാസങ്ങൾ കഴിഞ്ഞേ തിരിച്ചെത്തൂ. സിനിമ ഉടൻ പുറത്തിറക്കിയേ പറ്റൂ. മാത്രമല്ല, വളരെ വികാരസാന്ദ്രമായി വളരെ മിഴിവോടെയാണ് ദാസേട്ടൻ ആ പാട്ട് പാടിയിരിക്കുന്നത്. വേറെ നിവൃത്തിയില്ലാതെ ആദ്യ വാക്കിലെ ഉച്ചാരണ പിശകോടെ തന്നെ പാട്ട് സിനിമയിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു. പടം റിലീസായി, സിനിമ ഹിറ്റ്, അതിലേറെ പാട്ട് സൂപ്പർ ഹിറ്റ്. നീർമിഴിപ്പീലി എന്ന പ്രയോഗം പാട്ടിന്റെ ജനകീയതയെ ബാധിച്ചതേയില്ല. എങ്കിലും തെറ്റ് തെറ്റ് തന്നെയാണല്ലോ. പ്രണയഭംഗത്തിന്റെ മൂർത്തമായ അവസ്ഥ ആവിഷ്കരിക്കുന്ന അതിശക്തമായ ONV ഗാനം നമ്മൾക്ക് കേൾക്കാം. നീൾമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീയൻ അരികിൽ നിന്നു എന്ന് തുടങ്ങുന്ന ഗാനം.

0: ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വരുന്നു. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. മതത്തിൻ്റെയും ജാതിയുടെയും പേരിലുള്ള ഭിന്നിപ്പുകളെ കൂട്ടിയിണക്കുന്ന സ്നേഹമന്ത്രം പോലെ ഒരു പാട്ടുണ്ട്, കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും എന്ന് തുടങ്ങുന്ന ഗാനം. ഏറെ ഖ്യാതി നേടിക്കൊടുത്ത കുറി വരച്ചാലും കുരിശു വരച്ചാലും എന്ന പാട്ടിൻ്റെ പിറവിയിലെ കണ്ണീരും പുഞ്ചിരിയും കലർന്ന ഓർമ്മകൾ പങ്കിടുകയാണ് പാട്ടിൻ്റെ ഈരടികളും സംഗീതവും ഒരുക്കിയ MD രാജേന്ദ്രൻ. സുഹൃത്തായ സുരേഷ് മച്ചാട് സംവിധാനം ചെയ്യുന്ന മൗനം എന്ന സിനിമയിലെ എൻ്റെ പാട്ടിന് ട്യൂണിടുകയായിരുന്നു ലക്ഷ്യം. ലളിതഗാനം പോലെ എഴുതിയ പാട്ടാണിത്. മാടമ്പ് കുഞ്ചുകുട്ടൻ്റെ മതേതര സ്വഭാവമുള്ള കഥ. സുഹൃത്ത് സുരേഷ് മൗനം എന്ന പേരിൽ സിനിമയാക്കുമ്പോൾ പാട്ടിനായി എന്നെ സമീപിച്ചു. ഈ ഗാനം പാടി കേൾപ്പിച്ചപ്പോൾ സുരേഷിന് ഇഷ്ടമായി. ഞാൻ പാടിയ ട്യൂൺ നല്ലതാണെന്ന് സുരേഷ് പറഞ്ഞെങ്കിലും നമുക്ക് ദേവരാജൻ മാസ്റ്റർ കൊണ്ട് ചെയ്യിക്കാമെന്ന് ഞാൻ പറഞ്ഞു. മാസ്റ്ററുടെ വീട്ടിലേക്ക് അന്ന് വലിയ ആവേശത്തോടെയാണ് ഞാൻ കയറി ചെന്നത്. അങ്ങനെ മാസ്റ്ററുടെ വീട്ടിലെത്തി പാട്ട് വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ മാസ്റ്റർ പറഞ്ഞു, നീ ആദ്യം ഇത് പാടി എന്നെ കേൾപ്പിക്ക്. ഞാൻ അങ്ങനെ എൻ്റെ ട്യൂണിൽ പാടി കേൾപ്പിക്കുന്നു മാസ്റ്ററെ. പാട്ട് കേട്ട ഉടനെ മാസ്റ്റർ എണീറ്റ് നിന്ന് പ്രഖ്യാപിച്ചു, ഞാനിത് ട്യൂൺ ചെയ്യില്ല, എനിക്കിത് വേണ്ട. ഒരു ഞെട്ടലോടെയാണ് ഞാനത് കേട്ടത്. നിരാകരിക്കുന്ന മുഖമാണ് മുമ്പിലുള്ളത്. ശരിയെന്ന് പറഞ്ഞ് അദ്ദേഹം മുറിയിലേക്ക് നടന്നു. ഇനി അധികം നിൽക്കണ്ട എന്നാണ് ധ്വനി. മുറിയിലേക്ക് കയറും മുമ്പേ വാതിലിൽ പിടിച്ച് തല പിന്നോട്ടാക്കി അദ്ദേഹം പറയുകയാണ്, അത് നീ തന്നെ ചെയ്താൽ മതി, നിന്റെ ട്യൂൺ നല്ലതാണ്. യാദൃച്ഛികമായി സംഗീത സംവിധായകനാകാനുള്ള നിയോഗവുമായാണ് അന്ന് അവിടെ നിന്നും ഞാൻ തിരിച്ചിറങ്ങിയത്. എൻ്റെ ട്യൂണിൽ തന്നെ ആ പാട്ട് റെക്കോർഡ് ചെയ്തു. അങ്ങനെ ഞാനൊരു സംഗീത സംവിധായകനായി. മലയാളത്തിൽ ഗാന രചയിതാവായി കുറേ പടങ്ങളിൽ പ്രവർത്തിച്ചെങ്കിലും സംഗീത സംവിധായകൻ്റെ മേലങ്കി അദ്ദേഹം എനിക്ക് ചാർത്തി തരികയായിരുന്നു എന്ന് സംശയം. പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ യേശുദാസ് പറഞ്ഞു, ഇത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന പാട്ടാണ്, ഇതുപോലൊരു പാട്ട് ഇനി നിനക്കെഴുതാൻ പറ്റില്ല, ഇത് നിന്റെ വരിയല്ല, നിനക്കെവിടെ നിന്നോ കിട്ടിയ വരികളാണ്, നിനക്ക് ഈശ്വരൻ തന്ന വരികളാണ്. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും എന്ന വാക്കുകൾക്ക് പകരം വയ്ക്കാൻ മലയാളത്തിൽ വേറെ വാക്കുകളില്ല. ഇത് പാടാൻ സാധിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. കേരളത്തിൽ വളരെ ഹിറ്റായ ഗാനം നമുക്ക് കേൾക്കാം, കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും എന്ന് തുടങ്ങുന്ന ഗാനം.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമ്മൾ മടങ്ങി വരുന്നു, തിരിച്ചു വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ, ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ, മലയാളത്തിൻ്റെ വാനം പാടി KS ചിത്ര പാടിയ ഈ പാട്ട് മലയാളികളുടെ ഹൃദയത്തെ മുഴുവൻ തൊട്ടുണർത്തിയതാണ്. ഈ പാട്ട് പാടാതെ ഗാനമേള വേദി വിടാൻ സമ്മതിക്കാറില്ല ഇന്നും ആസ്വാദകർ ചിത്രയെ. ഒരർത്ഥത്തിൽ ചിത്ര എന്ന ഗായികയുടെ മുദ്രാഗീതം തന്നെയായി മാറിക്കഴിഞ്ഞു ഈ പാട്ട്. പുറത്തിറങ്ങി 2 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ജാതിയുടെയും ഭാഷയുടെയുമൊക്കെ വതിർവരമ്പുകൾ ഭേദിച്ച് സംഗീതാസ്വാദകരെ വശീകരിച്ചുകൊണ്ടിരിക്കുന്ന പാട്ട് രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനം എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. മുല്ലപ്പൂവിൻ്റെ വിശുദ്ധിയും കള്ളഭചന്ദനങ്ങളുടെ സൗരഭ്യവുമുള്ള ഒരു ഗാനം അതായിരുന്നു സംവിധായകൻ രഞ്ജിത്തിന് വേണ്ടിയിരുന്നത്. വരികൾ എഴുതിയ ഗിരീഷ് പുത്തഞ്ചേരിക്കും പാട്ടിനീണം നൽകിയ രവീന്ദ്രൻ മാസ്റ്റർക്കും രഞ്ജിത്തിനുമൊക്കെ ഒരേ ഒരാഗ്രഹം, ഗായികയായി ചിത്ര തന്നെ വേണം. കാരണമുണ്ട്, ഈ പാട്ട് വികാരസാന്ദ്രമായ ഒപ്പം ഭക്തിയുടെ അലകടൽ സൃഷ്ടിക്കുന്ന ഒരു പാട്ടാണ്. ചിത്ര അന്ന് ഒരേ ഒരു കുഞ്ഞു നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടത്തിൽ മനസ്സ് നീറി കഴിയുകയാണ്. അപ്രതീക്ഷിതമായ ആഘാതത്തിൽ മനസ്സ് തളർന്നുപോയ ചിത്ര റെക്കോർഡുകളിൽ നിന്നൊക്കെ ബോധപൂർവമായ ഒരു അകൽച്ച പാലിച്ചിരുന്നു. ചിത്രയെ തിരികെ കൊണ്ടുവരണം. ചിത്രയുടെ ആ മാനസിക സിറ്റുവേഷനിൽ ചിത്രയ്ക്ക് മനമുരുകി പാടാം. ഏറെ നിർബന്ധിച്ച ശേഷമാണ് ചിത്ര സ്റ്റുഡിയോയിൽ എത്തിയത്. ഗിരീഷ് പുത്തഞ്ചേരി പറയുന്നു, ചിത്ര തളർന്ന മനസ്സെങ്കിലും അവർ അറിയാതെ ആ പാട്ടിൽ ലയിച്ചു. കണ്ണീർ നനച്ചു നിന്നെ തേടി നടന്നു കൃഷ്ണ എന്ന് പാടുമ്പോൾ വരികളിലൂടെ ആത്മാവിലൂടെ ചിത്രം മറന്നൊഴുകിപ്പോകുന്നത് സങ്കല്പിക്കാനാകുമായിരുന്നു എനിക്ക്. എന്നിട്ടും എൻ്റെയും രവീന്ദ്രൻ മാഷിൻ്റെയും ഒക്കെ പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയി ചിത്ര ആ പാട്ടിനെ. ചിത്രയുടെ മനസ്സ് സംഘർഷഭരിതമായിരുന്നെങ്കിലും പാടി തുടങ്ങിയതോടെ മറ്റെല്ലാം മറന്നു. വോയിസ് ബൂത്തിൻ്റെ ഏകാന്ത മൂകതയിൽ ഗായികയും ഇഷ്ടദൈവവും മാത്രമായി. ഗുരുവായൂരപ്പൻ്റെ മനസ്സിൽ വിചാരിച്ച് ചിത്ര ആ പാട്ട് ആത്മനിർവൃതിയോടെ പാടി. കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ, ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ എന്ന് തുടങ്ങുന്ന ഗാനം.

ഇന്നത്തെ ഗാനമന്ദാരം എന്ന പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഗാനമന്ദാരം പരിപാടി എല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചയും, ഞായർ ഉച്ചയ്ക്ക് 12 മണിക്കും ബുധൻ രാത്രി 8 മണിക്കും. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നന്ദി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ശ്രദ്ധിക്കൂ, നിങ്ങൾ പി എം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭി ഹേ.
1: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ pmsuryaghar.gov.in. ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ ഇ എം ഐ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ ഇ എം ഐ, അതുപോലെ സീറോ ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
3: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: அப்ரஹாம். பிரதான வார்த்தைகள். വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ബൈനറി ബസുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കം. രക്തദാനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക രക്തദാന ദിനം. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെ നീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടിക്ക് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും സംയുക്തമായി ഇന്ന് തുടക്കം കുറിക്കും. തുടർന്ന് പ്രധാനമന്ത്രി സ്ലോവാക്യയിലേക്ക് യാത്ര തിരിക്കും. നീസിൽ തനിക്ക് ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോടെത്തി. കളക്ട്രേറ്റിൽ നിപ അവലോകന യോഗത്തിൽ മന്ത്രി പങ്കെടുക്കുകയാണ്. മെഡിക്കൽ കോളേജ് അധികൃതരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സന്നിഹിതരാണ്. തുടർന്ന് ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിക്കും. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. രോഗവ്യാപനം തടയാനുള്ള ഏകോപനത്തിൽ പാളിച്ചകൾ പറ്റിയതായും അദ്ദേഹം ആരോപിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൃഗങ്ങളിൽ നിന്നുള്ള രോഗപകർച്ച തടയുന്നതിന് ജില്ലാതല കൺട്രോൾ റൂം സജ്ജമാക്കി. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. മൃഗങ്ങളിലെ രോഗലക്ഷണങ്ങൾ, വവ്വാലുകളുടെ സാന്നിധ്യം തുടങ്ങിയ വിവരങ്ങൾ 0495-276-2050 എന്ന കൺട്രോൾ റൂം നമ്പറിൽ അറിയിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവത്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. നാളെ മുതൽ പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കും. ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്ന ആപ്പാണ് കേന്ദ്ര കൃഷിവകുപ്പ് അവതരിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ഓർഡിനറി ബസുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ദൂരപരിധിയില്ലാതെ ഓർഡിനറി ബസുകളിൽ യാത്ര ചെയ്യാനാകും. ഈ ബസുകളിൽ പ്രിയദർശിനി എന്ന് രേഖപ്പെടുത്തിയിരിക്കും. വിഷൻ ശബരിമലയുടെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് പമ്പ ത്രിവേണി മണപ്പുറത്ത് തുടക്കമായി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അതിനിടെ ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ തുടർ പരിശോധനകൾക്കായി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: ഗ്രീൻ ശബരിമല പദ്ധതിയുടെ ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടന്നു. വനം വകുപ്പുമായി ചേർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പ മുതൽ സന്നിധാനം വരെ ദേവസ്വം ഭൂമിയിലും വനഭൂമിയിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നത്. ഒരു അയ്യപ്പൻ ഒരു വൃക്ഷത്തൈ എന്ന ആശയത്തിൽ ഊന്നിയാണ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. അതേസമയം ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ തുടർ നടപടികൾക്കായി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തും.
0: 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യുമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് ആരംഭിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. രക്തദാനത്തിലൂടെ ജീവൻ രക്ഷിക്കാനാകുമെന്നും എല്ലാവരും രക്തം ദാനം ചെയ്യാൻ തയ്യാറാകണമെന്നും ലോക രക്തദാതാക്കളുടെ ദിനമായ ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും രക്തദാതാക്കളോടുള്ള ആദര സൂചകവുമായാണ് എല്ലാ വർഷവും June 14 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. മനുഷ്യത്വത്തിന്റെ ഒരു തുള്ളി രക്തം നൽകുക, ജീവൻ രക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രക്തദാന മേഖലയിൽ പതിറ്റാണ്ടുകളുടെ സേവന ചരിത്രമാണ്. 2003 തിരുവനന്തപുരം

0: ഇവിടുത്തെ രൂപീകൃതമായ ഓൾ കേരള ബ്ലഡ് ഡോണേഴ്സ് സൊസൈറ്റിക്ക് പറയാനുള്ളത്. സൊസൈറ്റി ഉപാധ്യക്ഷൻ കെ പി രാജഗോപാലൻ ആകാശവാണി വാർത്തകളോട്.
1: NCC, NSS, സ്കൗട്ട് ഇവരുമായിട്ടൊക്കെ ചേർന്ന് ക്യാമ്പുകളൊക്കെ നടത്താൻ തുടങ്ങി. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സ്കൂളുകളിൽ രക്തദാനം ആരംഭിച്ചത് കേരളത്തിലാണ്. ഞങ്ങൾ ബോധവൽക്കരണ ക്ലാസ്, സെമിനാറുകള്, റാലികള്, അങ്ങനെ പല ഇതും രക്തദാന പ്രൊമോഷന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. രക്തം എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും പേടിയാണ് കൊടുക്കാൻ. രക്തദാനം ചെയ്യുന്നത് എന്റെയും കൂടെ ഉത്തരവാദിത്വമാണ്, കടമയാണ് എന്ന് ഓരോ യുവജനതയും ചിന്തിക്കേണ്ടതാണ്.
0: മുതിർന്ന പൗരരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവത്കരണ ദിനാചരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള ബോധവത്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും June 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബിയോണ്ട് അവയർനെസ് മേക്കിംഗ് എൽഡർ അബ്യൂസ് പ്രിവെൻഷൻ വർക്ക് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബിർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ സ്കോട്ട്ലൻഡിനും ഓസ്ട്രേലിയയ്ക്കും ജയം. സ്കോട്ട്ലൻഡ് ഹെയ്തിയെയും ഓസ്ട്രേലിയ തുർക്കിയെയുമാണ് പരാജയപ്പെടുത്തിയത്. നെതർലൻഡ്സ്, ജപ്പാൻ, ഐവറികോസ്റ്റ്, സ്പെയിൻ അടക്കമുള്ള വമ്പൻ ടീമുകൾ നാളെ മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ട്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: 52 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പിലേക്ക് യോഗ്യത നേടിയ കരീബിയൻ കരുത്തരായ ഹെയ്തിയെ ഒരൊറ്റ ഗോൾ വീഴ്ത്തി സ്കോട്ട്ലൻഡ് വിലപ്പെട്ട 3 പോയിന്റുകൾ സ്വന്തമാക്കി. ബ്രസീലും മൊറോക്കയും ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ ഇന്നത്തെ ജയം സ്കോട്ട്ലൻഡിന് ഏറെ നിർണായകമാകും. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ കരുത്തരായ തുർക്കിക്ക് ആസ്ട്രേലിയക്ക് മുന്നിൽ അടിപതറി. മിന്നൽ മുന്നേറ്റത്തിലൂടെ ഇറാൻ ഗുണ്ട കളിയുടെ 27-ാം മിനിറ്റിൽ ആസ്ട്രേലിയക്ക് ലീഡ് സമ്മാനിച്ചു. കളിയുടെ ഗതിക്കെതിരെ പ്രത്യാക്രമണത്തിൽ ഒരു ഗോൾ കൂടി തുർക്കിയുടെ വലയിലെത്തിച്ച് ആസ്ട്രേലിയൻ പട വിജയം ആധികാരികമാക്കി.
0: മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സന്നിധിയിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്തിരി തെളിയിക്കും. പ്ലസ് വൺ പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് പട്ടിക പ്രകാരമുള്ള പ്രവേശന നടപടികൾ നാളെ മുതൽ ഈ മാസം 17 വൈകിട്ട് 5 വരെ നടക്കും. അലോട്ട്മെന്റ് വിവരങ്ങൾ ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റായ HSCAP.Kerala.gov.in ലഭ്യമാണ്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ വിഭാഗം NSQF അധിഷ്ഠിത കോഴ്സുകളിലേക്കുള്ള 1-ാം വർഷ ഏകജാലക പ്രവേശനത്തിന്റെ 1-ാം അലോട്ട്മെന്റും നാളെ admission.vhscportal.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് അവലോകന യോഗം. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കം. രക്തദാനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക രക്തദാന ദിനം. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ് ജാഗ്രത. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
4: നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
5: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
6: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. ജൂൺ 14 വേൾഡ് ബ്ലഡ് ഡോണർ ഡേ, ലോക രക്തദാതാക്കളുടെ ദിനം. സുരക്ഷിതമായ രക്തത്തിന്റെയും പ്ലാസ്മയുടെയും ആവശ്യകതയെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ജൂൺ 14 ലോക രക്തദാതാക്കളുടെ ദിനം ആഘോഷിക്കുന്നു. ജീവൻ രക്ഷിക്കുന്നതിനായി സന്നദ്ധ സേവനം നടത്തുന്നവരും പ്രതിഫലം വാങ്ങാത്തവരുമായ ദാതാക്കളെ ഇത് ആദരിക്കുകയും ശക്തമായതും സുസ്ഥിരവുമായ ദേശീയ രക്തപരിപാടികൾ നിർമ്മിക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഓസ്ട്രിയൻ അമേരിക്കൻ രോഗപ്രതിരോധ ശാസ്ത്രജ്ഞനും പത്തോളജിസ്റ്റുമായ കോൾ ലാൻസ്റ്റൈനറുടെ ജന്മദിന വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ തീയതി തിരഞ്ഞെടുത്തത്. ആധുനിക രക്തപകർച്ചയിൽ വിപ്ലവം സൃഷ്ടിച്ച ABO രക്തഗ്രൂപ്പ് സിസ്റ്റത്തിന്റെ വിപ്ലവകരമായ കണ്ടെത്തലിന് ലാൻസ്റ്റൈനറിന് നോബൽ സമ്മാനം ലഭിച്ചു. ഈ ദിവസത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: 1, അവബോധം വളർത്തുക. സുരക്ഷിതമായ രക്ത പ്ലാസ്മ ദാനങ്ങളുടെ നിർണായകവും നിരന്തരവുമായ ആവശ്യകത എടുത്തു കാണിക്കുക. 2, ദാതാക്കളെ ആഘോഷിക്കുക. ജീവൻ എന്ന സമ്മാനം നൽകിയതിന് സ്വമേധയാ ഉള്ള പ്രതിഫലം വാങ്ങാത്ത ദാതാക്കൾക്ക് നന്ദി പ്രകടിപ്പിക്കുക. 3, പതിവായി രക്തം ദാനം ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുക. സ്ഥിരമായ മെഡിക്കൽ സപ്ലൈസ് ഉറപ്പാക്കാൻ പുതിയതും നിലവിലുള്ളതുമായ ദാതാക്കളെ പതിവായി രക്തം ദാനം ചെയ്യാൻ പ്രേരിപ്പിക്കുക. 4, സുരക്ഷ പ്രോത്സാഹിപ്പിക്കുക. ആഗോളതലത്തിൽ ആക്സസ് ചെയ്യാവുന്നതും സുരക്ഷിതവും ഗുണനിലവാരം നിയന്ത്രിക്കുന്നതുമായ രക്ത ഉൽപ്പന്നങ്ങൾക്കായി വാദിക്കുന്നു. പ്രാദേശികമായി ആശുപത്രികൾ, ആരോഗ്യ മന്ത്രാലയങ്ങൾ, റെഡ് ക്രോസ് എന്നിവ ഈ ദിവസം രക്തദാന ക്യാമ്പുകളും ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടത്തുന്നു. 2026 ലോക രക്തദാതാക്കളുടെ ദിനപ്രമേയം സ്വമേധയാ ഉള്ള രക്തദാനം സാധാരണവൽക്കരിക്കുക എന്നതാണ്. അടിയന്തര ഘട്ടങ്ങളിൽ രക്തദാനം ചെയ്യുന്നതിലേക്ക് ആളുകളുടെ മനസ്സ് മാറ്റുന്നതിലും അവസാന നിമിഷത്തെ പ്രതിസന്ധികളെ ആശ്രയിക്കുന്നതിനു പകരം സുരക്ഷിതമായ രക്തവിതരണങ്ങൾ തുടർച്ചയായി ലഭ്യമാണെന്ന് ഉറപ്പാക്കുന്നതിലും ആഗോള ക്യാമ്പയിൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിനായി വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ച് ആയുഷ് മന്ത്രാലയം. അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവുത്ത്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് US പ്രസിഡന്റ്. കരാർ ഒപ്പുവെക്കൽ ഉറപ്പിക്കാതെ ഇറാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. ടി20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം.

0: തുടർന്ന് പ്രധാനമന്ത്രി സ്ലോവാക്കിയയിലേക്ക് തിരിക്കും. നീസിൽ തനിക്ക് ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഫ്രാൻസിൽ നിന്നും ആകാശവാണി പ്രതിനിധി ശൈലേഷ് മേനോൻ.
1: Prime Minister Narendra Modi will today join French President Emmanuel Macron for the inauguration of Bharat Innovates at the Palais des Expositions in Nice. Following the event, Prime Minister Modi and President Macron will hold bilateral talks at Villa Kirlos. The two leaders are expected to discuss cooperation in defense technology, trade and innovation, besides exchanging views on key regional and global development. The Prime Minister will later depart for Slovakia for the second leg of his visit.
0: ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ബുധനാഴ്ച ട്രംപ് പ്രധാനമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചതിൽ ആശംസകൾ അറിയിച്ച സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ ബുസിക്കിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. സെർബിയയുമായുള്ള സൌഹൃദത്തെ ഇന്ത്യ വളരെയധികം വിലമതിക്കുന്നുവെന്നും വരും വർഷങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തമായി വളരുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിലൂടെ സാധാരണക്കാർക്ക് ഉയർന്ന നിലവാരമുള്ള ചികിത്സ നൽകുന്ന രാജ്യമായി അറിയപ്പെടുന്നതിൽ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആരോഗ്യകരമായ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനായി സർക്കാർ ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുമെന്നും ശ്രീ മോദി പറഞ്ഞു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിന്റെ ഭാഗമായി തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലെടുക്ക് എല്ലാവർക്കുമായി തുറന്നുകൊടുക്കുമെന്നും ട്രംപ് സാമൂഹ്യ മാധ്യമത്തിലൂടെ അറിയിച്ചു. എന്നാൽ കരാർ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ടു പോയില്ലെങ്കിൽ തിരിച്ചടിയുണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം കരാറിൽ ഒപ്പുവെക്കുന്നത് ഉടനടി നടക്കാൻ സാധ്യതയില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി അറിയിച്ചു. ചന്ദ്ര ഉപരിതലത്തിലെ അതിശൈത്യത്തിൽ നിന്നും ലാൻഡറുകളെ സംരക്ഷിക്കുന്നതിന് കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ വകുപ്പുമായി സഹകരിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ. ബംഗളൂരുവിൽ നടന്ന CSIR റൈസ് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചന്ദ്രന്റെ തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ ചുരുങ്ങിയത് 200 ദിവസമെങ്കിലും നിലനിൽക്കാൻ സാധിക്കുന്ന പുതിയ ലാൻഡർ വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ISRO മേധാവി പറഞ്ഞു. ഇന്ന് ലോക രക്തദാന ദിനം. രക്തദാനത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിനായി എല്ലാ വർഷവും June 14 ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത്. മനുഷ്യത്വത്തിന്റെ ഒരു തുള്ളി രക്തം നൽകൂ, ജീവൻ രക്ഷിക്കൂ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രക്തദാനം ജീവൻ രക്ഷിക്കാനുള്ള ലളിതമായ മാർഗമാണെന്നും മിഥ്യാധാരണകൾ മാറ്റി എല്ലാവരും രക്തദാനത്തിനായി മുന്നോട്ട് വരണമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: എന്ന ലക്ഷ്യത്തോടെ നടന്ന പരിപാടിയിൽ 130 രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. ചടങ്ങിൽ ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ് പങ്കെടുത്തു. യോഗ ഒരു ജനകീയ പ്രസ്ഥാനമായി മാറിയെന്നും അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു.
3: സാത്തിയോ യഹ അഭിയാൻ കേവൽ ഏക് റിക്കോർഡ് ബനാനേ തക് സിമിത് നഹീ ഹൈ ബൽകി യഹ ഏക് വൈശ്വിക് സന്ദേശ് ദേനേ കാ ഭീ മൗകാ ഹൈ കി യോഗ കി കിസ് പ്രകാർ സീമാവോ ഭാഷാവോ സംസ്കൃതിയോ ഓർ ദേശോ സേ പരെ സമ്പൂർണ മാനവതാകോ ഏക് സൂത്ര മേ ജോഡ്നേ കി ക്ഷമത രഖത ഹൈ.
0: June 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടികളിൽ എല്ലാവരും പങ്കെടുക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്ന കാലാതീതമായ മൂല്യങ്ങളെ യോഗ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി തജിക്കിസ്ഥാനിലെ ദുഷാൻബയിൽ നടന്ന യോഗാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. തുർക്കിക്കെതിരെ എതിരില്ലാത്ത 2 ഓസ്ട്രേലിയയുടെ ജയം. എതിരില്ലാത്ത 1 സ്കോട്ട്ലൻഡ് ഹെയ്റ്റിയെ പരാജയപ്പെടുത്തിയത്. പുലർച്ചെ നടന്ന ഖത്തർ സ്വിറ്റ്സർലൻഡ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ക്യൂറസാവയോയെ നേരിടും.

0: ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബിർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോടെത്തി. കളക്ട്രേറ്റിൽ അവലോകന യോഗത്തിൽ മന്ത്രി പങ്കെടുക്കുകയാണ്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹം സന്ദർശനം നടത്തും. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. സമ്പർക്ക പട്ടികയിലുള്ള 4 പേരെ കൂടി ഇന്നലെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൗകര്യം കേരളത്തിൽ ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1ാം ഘട്ടം. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സെൻസസ് ആണ് ആരംഭിക്കുന്നത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തിയെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരാതിയെ തുടർന്ന് US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിനെതിരെ ബംഗളൂരു പോലീസ് കേസെടുത്തു. സ്ഥാപനത്തിന്റെ വിദേശ ഫണ്ടുകൾ രാജ്യത്തെ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ അനധികൃതമായി വിനിയോഗിച്ചുവെന്നാണ് ED ആരോപണം. ഈ വർഷം ഏപ്രിൽ മാസം നടത്തിയ പരിശോധനയിലാണ് സ്ഥാപനം ഫെമാ നിയമം ലംഘിച്ചതായി കണ്ടെത്തിയതെന്ന് ED അറിയിച്ചു. തൊഴിൽ സ്ഥിതി വിവര കണക്കുകൾ സംബന്ധിച്ച ഉന്നതതല സാങ്കേതിക വിദഗ്ധ സമിതിയുടെ ചെയർമാനായി സാമ്പത്തിക വിദഗ്ധൻ പ്രൊഫസർ അലക് എൻ ശർമ്മയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ അദ്ദേഹം മാനവ വികസന കേന്ദ്രത്തിന്റെ ഡയറക്ടറാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിനായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫ്രഞ്ച് പ്രസിഡന്റുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ച് ആയുഷ് മന്ത്രാലയം. അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ്. കരാർ ഒപ്പുവയ്ക്കൽ ഉറപ്പിക്കാതെ ഇറാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
1: ബൈ ബൈ കേൾക്കൂ. റേഡിയോ സാന്തനം 90.4 FM.
2: രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
4: ലഖ്പതി ദീദി ബനാനെ കാ യേ അഭിയാൻ ആനെ വാലി പീഡിയോ കോ സശക്ത കർനെ കാ ഏക് മഹാ അഭിയാൻ ഹേ.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
4: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
4: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ജൂൺ 14 വേൾഡ് ബ്ലഡ് ഡോണർ ഡേ, ലോക രക്തദാതാക്കളുടെ ദിനം. സുരക്ഷിതമായ രക്തത്തിന്റെയും പ്ലാസ്മയുടെയും ആവശ്യകതയെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ജൂൺ 14 ലോക രക്തദാതാക്കളുടെ ദിനം ആഘോഷിക്കുന്നു. ജീവൻ രക്ഷിക്കുന്നതിനായി സന്നദ്ധ സേവനം നടത്തുന്നവരും പ്രതിഫലം വാങ്ങാത്തവരുമായ ദാതാക്കളെ ഇത് ആദരിക്കുകയും ശക്തമായതും സുസ്ഥിരവുമായ ദേശീയ രക്തപരിപാടികൾ നിർമ്മിക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഓസ്ട്രിയൻ അമേരിക്കൻ രോഗപ്രതിരോധ ശാസ്ത്രജ്ഞനും പത്തോളജിസ്റ്റുമായ കോൾ ലാൻസ്റ്റൈനറുടെ ജന്മദിന വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ തീയതി തിരഞ്ഞെടുത്തത്. ആധുനിക രക്തപകർച്ചയിൽ വിപ്ലവം സൃഷ്ടിച്ച ABO രക്തഗ്രൂപ്പ് സിസ്റ്റത്തിന്റെ വിപ്ലവകരമായ കണ്ടെത്തലിന് ലാൻസ്റ്റൈനറിന് നോബൽ സമ്മാനം ലഭിച്ചു. ഈ ദിവസത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: 1, അവബോധം വളർത്തുക. സുരക്ഷിതമായ രക്ത പ്ലാസ്മ ദാനങ്ങളുടെ നിർണായകവും നിരന്തരവുമായ ആവശ്യകത എടുത്തു കാണിക്കുക. 2, ദാതാക്കളെ ആഘോഷിക്കുക. ജീവൻ എന്ന സമ്മാനം നൽകിയതിന് സ്വമേധയാ ഉള്ള പ്രതിഫലം വാങ്ങാത്ത ദാതാക്കൾക്ക് നന്ദി പ്രകടിപ്പിക്കുക. 3, പതിവായി രക്തം ദാനം ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുക. സ്ഥിരമായ മെഡിക്കൽ സപ്ലൈസ് ഉറപ്പാക്കാൻ പുതിയതും നിലവിലുള്ളതുമായ ദാതാക്കളെ പതിവായി രക്തം ദാനം ചെയ്യാൻ പ്രേരിപ്പിക്കുക. 4, സുരക്ഷ പ്രോത്സാഹിപ്പിക്കുക. ആഗോളതലത്തിൽ ആക്സസ് ചെയ്യാവുന്നതും സുരക്ഷിതവും ഗുണനിലവാരം നിയന്ത്രിക്കുന്നതുമായ രക്ത ഉൽപ്പന്നങ്ങൾക്കായി വാദിക്കുന്നു. പ്രാദേശികമായി ആശുപത്രികൾ, ആരോഗ്യ മന്ത്രാലയങ്ങൾ, റെഡ് ക്രോസ് എന്നിവ ഈ ദിവസം രക്തദാന ക്യാമ്പുകളും ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടത്തുന്നു. 2026 ലോക രക്തദാതാക്കളുടെ ദിനപ്രമേയം സ്വമേധയാ ഉള്ള രക്തദാനം സാധാരണവൽക്കരിക്കുക എന്നതാണ്. അടിയന്തര ഘട്ടങ്ങളിൽ രക്തദാനം ചെയ്യുന്നതിലേക്ക് ആളുകളുടെ മനസ്സ് മാറ്റുന്നതിലും അവസാന നിമിഷത്തെ പ്രതിസന്ധികളെ ആശ്രയിക്കുന്നതിനു പകരം സുരക്ഷിതമായ രക്തവിതരണങ്ങൾ തുടർച്ചയായി ലഭ്യമാണെന്ന് ഉറപ്പാക്കുന്നതിലും ആഗോള ക്യാമ്പയിൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

0: ഫ്രീകിക്ക് 90.4 FM 2026.
1: ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
0: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
0: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
0: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
0: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
0: ഫ്രീകിക്ക് 90.4 FM 2026.
2: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
4: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.
1: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
2: കരോഡോ ഛോട്ടെ ഉദ്യമിയോ കോ മുദ്ര യോജന സെ ലോൺ മിലാ, ഉനെ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കാൻ ഡെലിവർ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ജൂൺ 14 വേൾഡ് ബ്ലഡ് ഡോണർ ഡേ, ലോക രക്തദാതാക്കളുടെ ദിനം. സുരക്ഷിതമായ രക്തത്തിന്റെയും പ്ലാസ്മയുടെയും ആവശ്യകതയെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ജൂൺ 14 ലോക രക്തദാതാക്കളുടെ ദിനം ആഘോഷിക്കുന്നു. ജീവൻ രക്ഷിക്കുന്നതിനായി സന്നദ്ധ സേവനം നടത്തുന്നവരും പ്രതിഫലം വാങ്ങാത്തവരുമായ ദാതാക്കളെ ഇത് ആദരിക്കുകയും ശക്തമായതും സുസ്ഥിരവുമായ ദേശീയ രക്തപരിപാടികൾ നിർമ്മിക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഓസ്ട്രിയൻ അമേരിക്കൻ രോഗപ്രതിരോധ ശാസ്ത്രജ്ഞനും പത്തോളജിസ്റ്റുമായ കോൾ ലാൻസ്റ്റൈനറുടെ ജന്മദിന വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ തീയതി തിരഞ്ഞെടുത്തത്. ആധുനിക രക്തപകർച്ചയിൽ വിപ്ലവം സൃഷ്ടിച്ച ABO രക്തഗ്രൂപ്പ് സിസ്റ്റത്തിന്റെ വിപ്ലവകരമായ കണ്ടെത്തലിന് ലാൻസ്റ്റൈനറിന് നോബൽ സമ്മാനം ലഭിച്ചു. ഈ ദിവസത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: 1, അവബോധം വളർത്തുക. സുരക്ഷിതമായ രക്ത പ്ലാസ്മ ദാനങ്ങളുടെ നിർണായകവും നിരന്തരവുമായ ആവശ്യകത എടുത്തു കാണിക്കുക. 2, ദാതാക്കളെ ആഘോഷിക്കുക. ജീവൻ എന്ന സമ്മാനം നൽകിയതിന് സ്വമേധയാ ഉള്ള പ്രതിഫലം വാങ്ങാത്ത ദാതാക്കൾക്ക് നന്ദി പ്രകടിപ്പിക്കുക. 3, പതിവായി രക്തം ദാനം ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുക. സ്ഥിരമായ മെഡിക്കൽ സപ്ലൈസ് ഉറപ്പാക്കാൻ പുതിയതും നിലവിലുള്ളതുമായ ദാതാക്കളെ പതിവായി രക്തം ദാനം ചെയ്യാൻ പ്രേരിപ്പിക്കുക. 4, സുരക്ഷ പ്രോത്സാഹിപ്പിക്കുക. ആഗോളതലത്തിൽ ആക്സസ് ചെയ്യാവുന്നതും സുരക്ഷിതവും ഗുണനിലവാരം നിയന്ത്രിക്കുന്നതുമായ രക്ത ഉൽപ്പന്നങ്ങൾക്കായി വാദിക്കുന്നു. പ്രാദേശികമായി ആശുപത്രികൾ, ആരോഗ്യ മന്ത്രാലയങ്ങൾ, റെഡ് ക്രോസ് എന്നിവ ഈ ദിവസം രക്തദാന ക്യാമ്പുകളും ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടത്തുന്നു. 2026 ലോക രക്തദാതാക്കളുടെ ദിനപ്രമേയം സ്വമേധയാ ഉള്ള രക്തദാനം സാധാരണവൽക്കരിക്കുക എന്നതാണ്. അടിയന്തര ഘട്ടങ്ങളിൽ രക്തദാനം ചെയ്യുന്നതിലേക്ക് ആളുകളുടെ മനസ്സ് മാറ്റുന്നതിലും അവസാന നിമിഷത്തെ പ്രതിസന്ധികളെ ആശ്രയിക്കുന്നതിനു പകരം സുരക്ഷിതമായ രക്തവിതരണങ്ങൾ തുടർച്ചയായി ലഭ്യമാണെന്ന് ഉറപ്പാക്കുന്നതിലും ആഗോള ക്യാമ്പയിൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

0: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
1: അനുസന്ധാൻ ആത്മനിർഭർത സയൻസ് ഫോർ സെൽഫ് റിലയൻസ് മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: നേരം. പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

0: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
1: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹോത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡ് എണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ജൂൺ 14 വേൾഡ് ബ്ലഡ് ഡോണർ ഡേ, ലോക രക്തദാതാക്കളുടെ ദിനം. സുരക്ഷിതമായ രക്തത്തിന്റെയും പ്ലാസ്മയുടെയും ആവശ്യകതയെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ജൂൺ 14 ലോക രക്തദാതാക്കളുടെ ദിനം ആഘോഷിക്കുന്നു. ജീവൻ രക്ഷിക്കുന്നതിനായി സന്നദ്ധ സേവനം നടത്തുന്നവരും പ്രതിഫലം വാങ്ങാത്തവരുമായ ദാതാക്കളെ ഇത് ആദരിക്കുകയും ശക്തമായതും സുസ്ഥിരവുമായ ദേശീയ രക്തപരിപാടികൾ നിർമ്മിക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഓസ്ട്രിയൻ അമേരിക്കൻ രോഗപ്രതിരോധ ശാസ്ത്രജ്ഞനും പത്തോളജിസ്റ്റുമായ കോൾ ലാൻസ്റ്റൈനറുടെ ജന്മദിന വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ തീയതി തിരഞ്ഞെടുത്തത്. ആധുനിക രക്തപകർച്ചയിൽ വിപ്ലവം സൃഷ്ടിച്ച ABO രക്തഗ്രൂപ്പ് സിസ്റ്റത്തിന്റെ വിപ്ലവകരമായ കണ്ടെത്തലിന് ലാൻസ്റ്റൈനറിന് നോബൽ സമ്മാനം ലഭിച്ചു. ഈ ദിവസത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: 1, അവബോധം വളർത്തുക. സുരക്ഷിതമായ രക്ത പ്ലാസ്മ ദാനങ്ങളുടെ നിർണായകവും നിരന്തരവുമായ ആവശ്യകത എടുത്തുകാണിക്കുക. 2, ദാതാക്കളെ ആഘോഷിക്കുക. ജീവൻ എന്ന സമ്മാനം നൽകിയതിന് സ്വമേധയാ ഉള്ള പ്രതിഫലം വാങ്ങാത്ത ദാതാക്കൾക്ക് നന്ദി പ്രകടിപ്പിക്കുക. 3, പതിവായി രക്തം ദാനം ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുക. സ്ഥിരമായ മെഡിക്കൽ സപ്ലൈസ് ഉറപ്പാക്കാൻ പുതിയതും നിലവിലുള്ളതുമായ ദാതാക്കളെ പതിവായി രക്തം ദാനം ചെയ്യാൻ പ്രേരിപ്പിക്കുക. 4, സുരക്ഷ പ്രോത്സാഹിപ്പിക്കുക. ആഗോളതലത്തിൽ ആക്സസ് ചെയ്യാവുന്നതും സുരക്ഷിതവും ഗുണനിലവാരം നിയന്ത്രിക്കുന്നതുമായ രക്ത ഉൽപ്പന്നങ്ങൾക്കായി വാദിക്കുന്നു. പ്രാദേശികമായി ആശുപത്രികൾ, ആരോഗ്യ മന്ത്രാലയങ്ങൾ, റെഡ് ക്രോസ് എന്നിവ ഈ ദിവസം രക്തദാന ക്യാമ്പുകളും ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടത്തുന്നു. 2026 ലോക രക്തദാതാക്കളുടെ ദിനപ്രമേയം സ്വമേധയാ ഉള്ള രക്തദാനം സാധാരണവൽക്കരിക്കുക എന്നതാണ്. അടിയന്തര ഘട്ടങ്ങളിൽ രക്തദാനം ചെയ്യുന്നതിലേക്ക് ആളുകളുടെ മനസ്സ് മാറ്റുന്നതിലും അവസാന നിമിഷത്തെ പ്രതിസന്ധികളെ ആശ്രയിക്കുന്നതിനു പകരം സുരക്ഷിതമായ രക്തവിതരണങ്ങൾ തുടർച്ചയായി ലഭ്യമാണെന്ന് ഉറപ്പാക്കുന്നതിലും ആഗോള ക്യാമ്പയിൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

0: നമ്മുടെ സണ്ണി ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?

0: കാലേക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
1: ഫ്രീ കിക്ക് 90.4 FM 2026.
0: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
1: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
0: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
1: 8848558785.
0: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
1: ഫ്രീ കിക്ക് 90.4 FM 2026.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-27-9-3-7-1-4, മൊബൈൽ 9446-20-27-6-0. നമ്പർ ഒരിക്കൽ കൂടി 0474-27-9-3-7-1-4, മൊബൈൽ 9446-20-27-6-0.
1: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്തു നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാബ്രയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ

0: രംഗം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
1: 21st സദി കാ ഭാരത് ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കെ ജിസ് നയ യുഗ് മേ പ്രവേശ് കർ റഹാ ഹൈ വ അഭൂതപൂർവ ഹൈ അകൽപനീയ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ,

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
2: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
4: കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ, നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
2: ഏക് ദശക് പഹലെ ഭാരത് സോളർ പവർ കേ മാംലേ മേ ബഹുത് പീച്ചേ ഥാ, ലേക്കിൻ ആജ് സോളർ പവർ കേ മാംലേ മേ ഭാരത് ദുനിയ കേ ടോപ് 5 ദേശോ മേ ആ ഗയാ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
3: या दूसरा कोई सामान बीमारी के खर्च में बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്തു നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാ ബ്രെയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
1: 21st സദി കാ ഭാരത് ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കെ ജിസ് നയ യുഗ് മേ പ്രവേശ് കർ റഹാ ഹൈ വോ അഭൂതപൂർവ ഹൈ അകൽപനീയ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
1: സോളർ പവർ കെ മാമലേ മേ ബഹുത് പീച്ചേ താ, ലേക്കിൻ ആജ് സോളർ

0: पावर के मामले में भारत दुनिया के टॉप 5 देशों में आ गया।
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നിയമവീഥി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള വി. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ബെന്തിന്റെയും ഹർത്താലിന്റെയും നിയമവശങ്ങളെ സംബന്ധിക്കുന്ന ലളിതമായ പ്രതിപാദ്യത്തിലേക്ക് റേഡിയോ സ്വാന്തനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. പ്രതിഷേധമായോ ദുഃഖസൂചകമായോ കടകളും വ്യാപാര സ്ഥാപനങ്ങളും തൊഴിൽ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും അടച്ചിടുന്നതിനെയാണ് സാങ്കേതിക അർത്ഥത്തിൽ ഹർത്താൽ എന്ന് പറയുന്നത്. ഹർത്താൽ എന്നത് ഒരു ഗുജറാത്തി പദമാണ്. ഹർ എന്നാൽ എല്ലാം അഥവാ എല്ലായ്പ്പോഴും എന്നും താൽ എന്നാൽ പൂട്ട് എന്നുമാണ് അർത്ഥങ്ങൾ. അതായത് എല്ലാം അടച്ചിടുന്നതിനെയോ എല്ലായ്പ്പോഴും അടച്ചിടുന്നതിനെയോ ആണ് ഹർത്താൽ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ഗാന്ധിജിയാണ് ഹർത്താൽ പരിചയപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ജനങ്ങൾ എല്ലാ വ്യാപാര വ്യവഹാരങ്ങളിൽ നിന്നും ഒരു ദിവസം വിട്ടുനിന്ന് പ്രാർത്ഥനയും വ്രതവും സ്വീകരിച്ച് ഹർത്താലിൽ പങ്കെടുത്തു. ഭരണഘടനാപരമായ ഒരു സമര രീതിയാണ് ഹർത്താൽ. എന്നാൽ യഥാർത്ഥത്തിൽ ബന്ധുപോലെ നിർബന്ധപൂർവമായ ഒരു സമര പരിപാടി അല്ല ഹർത്താൽ. ഹർത്താലുകൾ പലപ്പോഴും അക്രമാസക്തമാകുന്നതായും നിർബന്ധപൂർവമാകുന്നതുമാണ് ഇപ്പോൾ കണ്ടുവരുന്ന കാഴ്ചകൾ. ഹർത്താൽ ആഹ്വാനത്തോടെ എല്ലാവരും സ്വമേധയാ പങ്കെടുക്കുക എന്നതാണ് അതിന്റെ സ്വഭാവം. പക്ഷെ ജനങ്ങൾ അതിൽ സ്വമേധയാ പങ്കെടുക്കുകയല്ല, മറിച്ച് ഇന്ന് പലപ്പോഴും ഭയം മൂലം ഹർത്താലിൽ സഹകരിക്കാൻ നിർബന്ധിതരാവുകയാണ്. ഹർത്താൽ ഭരണഘടനാപരമാണ് എന്ന നിലവിലുള്ള സുപ്രീംകോടതി വിധിക്ക് സാങ്കേതികമായ നിലനിൽപ്പ് മാത്രമേ ഉള്ളൂ എന്നതാണ് ഇപ്പോഴത്തെ വിമർശനം. ഇന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ആഹ്വാനം ചെയ്യുന്ന ഹർത്താൽ പൂർണ്ണമാക്കുവാൻ ജനങ്ങളെ നിർബന്ധിതരാക്കുന്നു. 1997 കേരള ഹൈക്കോടതി ബന്ദ് നിരോധിച്ചതിന് ശേഷമാണ് ബന്ദിന് സമാനമായ ഹർത്താൽ വ്യാപകമായത്. കേരളത്തിലെ പൊതുജീവിതത്തിൽ ബന്ദ് എന്ന പ്രതിഷേധ രീതിക്ക് ഒരിക്കൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ പേരിൽ സാധാരണ ജനങ്ങളുടെ അവകാശങ്ങൾ വ്യാപകമായി ലംഘിക്കപ്പെടുന്ന സാഹചര്യം ഉയർന്നപ്പോൾ അതിനെതിരെ നിയമപരമായ ഇടപെടൽ അനിവാര്യമായി. ഈ പശ്ചാത്തലത്തിലാണ് 1997 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ചരിത്രപരമായ വിധി വരുന്നത്. ഭരത്കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഈ വിധിയാണ് കേരളത്തിൽ ബന്ദ് എന്ന ആശയത്തെ നിയമപരമായി നിരോധിക്കാൻ വഴിയൊരുക്കിയത്. ചില പൗരന്മാരും വ്യാപാര സംഘടനകളും ചേർന്ന് ബന്ദ് നിരോധിക്കണമെന്ന അപേക്ഷയുമായി ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ച് പരിഗണിച്ച പ്രധാന നിയമ ചോദ്യം ഇങ്ങനെയായിരുന്നു: ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധം മറ്റുള്ളവരുടെ അടിസ്ഥാന അവകാശങ്ങളെ ലംഘിക്കാൻ അനുവദിക്കാമോ? അതിന് കോടതി വളരെ വ്യക്തമായി മറുപടി നൽകി: അനുവദനീയം അല്ല. കോടതിയുടെ കണ്ടെത്തൽ ബന്ദ് എന്നത് വെറും പ്രതിഷേധമല്ല, അത് ഒരു ബലപ്രയോഗപരമായ അടച്ചിടൽ, ഫോഴ്സ്ഡ് ഷട്ട്ഡൗൺ ആണെന്നാണ്. ബന്ദ് വഴി സാധാരണ ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പ്രത്യേകിച്ചും Article 19(1)(d) ഉറപ്പു നൽകുന്ന രാജ്യത്തിനകത്ത് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശവും Anuchedam 19(1)(g) തൊഴിൽ, വ്യാപാരം, ഉപജീവനം നടത്താനുള്ള അവകാശവും Article 21(1) ജീവനും വ്യക്തിഗത സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടേണ്ട അവകാശവും ബന്ദ് കാരണം തടസ്സപ്പെടുന്നതായി കോടതി നിരീക്ഷിച്ചു. അതിനാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സംഘടനയ്ക്കും സംസ്ഥാനത്തെ സ്തംഭിപ്പിക്കാൻ അവകാശമില്ലെന്ന് കോടതി വ്യക്തമാക്കി. വിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ബന്ദ് ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഇല്ലീഗൽ എന്നതായിരുന്നു. മാത്രമല്ല, കോടതി പ്രഖ്യാപിച്ച മറ്റൊരു നിർണായക തത്വം ബന്ദ് ആഹ്വാനം ചെയ്യുന്ന സംഘടനകൾക്ക് അതിന്റെ പേരിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നതാണെന്നും

0: പൊതുസമ്പത്തിനും സ്വകാര്യ സ്വത്തിനും സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾക്കായി സംഘാടകർ നഷ്ടപരിഹാരം നൽകേണ്ടതാണെന്നും കൂടാതെ ബന്ദ് തടയാനും നിയമം നടപ്പിലാക്കാനും സർക്കാരിന് ബാധ്യതയുണ്ടെന്നും കോടതി ഉത്തരവായി. ഈ വിധി പിന്നീട് സുപ്രീം കോടതിയും സ്ഥിരീകരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വേഴ്സസ് ഭരത് കുമാർ എന്ന കേസിലാണ് സുപ്രീം കോടതി ഹൈക്കോടതി വിധിയെ ശരിവച്ച് ബന്ദ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വ്യക്തമായി പ്രഖ്യാപിച്ചത്. കേരള ഹൈക്കോടതി ഫുൾ ബെഞ്ച് നൽകിയ ഭരത് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വിധിയോട് വിസമ്മതം പ്രകടിപ്പിച്ച് രാഷ്ട്രീയ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചു. അവരുടെ വാദഗതി പ്രകാരം ബന്ദ് ഒരു രാഷ്ട്രീയ പ്രതിഷേധമെന്ന നിലയിൽ അനുച്ഛേദം 19(1)(a)യിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ആർട്ടിക്കിൾ 19(1)(b)യിലെ ശാന്തമായ സമ്മേളനം നടത്താനുള്ള അവകാശത്തെയും ലംഘിക്കുന്ന നിയമമാണ് എന്നായിരുന്നു വാദം. എന്നാൽ സുപ്രീം കോടതി ഈ വാദം അംഗീകരിച്ചില്ല. കോടതി വിശദമായി നിരീക്ഷിച്ചത് ബന്ദ് എന്നത് വെറും പ്രതിഷേധമല്ല, അത് ബലപ്രയോഗത്തിലൂടെ പൊതുജീവിതം നിർത്തിവെക്കുന്ന പ്രവൃത്തിയാണെന്നാണ്. ബന്ദ് പ്രഖ്യാപിക്കുമ്പോൾ സാധാരണ ജനങ്ങൾ സ്വമേധയാ പ്രവർത്തനം നിർത്തുന്നില്ല. ഭീഷണിയും സാമൂഹിക സമ്മർദ്ദവും കാരണം അവരതിന് നിർബന്ധിതരാകുന്നു. അതിനാൽ ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരന്മാരുടെ അവകാശങ്ങളെ നേരിട്ട് ബാധിക്കുന്നു. ബന്ദ് മൂലം റോഡുകൾ തടയപ്പെടുകയും കടകൾ ബലമായി അടപ്പിക്കപ്പെടുകയും ആശുപത്രിയിലേക്കുള്ള യാത്ര പോലും അപകടത്തിലാകുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഈ അവകാശങ്ങളെ ലംഘിക്കുന്നുവെന്ന് കോടതി കണ്ടെത്തി. ഒരു വിഭാഗത്തിന്റെ അടിസ്ഥാന അവകാശങ്ങൾ മറ്റൊരു വിഭാഗത്തിന്റെ അടിസ്ഥാന അവകാശങ്ങളെ നശിപ്പിക്കുന്ന രീതിയിൽ വിനിയോഗിക്കാനാവില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. അതായത് അനുച്ഛേദം 19 പ്രകാരമുള്ള പ്രതിഷേധ അവകാശം അബ്സല്യൂട്ട് റൈറ്റ് അല്ല എന്നും അത് മറ്റുള്ളവരുടെ അവകാശങ്ങളെ കൂടി മാനിക്കേണ്ടതാണെന്നും വ്യക്തമാക്കപ്പെട്ടു. ഈ സാഹചര്യത്തിൽ ബന്ദ് എന്നത് നിയമപരമായ സംരക്ഷണമുള്ള പ്രതിഷേധമല്ല, മറിച്ച് നിയമവിരുദ്ധമായ ഒരു ബലപ്രയോഗ പ്രവൃത്തിയാണ്. സുപ്രീം കോടതി ഹൈക്കോടതി വിധിയെ പൂർണ്ണമായി പിന്തുണച്ച് പ്രധാനപ്പെട്ട പല ഉത്തരവുകളും പുറപ്പെടുവിച്ചു. ബന്ദ് ഈസ് ഇല്ലീഗൽ ആൻഡ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ, ബന്ദ് ഭരണഘടനാ വിരുദ്ധമാണെന്നും ബന്ദ് ആഹ്വാനം ചെയ്യുന്ന സംഘടനകൾക്ക് അതിന്റെ പേരിലുണ്ടാകുന്ന പൊതുസമ്പത്തിന്റെ നാശനഷ്ടങ്ങൾക്കും സ്വകാര്യ സ്വത്തിനുള്ള നഷ്ടങ്ങൾക്കും ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നതാണെന്നും സംസ്ഥാന സർക്കാർ നിയമം നടപ്പിലാക്കുകയും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യപ്പെടേണ്ടത് ബാധ്യതയാണെന്നും ഉത്തരവായി. ഇതിന്റെ തുടർച്ചയായി ഹൈക്കോടതി ഹർത്താൽ എന്ന ആശയത്തെ വേർതിരിക്കുകയുണ്ടായി. ഹർത്താൽ സമാധാനപരമായി നടത്താവുന്നതാണ്, എന്നാൽ അതിൽ ബലപ്രയോഗം, ഭീഷണി, പൊതുജീവിതം തടസ്സപ്പെടുത്തൽ എന്നിവ ഉണ്ടാകരുത്. അതായത് പേരിൽ ഹർത്താൽ ആയാലും പ്രവൃത്തിയിൽ ബന്ദാകാൻ പാടില്ല. ഈ വിധി ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു അടിസ്ഥാന സത്യത്തെ ശക്തമായി ഓർമ്മിപ്പിക്കുന്നു. ഒരു വ്യക്തിയുടെ അവകാശം അവസാനിക്കുന്നിടത്ത് മറ്റൊരാളുടെ അവകാശം ആരംഭിക്കുന്നു. ജനാധിപത്യത്തിൽ പ്രതിഷേധം അനിവാര്യമാണ്, പക്ഷേ അത് മറ്റുള്ളവരുടെ ജീവിതം സ്തംഭിപ്പിക്കുന്ന രീതിയിൽ ആകരുത് എന്നതാണ് ശാശ്വതമായ സന്ദേശം. ഈ പ്രതിപാദ്യം ശ്രവിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീഥി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള വി.വി. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും. നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
2: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: അധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാൽ ഒരു പുലിയെ

0: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
1: ജൽ ജീവൻ മിഷൻ കാ വിഷൻ സിർഫ് ലോഗോ തക് പാനി പോഞ്ചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
1: ജൽ ജീവൻ മിഷൻ കാ വിഷൻ സിർഫ് ലോഗോ തക് പാനി പോഞ്ചാനേ കാ ഹി നഹി ഹേ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹേ, യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹേ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: കണ്ണാടി 25-ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
3: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
4: പറക്കുകയായിരുന്നു.
3: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ,

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
1: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
3: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ട്.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം.

0: എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
3: പന്ത്രണ്ട്
2: വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
4: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെന്റ് വനിതാ IT പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെന്റ് വനിതാ IT ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച IT കളിലൊന്നായ ഈ IT വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെന്റ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ 1 വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ 2 വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-27-9-314, മൊബൈൽ 9446-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 0474-27-9-314, മൊബൈൽ 9446-20-27-60.
5: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
6: ലഖ്പതി ദീദി ബനാനക്കായി അഭിയാൻ ആനെ വാലി പീഡിയോക്കോ സശക്ത കർനേക്ക ഏക മഹാ അഭിയാൻ ഹൈ.
5: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
7: You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned.
8: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം. ഗവൺമെന്റ് TTA-യിൽ ജാഗ്രത 2026-ന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന റേഡിയോ റിപ്പോർട്ട്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന ഗുവേര, പാർവതി പ്രസാദ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
9: നമസ്കാരം. കുട്ടികളുടെ സുരക്ഷയും അവകാശബോധവും ശക്തിപ്പെടുത്തുന്നതിനായി സംഘടിപ്പിച്ച ജാഗ്രത 2026 എന്ന ബോധവൽക്കരണ പരിപാടിയുമായി ബന്ധപ്പെട്ട പ്രത്യേക റേഡിയോ റിപ്പോർട്ടിലേക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്ക് സ്വാഗതം. യുവതലമുറയെ ബാധിക്കുന്ന ലഹരി ഉപയോഗം, മയക്കുമരുന്ന് വ്യാപനം, സൈബർ അഡിക്ഷൻ, മൊബൈൽ ഫോൺ അമിത ഉപയോഗം, കുട്ടികളിലെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗം തുടങ്ങിയ പ്രശ്നങ്ങൾക്കെതിരെ ബോധവൽക്കരണം ശക്തമാക്കാൻ ജാഗ്രത 2026 എന്ന പേരിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വിവിധ സംഘടനകൾ. കൊല്ലം ശിശുക്ഷേമ സമിതി, മാസാർട്ട് സൊസൈറ്റി, ONV മലയാള പഠന കേന്ദ്രം, പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് പദ്ധതിക്ക് രൂപം നൽകിയത്. 10/6/2026 കൊല്ലം ഗവൺമെന്റ് TTA-യിൽ വെച്ച് കൊല്ലം ശിശുക്ഷേമ സമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻദേവ് ഉദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം വലിയ വെല്ലുവിളിയാണെന്നും ബോധവൽക്കരണത്തിലൂടെയും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയും മാത്രമേ അതിനെ ഫലപ്രദമായി നേരിടാനാകൂ എന്നും, കൂടാതെ കുട്ടികളിലെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ അപകടകരമായ ഉപയോഗത്തെക്കുറിച്ചും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പരിപാടിയിൽ പങ്കെടുത്ത മറ്റു സംഘടനാ പ്രവർത്തകർ വിദ്യാർത്ഥികളിൽ മൂല്യബോധവും സാമൂഹിക ഉത്തരവാദിത്വവും വളർത്തേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി. സ്കൂൾ തലത്തിൽ തന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമായി മാറിയിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു. യോഗത്തിൽ വിവിധ സംഘടനാ പ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്തു. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ക്ലാസുകൾ, സെമിനാറുകൾ, കുടുംബസംഗമങ്ങൾ, ബോധവൽക്കരണ ക്യാമ്പുകൾ എന്നിവ സംഘടിപ്പിക്കാനും തീരുമാനമായി. ലഹരി വിമുക്തവും സുരക്ഷിതവുമായ സമൂഹം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന ജാഗ്രത 2026 പൊതുസമൂഹത്തിന്റെ സജീവ പങ്കാളിത്തത്തോടെ മുന്നോട്ടു പോകുമെന്ന് സംഘാടകർ അറിയിച്ചു. യുവജനങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനും സമൂഹത്തിൽ ആരോഗ്യകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാനുമുള്ള ശ്രമമാണ് ജാഗ്രത 2026. ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും കൂടുതൽ മനസ്സിലാക്കുന്നതിനായി ഇനി നമുക്ക് പരിപാടിയുടെ ഉദ്ഘാടകന്റെയും സംഘാടകരുടെയും വാക്കുകളിലേക്ക് കടക്കാം.
10: ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി ശ്രീ ഷൈൻദേവ് സാറാണ്. ജാഗ്രത 2026 പരിപാടിയുടെയും കുട്ടികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെയും ഭാഗമായി ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ് അദ്ദേഹം. സാറിന് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്, ഇന്ന് ജാഗ്രത 2026 പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്താണ് സാറിന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്? അതുപോലെ തന്നെ കുട്ടികളുടെ സുരക്ഷയും ക്ഷേമവും ഒക്കെ മുൻനിർത്തി സംഘടിപ്പിക്കുന്ന ഇത്തരം പരിപാടികൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്നാണ് സാർ കരുതുന്നത്?
11: ആദ്യമായി തന്നെ റേഡിയോ സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും 1000 നന്ദി. വളരെ സജീവമായിട്ട് തന്നെ റേഡിയോ സ്വാതന്ത്ര്യം എല്ലാ പരിപാടികളും റിപ്പോർട്ട് ചെയ്യുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. കൊല്ലത്തെ മാർട്സ് സൊസൈറ്റിയും ആർട്സ് സൊസൈറ്റിയും ONV പഠന ഗവേഷണ കേന്ദ്രവും കേരള പോലീസ് അസോസിയേഷൻ റിട്ടയർഡ് സംഘങ്ങളാണ്. ഇവര് കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ഗതാഗത ബോധവൽക്കരണ ക്ലാസും ഡിജിറ്റൽ അഡിക്ഷനും നാർക്കോട്ടിക് അഡിക്ഷനും ഈ മൂന്ന് വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ജില്ലയിലെ ക്യാമ്പസുകളിലേക്ക്, ജില്ലയിലെ സ്കൂളുകളിലേക്ക് ഈ സംഘങ്ങൾ എത്തിച്ചേരുകയാണ്. കുട്ടികളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എങ്ങനെയായിരിക്കണം ഈ ഗതാഗത ബോധവൽക്കരണ ക്ലാസ്, കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും ഉൾപ്പെടെ കൊടുക്കുന്ന വിപുലമായ ക്യാമ്പ് ക്യാമ്പയിനാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾക്കറിയാം, കഴിഞ്ഞ ദിവസം പോലും പാൽക്കുളങ്ങരയിലെ ഒരു കുട്ടി 9-ാം ക്ലാസ് വിദ്യാർത്ഥി അമ്മയോടൊപ്പം യാത്ര ചെയ്യുകയും സ്കൂട്ടറിൽ നിന്ന് മറിഞ്ഞു വീണ് മരണപ്പെട്ട ദാരുണമായ സംഭവം ഉണ്ടായി. അതിലുള്ള അനുശോചനം ഞാൻ അറിയുകയാണ്. അതുകൊണ്ട് വളരെ ഏറെ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ റോഡിന്റെ വർക്കുകളൊക്കെ നടക്കുന്ന മഴക്കാലമാണ്. തീർച്ചയായിട്ടും രക്ഷകർത്താക്കളും അധ്യാപകരും എല്ലാം തന്നെ സജീവമായി ഞങ്ങളോടൊപ്പം വേണം. എനിക്ക് കാണുവാൻ കഴിയുന്നത് കുട്ടികളോടൊപ്പം 2-വീലറിൽ യാത്ര ചെയ്യുന്ന രക്ഷ

0: കർത്താക്കൾ കുട്ടികൾക്ക് ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നു എന്നുള്ള ഗൗരവമായ കാര്യം ശിശുക്ഷേമ സമിതി ഏറെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. അതിനെതിരെ വലിയ വിപുലമായ ക്യാമ്പയിൻ ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. കുട്ടികളോടൊപ്പം ഒരു കാരണവശാലും ഹെൽമറ്റ് ഇല്ലാതെ ടൂ വീലറിൽ യാത്ര ചെയ്യുവാൻ പാടില്ല. അത് നിങ്ങൾ കൃത്യമായി തന്നെ അതിനുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. രണ്ടാമതായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡിജിറ്റൽ അഡിക്ഷൻ്റെതാണ്, മൊബൈൽ അഡിക്ഷൻ. ഈ ലോകത്ത് തന്നെ, മാനവരാശി തന്നെ ഏറ്റവും വലിയ വിപത്തായി ഡിജിറ്റൽ അഡിക്ഷനെ കാണുകയാണ്. ലോകത്തെ വികസിത രാജ്യങ്ങളെല്ലാം എത്ര സമയമാണ് കുട്ടികൾ ഡിജിറ്റൽ സമയം ചെലവഴിക്കേണ്ടത് എന്ന് അസൈൻ ചെയ്യുകയാണ്. ഇന്ത്യ പോലുള്ള രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ, നമ്മുടെ കുട്ടികൾ കൂടുതൽ സമയം ഡിജിറ്റൽ അഡിക്ഷൻ, ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതായി കാണുന്നുണ്ട്. അതിനെതിരെ ജാഗ്രത പുലർത്തുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ക്യാമ്പയിൻ നടക്കുന്നത്. നമ്മുടെ ജില്ല കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ലയാകുവാൻ പോവുകയാണ്. അപ്പോൾ ഡിജിറ്റൽ അഡിക്ഷനും അതുപോലെ തന്നെ നർക്കോട്ടിക് അഡിക്ഷനും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സ്കൂൾ പരിസരങ്ങളിലുമെല്ലാം ഇത്തരത്തിൽ ചെറിയ സംഘങ്ങൾ നമ്മുടെ കുട്ടികളെ, വിദ്യാർത്ഥികളെ ലാക്കാക്കി നിൽക്കുകയാണ്. അവരെല്ലാം ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഈ നർക്കോട്ടിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ദോഷവശങ്ങളെക്കുറിച്ച് കൃത്യമായി തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വിപുലമായി തന്നെ ഈ ക്യാമ്പയിൻ എടുക്കുന്നതുകൊണ്ട് ശിശുക്ഷേമ സമിതി എന്ന രീതിയിൽ വലിയ സന്തോഷമുണ്ട്. പുതിയ തലമുറയെ നേരിൻ്റെ വഴിക്ക് നയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ബഡ് സ്കൂളിൻ്റെ പ്രവേശനോത്സവമായി ബന്ധപ്പെട്ട് പോയപ്പോൾ ഈ ഭിന്നശേഷി പ്രത്യേക കാറ്റഗറിയിലുള്ള കുട്ടികളുടെ എണ്ണം കൂടുകയാണ്. ഈ നർക്കോട്ടിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മൂലം നിരവധിയായിട്ടുള്ള കുട്ടികളാണ് ഇത്തരത്തിൽ മാറുന്നത്. അവർ അസുഖബാധിതരായി മാറുകയാണ്. അതിനെതിരെ ജാഗ്രത പുലർത്തുന്നതിനായി മാസ് സൊസൈറ്റിയും ഓർമി പഠന ഗവേഷണ കേന്ദ്രവും പോലീസ് പെൻഷനേഴ്സും കൂടെ കൈകോർക്കുന്ന ഈ മഹത് പദ്ധതി വലിയ വിജയമാണ്, മഹത്തരമാണ്. നമ്മുടെ ജില്ലയിലെ ക്യാമ്പസുകളിൽ, സ്കൂളുകളിൽ അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും കുട്ടികൾക്കും കൊടുക്കുന്ന ഈ ബോധവൽക്കരണത്തിന് ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുകയാണ്.
1: താങ്ക് യു സാർ. അടുത്ത എനിക്കൊരു ചോദ്യം, സാർ ഇപ്പം കുട്ടികളുടെ ലിപ്സ്റ്റിക് അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ കാര്യം പറഞ്ഞു, അപ്പോൾ അത് എത്രത്തോളമാണ് ആരോഗ്യത്തെ ബാധിക്കുന്നത് കുട്ടികളെ?
0: തീർച്ചയായും ഞാൻ ആദ്യം സൂചിപ്പിച്ചാണെങ്കിൽ നമ്മുടെ ജില്ല കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ലയാകുവാൻ ഒരുങ്ങുകയാണ്. കുട്ടികളുടെ എല്ലാ വിഷയങ്ങളും ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ക്യാമ്പയിനുകൾ, അപ്പോൾ ഈ അക്കാഡമിക് ഇയറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിനായി ഏറ്റെടുക്കുന്ന ഈ കുട്ടികളുടെ ലിപ്സ്റ്റിക്കിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ്. നമ്മുടെ ക്യാമ്പസുകൾക്ക് സമീപമായി സ്കൂൾ പരിസരങ്ങളിൽ ഇത്ര വിപുലമായ രീതിയിൽ ഈ ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ പീരീഡും അവർ കഴിയുമ്പോഴും കുട്ടികൾ ഇതിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കുകയാണ്. ആഹാരപദാർത്ഥത്തിലൂടെയും വെള്ളത്തിലൂടെയും ഉമ്മനീരിലൂടെയും കുട്ടികളുടെ വയറുകളിലേക്ക് ഈ ലിഫ്റ്റിക്കും എത്തുകയാണ്. ലെഡ് ക്രോമിയം അതുപോലെ ഹെവി മെറ്റൽസ് ആണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ നമ്മൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും ഫലപ്രദമായ ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഇതിൽ കേരളത്തിലെ കുട്ടികൾക്കുണ്ടാകുന്ന കുടൽ ക്യാൻസറിൻ്റെ എണ്ണം കൂടി വരികയാണ്. അപ്പം വളരെ അപകടകരമായ രീതിയിൽ മാറുന്ന ഈ വിഷപദാർത്ഥങ്ങൾ നമുക്ക് ഉപേക്ഷിക്കണം. അത് കുട്ടികളുടെ സ്വാതന്ത്ര്യത്തെയൊന്നും മാനിക്കുന്ന തരത്തിലേക്ക് മാറുന്നില്ല. ഈ അപകടങ്ങൾ മനസ്സിലാക്കി ഈ വില കുറഞ്ഞ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലേക്കുള്ള ഒരു ജാഗ്രത രക്ഷകർത്താക്കൾ കാണണം. ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും അവർ കടയിൽ പോയി നേരിട്ട് വാങ്ങുന്നതല്ല, അവരുടെ രക്ഷകർത്താക്കൾ വാങ്ങിക്കൊടുക്കുന്നതാണ്. അത്തരത്തിൽ രക്ഷകർത്താക്കളും അതിനെതിരെ വലിയൊരു ജാഗ്രത പാലിക്കണം. നമ്മുടെ പഠന റിപ്പോർട്ടുകളെല്ലാം ഇത്തരത്തിലുള്ള ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്. അതിനെതിരെ ജില്ലാ ശിശുക്ഷേമ സമിതി വിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ്. ജില്ലയിൽ 2000 വോളണ്ടിയർമാരെ, കുട്ടികളെ തന്നെ അംബാസഡർമാരാക്കിക്കൊണ്ട് 200 പേർക്ക് ആദ്യം തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ അതിൻ്റെ ട്രെയിനിങ് കൊടുക്കുകയാണ്. അവർക്ക് ഒരു ദിവസത്തെ കോൺക്ലേവ് സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിനെ കുറിച്ചും ബാലാവകാശത്തിനെ കുറിച്ചും അതുപോലെ തന്നെ ട്രാഫിക്കിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ ഡിജിറ്റൽ നർക്കോട്ടിക് അഡിക്ഷൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ദിവസത്തെ കോൺക്ലേവ് കൊല്ലത്ത് ജില്ലാ ശിശുക്ഷേമ സമിതി സംഘടിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ ഈ കോൺക്ലേവിൽ ഉൾപ്പെടെ റേഡിയോ സ്വാതന്ത്ര്യത്തിൻ്റെയും മാസാർട്ട് സൊസൈറ്റിയുടെയും നമ്മുടെ പോലീസ് അസോസിയേഷൻ്റെയും ONV പഠന ഗവേഷണത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെ ആകെ പിന്തുണ ജില്ലാ ശിശുക്ഷേമ സമിതിക്ക് വേണം. നമ്മുടെ ജില്ല കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ലയാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് മാറാം എന്ന് മാത്രം ഞാൻ പറയുകയാണ്. എല്ലാവർക്കും ആശംസ.
1: ഇതൊരു നല്ല പരിപാടിയായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ ഒരു ശിശുക്ഷേമ സമിതിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിൽ ഇപ്പോൾ ശിശുക്ഷേമ സമിതിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന അങ്ങേക്ക് റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM ശ്രോതാക്കളോട് ഒരു നല്ല സന്ദേശം പങ്കുവയ്ക്കാം.
0: ഞാൻ ആദ്യം സൂചിപ്പിച്ചു, നമ്മുടെ ജില്ലയിൽ ബാലസൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. പുതിയ കാലഘട്ടം, ആധുനിക സാങ്കേതിക വിദ്യകളും പുതിയ ടെക്നോളജിയും എല്ലാം കുട്ടികൾ ഫലപ്രദമായി ഉപയോഗിക്കുകയാണ്. കുട്ടികളോടൊപ്പം രക്ഷകർത്താക്കൾ ചെലവഴിക്കുന്ന സമയത്തിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വരുന്നതായി ശിശുക്ഷേമ സമിതി കാണുന്നു. അവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഈ തരത്തിൽ നേരത്തെ പറഞ്ഞ കണക്ക് അവരുടെ സ്കൂളിലെ വിശേഷങ്ങൾ തിരക്കും

0: ും ഈ പറയുന്ന ക്യാമ്പയിനുകളിലെല്ലാം സജീവമായ റേഡിയോ സാന്ദ്രം എല്ലാം നിൽക്കുകയാണ്. ഇപ്പൊ ഇത്തരത്തിൽ കുട്ടികളോടൊപ്പം ഒരുപാട് സമയങ്ങൾ ചെലവഴിക്കണമെന്നും അവരുടെ കാര്യങ്ങളിൽ കൂടുതലായി ഇടപെടണമെന്നും നമ്മുടെ ജില്ല ഒരു ബാലസൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി രക്ഷകർത്താക്കളും അധ്യാപകരും പൊതുസമൂഹത്തിന്റെയും വലിയ പിന്തുണ ജില്ലാ ശിശുക്ഷേമ സമിതിക്ക് വേണം. എല്ലാവരുടെയും പിന്തുണ ഞാൻ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും ആശംസകൾ.
1: താങ്ക് യു സർ. താങ്കളുടെ ഇത്രയും വിലപ്പെട്ട സമയം റേഡിയോ സാന്ത്വന 90.4 FM വേണ്ടി ചെലവഴിച്ചതിന് നന്ദി.
2: മാസാർട്ട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയും കേരള പോലീസ് പെൻഷൻസ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ആ പരിപാടി സംബന്ധിച്ച വിശേഷങ്ങൾ ഒക്കെ നമുക്ക് കേൾക്കാം. നമ്മുടെ കൂടെ രണ്ട് കൂട്ടുകാരുണ്ട്. അപ്പോ പേരെന്താണ്?
3: അനഘ.
2: അനഘ എന്താണ് ചെയ്യുന്നത്?
3: ഞാനിവിടെ ഗവൺമെന്റ് ഇറ്റയിൽ 1st year DLED വിദ്യാർത്ഥിയാണ്.
2: പരിപാടി ഇതുവരെ കേട്ടിരുന്നല്ലോ, എന്ത് തോന്നുന്നു കേട്ടപ്പോ?
3: വളരെ നല്ല പരിപാടിയായിരുന്നു. നമുക്ക് ഒരുപാട് പുതിയ അറിവുകളും കാര്യങ്ങളൊക്കെ ലഭിച്ചു. അതുപോലെ തന്നെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ അറിയാൻ സാധിച്ചു. അത്തരത്തിൽ വളരെ പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ഒരു പരിപാടിയായിരുന്നു.
2: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ്?
3: ഈ ക്ലാസ്സിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടതെല്ലാം തന്നെ നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ തന്നെയാണ്. അതായത് ഇപ്പോൾ നർക്കോട്ടിക്സ് അഡിക്ഷൻ ആയാലും ഡിജിറ്റൽ അഡിക്ഷൻ ആയാലും ട്രാഫിക്കിൽ നടക്കുന്ന ആക്സിഡൻസ് ആയാലും ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ പുതിയ തലമുറയിലെ ഒരു ആളെന്ന നിലയിലും അധ്യാപക വിദ്യാർത്ഥി എന്ന നിലയിലും ഞങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നും ഇതിൽ നിന്ന് മനസ്സിലായി. അത്തരത്തിൽ നോക്കുമ്പോൾ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇന്നിവിടെ സംഘടിപ്പിച്ചത്.
2: ഈ അറിവുകൾ സുഹൃത്തുക്കളിലേക്ക്, അതായത് ഇന്ന് നമ്മൾ പങ്കെടുത്തപ്പോൾ ഈ അറിവുകൾ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ഒക്കെ എങ്ങനെ എത്തിക്കും? നമുക്ക് മറ്റൊരു കൂട്ടുകാരിയെ പരിചയപ്പെടാം. പേരെന്താണ്?
4: സ്വാതി സന്തോഷ്.
2: സ്വാതി സന്തോഷ് എന്ത് ചെയ്യാം?
4: ഞാനിവിടെ ഗവൺമെന്റ് ഇറ്റയിലെ 1st year DLED വിദ്യാർത്ഥി തന്നെയാണ്.
2: ഇപ്പൊ ഈ പരിപാടി കേട്ടപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഞാൻ ഇന്ന് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഈ ഒരു സന്ദേശം കൊണ്ടാണ് ഞാൻ പോകുന്നതെന്ന് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇവിടുന്ന് കിട്ടിയ ഒരു സന്ദേശം?
4: റോഡിലൂടെ പോകുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളെ പറ്റിയും ട്രാഫിക് സിഗ്നലിലെ ഓരോ ഉപയോഗവും അതിനെപ്പറ്റിയൊക്കെ കുറെ അറിവുകളൊക്കെ ലഭിച്ചു. പിന്നെ ശിശുക്ഷേമ സമിതിയിലെ അമ്മത്തൊട്ടിൽ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു അറിവ് ലഭിച്ചു. അത് വേറുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ എനിക്ക് പറ്റും. പിന്നീട് കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്ന പേരൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു കുട്ടി ഇത് കണക്ക് ദത്തെടുക്കാം, അതിനിങ്ങനെ ഒരു വഴിയുണ്ട് എന്ന് ഉള്ള അറിവും പകർന്നു കൊടുക്കാനൊക്കെ അതുമൂലം സാധിക്കുമെന്ന് എനിക്ക്.
2: ഇപ്പോ അമ്മത്തൊട്ടിലെ കാര്യമാണെങ്കിലും എല്ലാം നമ്മളിപ്പോ കേട്ട് കഴിഞ്ഞാൽ ഈ പരിപാടിയിൽ കേട്ടപ്പോ എന്താണ് തോന്നി? ഇനിയുള്ള തലമുറയിലെങ്കിലും ഇങ്ങനെ കുട്ടികൾ അനാഥരാവരുത് എന്ന് തോന്നിയോ?
4: അതെ അതെ, ആവരുത്. ഇപ്പൊ എത്രയോ കുട്ടികളെയാണ് വേണ്ടെങ്കിൽ ഇതുപോലുള്ള ഓരോ ഓപ്ഷൻസ് ഉണ്ടല്ലോ അമ്മത്തൊട്ടിലാക്കാം. ഉപദ്രവിക്കരുത്, കുട്ടികളെ ഉപദ്രവിക്കാതെ നമുക്ക് എത്രയോ നല്ല നല്ല വഴികളുണ്ട്, അതിലൂടെയൊക്കെ കുട്ടികളെ സംരക്ഷിക്കാമല്ലോ.
2: ഈ ഒരു ബോധവൽക്കരണ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സന്ദേശമായിരുന്നു അല്ലേ? താങ്ക് യു.
1: നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് കൊല്ലം ഗവൺമെന്റ് TTIയിലെ പ്രിൻസിപ്പാളും അധ്യാപകനുമായ സജീവ് ET ആണ്. അദ്ദേഹത്തിന് എന്താണ് ജാഗ്രത 2026 കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. നമസ്കാരം സാർ.
5: നമസ്കാരം. നമസ്കാരം.
1: ജാഗ്രത 2026 പോലുള്ള ബോധവൽക്കരണ പരിപാടികൾ വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം പ്രയോജനകരമാണെന്നാണ് സാർ ഉദ്ദേശിക്കുന്നത്?
5: വളരെ പ്രയോജനപ്രദമാണ്. പ്രത്യേകിച്ചും ഇതുപോലെയുള്ള സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ടീച്ചേഴ്സ് ആകാൻ പോകുന്ന കോഴ്സ് പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധ്യാപകരെ ആകാൻ പോകുന്നവരെ ഇത്തരത്തിലുള്ള ബോധവൽക്കരണം കൊടുക്കുമ്പോൾ അവർ നാളെ ഈ സംസ്ഥാനത്തും വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ അധ്യാപകരായി മാറിക്കഴിയുമ്പോൾ അവരുടെ മുൻപിലെത്തുന്ന കുട്ടികളെ ബോധവൽക്കരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെ അനിവാര്യമാണ്, ഫലപ്രദമാണ്.
1: അപ്പോൾ ഈ ഒരു കുട്ടികളിലൊരു നല്ല ശീലങ്ങളും അതുപോലെ തന്നെ അവരുടെ ജീവിത മൂല്യങ്ങളും ഒക്കെ വളർത്താൻ വേണ്ടിയിട്ട് അധ്യാപകർ എത്രത്തോളമാണ് പങ്കുവഹിക്കുന്നത്?
5: ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ റോൾ മോഡൽസ് എന്ന് പറയുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരികയാണ്. കാരണം അധ്യാപകരായാലും മറ്റ് വിവിധ മേഖലകളിൽപ്പെട്ട ആൾക്കാരായാലും അത്തരത്തിലൊരു റോൾ മോഡലാകാൻ കഴിയുന്നില്ല പലർക്കും. അപ്പോൾ വളർന്നു വരുന്ന കുട്ടികളിൽ ഇത്തരത്തിലുള്ള ആശയങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ അത്തരത്തിലൊരു കുട്ടികളെ ബോധവൽക്കരിക്കാനും അവർക്ക് സ്വയം ഇത്തരം കാര്യങ്ങൾ ഒഴിവായി നിൽക്കാനും ഒക്കെ സാധിക്കും. അങ്ങനെ നമ്മുടെ പുതിയൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കും. ഇത് വളരെ അനിവാര്യമായ കാര്യമാണ്.
1: ഇന്നത്തെ യുഗം എന്ന് പറയുന്നത് ആധുനിക ലോകം കൈയടക്കിയിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കുട്ടികളിൽ വളർന്നു വരുന്ന സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ഫാഷൻ ട്രെൻഡുകളും ഒക്കെ കുട്ടികളെ എത്രത്തോളമാണ് സ്വാധീനിക്കുന്നത്?
5: കുട്ടികളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ. ഫാഷൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും സോഷ്യൽ മീഡിയയുടെ ഉപയോഗമായാലും ഉപയോഗത്തെക്കാട്ടിലുപരി ഒരു അധ്യാപനം എന്നുള്ളതിനൊക്കെ എനിക്ക് പറയാനുള്ള ദുരുപയോഗത്തെക്കുറിച്ചാണ്. കാരണം ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ ഏത് പരിശോധിച്ചാലും അതെല്ലാം തന്നെ ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണവും വിദേശ രാജ്യങ്ങളൊക്കെ തന്നെ ഈ ഇതിന് നിശ്ചിത സമയപരിധി വച്ചിരിക്കുന്ന പോലെ തന്നെ തന്നെ നമുക്കും അത് അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ്. നമ്മുടെ ക്ലാസ് മുറികളിലൊക്കെ ആണെങ്കിലും യഥേഷ്ടം മൊബൈൽ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത്. അതിനൊക്കെ ഒരു സ്ക്രീൻ ടൈം ഇന്ന് വീടുകളിലും സ്കൂളുകളിലും കുട്ടികൾക്കൊക്കെ

0: ഉണ്ടാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇന്ന് പല ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാലും സൈക്കാട്രിസ്റ്റിൻ്റെ അടുക്ക് കാണുമ്പോൾ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സൈക്കോളജിസ്റ്റ് ഒരു സൈക്കാട്രി ഒരു പേഷ്യൻ്റിനെ കാണാൻ പോയി. അപ്പോൾ അവിടെ മുതിർന്ന ഒരു 4 പേരെ കാണാൻ കഴിഞ്ഞു. അവർ സ്ക്രീൻ അഡിക്റ്റാണ്, മൊബൈൽ അഡിക്റ്റാണ്. അപ്പോൾ മൊബൈൽ കിട്ടിയില്ലെങ്കിൽ അവരവിടെ ഭയങ്കര പ്രശ്നക്കാരാണ്, അവരെ കൈയും കാലും കെട്ടിയിടുന്നൊരു അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ അത്തരത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഇത് വളരെ അനിവാര്യമാണ്.
1: ഇന്ന് റോഡപകടങ്ങളെ കുറിച്ച് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റോഡുകളിൽ പൊലിഞ്ഞു പോകുന്നത് യുവാക്കളുടെ ജീവനാണ്. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് ഈ ഒരു വരും തലമുറയോട് സാറിന് പറയാനുള്ളത്?
0: നമ്മുടെ കേരളത്തിൽ ഈ വാഹനാപകടങ്ങളിൽ കൊല്ലപ്പെടുന്നതിൽ 40% നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളായിട്ടുള്ള യുവാക്കളാണ് ശരി. അപ്പൊ അത് ആ നിയമങ്ങൾ എൻഫോഴ്സ് ചെയ്യാൻ നമുക്കിവിടെ പോലീസ് പോലെയുള്ള അല്ലെങ്കിൽ RTO പോലെയുള്ള സംവിധാനങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വേഗത്തിൻ്റെ കാര്യത്തിലായാലും ട്രാഫിക് റൂൾസ് പാലിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ തന്നെ നമ്മുടെ പുതിയ തലമുറ അത് അത്രത്തോളം ഒരു പാലിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അപകടങ്ങൾ ദയനീയം കൂടുകയാണ്. അപ്പോൾ അതിന് കൂട്ടായിട്ടൊരു പരിഹാരം എനിക്ക് തോന്നുന്നു ഇത് പാഠപുസ്തകങ്ങളിൽ ഒരു പാഠ്യവിഷയമായിട്ട് മാറാണ്. ഇപ്പോൾ സോഷ്യൽ സയൻസ് പോലെയുള്ള അല്ലെങ്കിൽ EVS പോലെയുള്ള പാഠഭാഗത്ത് ഒരു ഭാഗം ഈ ഇത്തരം ട്രാഫിക് റൂൾസിനെ കുറിച്ചൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ കുട്ടികൾ അത് മനസ്സിലാക്കി വരും. ഇപ്പോൾ നമ്മൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ നടത്താറുണ്ട്, നമ്മൾ ലൈസൻസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും പലപ്പോഴും അത് ലൈസൻസ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു പഠനത്തിനപ്പുറം പിന്നെ ആരും അത് ശ്രദ്ധിക്കാറില്ല. അതൊക്കെ ഈ റോഡപകടങ്ങൾ വർദ്ധിക്കാനും പിന്നെ ഇന്ന് ആധുനികമായിട്ട് ഇറങ്ങുന്ന പുതിയ പുതിയ വാഹനങ്ങളെക്കുറിച്ച് ഒരു ധാരണയില്ലാതാണ് നമ്മളൊരു പുതിയ വാഹനം എടുത്ത് റോഡിലിറക്കി ഓടിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ കൃത്യമായ ട്രെയിനിങ്ങും അത്തരത്തിൽ പുതിയ വാഹനങ്ങളെക്കുറിച്ചുള്ള അവയർനെസ്സും അതിൻ്റെ മെക്കാനിക്കൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ബോധവൽക്കരണം ഈ ലൈസൻസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ഉപയോഗിക്കുമ്പോഴൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാം. പിന്നെ റോഡിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്, വാഹന തിരക്കുമുണ്ട്, കാൽനട യാത്രക്കാർക്ക് പ്രത്യേകം അല്ലെ അത്തരത്തിൽ ഒരു പരിഗണന നമ്മുടെ റോഡുകളിൽ പലപ്പോഴും അതും ആ നിയമങ്ങളും കാൽനട യാത്രക്കാരും പാലിക്കപ്പെടേണ്ടതാണ്. അത് അതെല്ലാം കറക്റ്റായെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ ഒരു പുതിയ ഒരു തലമുറയെ രക്ഷിക്കാൻ സാധിക്കൂ. അതെല്ലാം പാലിച്ചു കൊണ്ട് പോകാനായിട്ട് നമുക്ക് പറ്റണം. അതിന് ക്ലാസ് മുറികളിൽ ഇത് പഠിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറണം.
1: ഇന്നിപ്പോൾ ഈ കുട്ടികളിലെ ലിപ്സ്റ്റിക് ഉപയോഗം തടയാൻ വേണ്ടിയിട്ട് ശിശുക്ഷേമ സമിതിയുമായിട്ട് ഒരു പ്രോഗ്രാം കൂടി ഇന്നുണ്ടായിരുന്നു. സ്കൂളുകളിലെ ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കൊല്ലത്താണ് ആദ്യമായിട്ട് സംഘടിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് ഉപയോഗത്തിനോട് സാറിന് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്?
0: ഇതും ആനുകാലികമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇന്ന് ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക് മാത്രമല്ല ക്രീമുകളായാലും മറ്റ് എല്ലാം നമ്മൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ തന്നെ വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് പഠനങ്ങൾ ധാരാളം വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് കുട്ടികളിൽ അതിൻ്റെ ഒരു ബോധവൽക്കരണം, പ്രത്യേകിച്ചും ഏറ്റവും ലോക്കൽ നമ്മൾ പൈസ കുറഞ്ഞ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാമ്പത്തികം കുറവുള്ള സാധനങ്ങൾ കൂടുതൽ വാങ്ങിക്കുന്ന ഒരു ശീലം കേരളീയർക്കുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരുപക്ഷെ ക്വാളിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാതെ പോകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വസ്തുക്കളുടെ അമിത ഉപയോഗം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള വളരെ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഇവിടെ മുതിർന്ന കുട്ടികളാണ് കൂടുതലും പഠിക്കുന്നത്. അവർ പലപ്പോഴും ഈ പിന്നെ ലിപ്സ്റ്റിക് പോലെയുള്ള സംഗതികൾ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് ഇൻ്റർവെൽ കഴിഞ്ഞ് പോയിട്ട് വരുമ്പോഴൊക്കെ തന്നെ അവരത് ഉപയോഗിക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ അനിവാര്യമാണ്. ഇത്തരത്തിലുള്ള ബോധവൽക്കരണം കോളേജുകളിലും നമ്മുടെ പൊതുസമൂഹത്തിനിടയിലും ഒരു ഇതിൻ്റെ ഒരു ജാഗ്രത ഉണ്ടാകേണ്ടതാണ്. അതിൻ്റെ അമിത ഉപയോഗവും പിന്നെ ക്വാളിറ്റി അത്തരത്തിലുള്ള ഇത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തലമുറയാണെങ്കിൽ കുറച്ചൊക്കെ കുറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആരോഗ്യമല്ലാത്ത ശീലങ്ങൾ കുറയ്ക്കേണ്ടതുണ്ട്. കൂടാതെ ഇത്തരം വസ്തുക്കൾ നിയമാനുസൃതം അല്ലാത്ത വസ്തുക്കൾ കൂടുതലായിട്ട് ഇതിനകത്തൊക്കെ പിന്നെ കെമിക്കൽസ് ഉപയോഗിക്കുന്നതൊക്കെ അതിൻ്റെ പിന്നെ കച്ചവടം അല്ല അത്തരത്തിൽ അത് പിന്നെ കടകളിൽ എത്താൻ തടയുവാനുമായി നിയമങ്ങൾ വേണ്ടതാണ്.
1: അപ്പോൾ ഈ ഇനി വരുന്ന വരം തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സുരക്ഷയാണ് നമ്മൾ ഇന്നിവിടെ നടത്തിയ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് എത്രത്തോളം മാതാപിതാക്കളും അധ്യാപകരും ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് സാർ കരുതുന്നത്?
0: അത് നിരന്തരമായുള്ള ബോധവൽക്കരണം വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് നമ്മളിത് നമ്മുടെ കൊല്ലം ഗവൺമെൻറ് TTA സംബന്ധിച്ച് നമ്മളിത് ഇടയ്ക്ക് കൊടുക്കാറുള്ളതാണ്. പക്ഷേങ്കിൽ അത് കേവലം അത്തരത്തിലുള്ള ദിനാചരണങ്ങളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ വർഷത്തിലൊരിക്കലോ അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു തുടർച്ചയില്ലാതെ പോകുന്നുണ്ട്, അത് പിന്നെ അത് മറക്കാൻ സാധ്യത. അതുകൊണ്ട് തന്നെ ഇതൊരു തുടർ പ്രോഗ്രാമായിട്ട് വിവിധ പരിപാടികളായിട്ട് ക്യാമ്പസിനുള്ളിലും പുറത്തും ഇപ്പോൾ സമൂഹത്തിനെ കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് സമൂഹത്തിനെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് പബ്ലിക്കിനെ പങ്കെടുക്കുന്ന രൂപത്തിൽ അത്തരത്തിൽ അവയർനെസ് വ്യാപകമായി കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നമ്മളിത് കൂടുതൽ ഫലപ്രദമാകും.
1: ഇത്രയും നേരം ജാഗ്രത 2026നോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നത് കൊല്ലം ഗവൺമെന്റ് TTIയിലെ അധ്യാപകനും അതോടൊപ്പം പ്രിൻസിപ്പാളുമായ സജി ET എന്ന സാറാണ്. സാറിന് നന്ദി. ജാഗ്രത 2026നോടനുബന്ധിച്ചുള്ള ഉദ്ഘാടന വേദിയിൽ ഇന്ന് അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകും.

0: നടന്നത്. 30 വർഷമായി പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ട്രാഫിക് ക്ലാസുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഷാനവാസ് സാറിനെയാണ്. ഷാനവാസ് സാറിനോട് നമുക്ക് ചോദിക്കാം, ഇതിന്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ജാഗ്രത 2026 എത്രത്തോളം പ്രയോജനപ്പെടും എന്നൊക്കെയുള്ള ക്വസ്റ്റ്യനുമായിട്ട് നമ്മൾ ഷാനവാസ് സാറിനോട് എത്തിയിരിക്കുകയാണ്. നമസ്കാരം സാർ. ജാഗ്രത 2026 പോലുള്ള പരിപാടികൾ സമൂഹത്തിൽ എന്ത് മാറ്റമാണ് സൃഷ്ടിക്കുന്നതെന്നാണ് സാർ കരുതുന്നത്?
1: ജാഗ്രത 2026 എന്ന് പറയുന്നത് വളരെ വലിയൊരു യജ്ഞവുമായിട്ടാണ് ഈ മാസാർഡ് സൊസൈറ്റിയും പോലീസ് പെൻഷൻ സംഘടനയും ONV മലയാള പഠന കേന്ദ്രവും എത്തിയിരിക്കുന്നത്. സമൂഹത്തിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന, സമൂഹത്തിനെ താഴെത്തട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന, സമൂഹത്തിന് വളരെ ദോഷകരമായി മാറുന്ന ചില വിഷയങ്ങൾ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത്, ഞാൻ വളരെ നാളുകളായിട്ട് അതിന് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് റോഡ് ആക്സിഡൻ്റ് എന്ന് പറയുന്നത്. ഈ പുതിയ തലമുറ ജെൻസി വിഭാഗം എന്ന് പറയുന്ന പുതിയ തലമുറയ്ക്ക് ഇതുമായി ബന്ധപ്പെടുന്ന അവയർനെസ് നൽകുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമതായി ഞങ്ങൾ ലക്ഷ്യം വെക്കുന്ന ഈ മൊബൈൽ അഡിക്ഷനാണ്. ഈ ആധുനിക തലമുറയിൽപ്പെട്ടവർ, പുതിയ തലമുറ ഈ IT കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ ഉപയോഗിക്കുന്നതാണ് മൊബൈൽ എന്ന് പറയുന്നത്. ആ മൊബൈലിന്റെ ഉപയോഗം പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമുക്ക് കാണാം. അതിന്റെ എല്ലാ തലങ്ങളെയും കുറിച്ച് പറഞ്ഞതിന് ശേഷം അതിന്റെ നെഗറ്റീവ് വശങ്ങൾ എത്രത്തോളം ദോഷകരമാണ്, സമൂഹത്തിന് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അതിന് സമൂഹത്തെ പിന്നോട്ടടിക്കുന്നത് എന്ന് മനസ്സിലാക്കി അത് കുട്ടികൾക്ക് തെറ്റുകളുടെ ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ നർക്കോട്ടിക് അഡിക്ഷൻ. ഇന്നിപ്പോ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ പലപ്പോഴും നമ്മുടെ പത്രവാർത്തകളിൽ കാണുന്നത് ഇത്തരത്തിലുള്ള വളരെ ദുരന്തപൂർണമായുള്ള വാർത്തകളാണ്. ഈ മൊബൈൽ അഡിക്ഷനുമായി ബന്ധപ്പെട്ടുള്ള, അതുപോലെ ഈ മദ്യ ഉപയോഗം, അതുപോലെ മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള വീടുകളിലുണ്ടാകുന്ന കലഹങ്ങൾ, അതുപോലെ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കാതെ പോകുന്ന അവസ്ഥകൾ, ഇതൊക്കെ തന്നെ ഈ ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള ഇത്തരം മയക്കുമരുന്നിലേക്കുള്ള ഒരു ആസക്തിയാണ്. അപ്പൊ അതിന് ഈ പുതിയ തലമുറയെ എങ്ങനെ നമുക്ക് പിന്തിരിപ്പിക്കാൻ പറ്റും, ഇതിന്റെ ശരിവശങ്ങളെ കുറിച്ച് അവരെ കൊണ്ട് തന്നെ ചർച്ച ചെയ്യിപ്പിച്ച് അവരിൽ കൂടെ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് ജില്ലയിൽ ഉടനീളമുള്ള സ്കൂളുകൾ കോളേജുകളും ഒക്കെ നമ്മൾ ഈ പരിപാടി നടത്തുകയാണ്. ഇതിന് വളരെ പ്രഗത്ഭരായിട്ടുള്ള, ഈ മേഖലയെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഫാക്കൽറ്റീസിനെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ സ്കൂളുകളിലും അതാത് സ്കൂളുകാർ അനുവദിക്കപ്പെടുന്ന സമയത്ത് അതിൻ്റെ ഫാക്കൽറ്റീസ് എത്തി ഇതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ കുട്ടികളിലൂടെ ചർച്ച ചെയ്യുകയും ക്ലാസ്സുകളായി അവതരിപ്പിക്കുകയും അതുപോലെ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത് അവരെ ക്രിയാത്മകമായ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്.
0: സാർ, നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞു, അവരെ മാതാപിതാക്കളാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള മാതാപിതാക്കൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് എത്രത്തോളം സുരക്ഷാബോധം വളർത്തിയെടുക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടി വരും?
1: നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു അണുകുടുംബ വ്യവസ്ഥയിലാണ്. അച്ഛൻ, അമ്മ, മക്കൾ, അത്തരത്തിലേക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഓരോ വൃത്തത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. പഴയ കാലത്ത് ഉണ്ടായിരുന്ന കൂട്ടുകുടുംബ വ്യവസ്ഥിതികൾ ഇവിടെ ഇല്ലാതെ അണു കുടുംബത്തിലേക്ക് ഒതുങ്ങിയപ്പോൾ പൊസസീവ്നെസ്, മക്കളോടുള്ള മാതാപിതാക്കളുടെ പൊസസീവ്നെസ് വളരെ കൂടുതലായി. അവർ എന്തു പറഞ്ഞാലും വാങ്ങിക്കൊടുക്കാനുള്ള താല്പര്യങ്ങൾ രക്ഷകർത്താക്കളുടെ കർത്തവ്യമാണ്, അവരുടെ ചുമതലയാണെന്നുള്ളൊരു തോന്നൽ മാതാപിതാക്കളിലുണ്ട്. അപ്പോൾ മക്കൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, അതിൻ്റെ ശരിതെറ്റുകൾ മനസ്സിലാക്കി അത് ഇപ്പോൾ ആവശ്യമാണോ എന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ രക്ഷകർത്താക്കൾ അത് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാവൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കുട്ടികളും രക്ഷകർത്താക്കളുമായി എപ്പോഴും അവർ അച്ഛനും അമ്മയും എന്നുള്ള ബന്ധത്തിനപ്പുറത്തേക്ക് അവരുടെ ഏറ്റവും നല്ല ഈ വീടുകളെന്ന് പറയുന്നത് കുട്ടികൾ അവിടെ നിന്നാണ് സ്വഭാവ രൂപീകരണം ആദ്യം നടക്കുന്നത്. രക്ഷകർത്താക്കളിൽ നിന്നും വീടുകളിൽ നിന്നുമാണ് ആദ്യ കാലഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങൾ യഥാർത്ഥ സമൂഹത്തിൽ അവരെങ്ങനെ പെരുമാറണമെന്നും സമൂഹത്തിൻ്റെ തലങ്ങളിലേക്ക് എങ്ങനെയായിരിക്കണമെന്നും മനസ്സിലാക്കും. അപ്പോൾ ആ സ്വഭാവ രൂപീകരണത്തിന് കൃത്യമായ മാർഗരേഖയാകണം രക്ഷകർത്താക്കൾ നൽകേണ്ടത്. ഇപ്പം തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ തെറ്റാണെന്ന് അവരെ ബോധ്യപ്പെടുത്തും. കൊച്ചുകുട്ടി കരഞ്ഞുകൊണ്ട് നിർബന്ധം പിടിക്കുന്ന സമയത്ത് അവൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ആ സമയത്ത് കരച്ചിൽ നിർത്താൻ വാങ്ങിക്കൊടുക്കുമ്പോൾ അവൻ വീണ്ടും അത്തരത്തിലേക്കുള്ള ആ ടെൻഡൻസി അവന് മനസ്സിലുണ്ടാകും. അപ്പോൾ അതൊഴിവാക്കി അതിൻ്റെ പിന്നെ ശരി തെറ്റു വശങ്ങൾ ആ ചെറുപ്രായത്തിൽ തന്നെ അടിക്കേണ്ട അവസരത്തിൽ അടികൊടുത്ത് തന്നെ വളർത്തണം കുട്ടികളെ. അപ്പോൾ അത് ആ രീതിയിലായിരിക്കണം കുട്ടികൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഈ പള്ളിക്കൂടങ്ങളിൽ. അവിടെ കുട്ടികളെ നയിക്കുന്നത് അവിടുത്തെ അധ്യാപകരായി. സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലും മുൻനിരയിലേക്കും പിന്നിരയിലേക്കും പോകാൻ കുട്ടികളെ പാകമാക്കുന്ന, അല്ലെങ്കിൽ അവരെ പാകപ്പെടുത്തുന്നത് അധ്യാപകർ. അപ്പോൾ അവരവരുടെ കർത്തവ്യം ശരിയായ ദിശയിൽ നടത്തിയില്ലെങ്കിൽ നമുക്കിവിടെ ദോഷകരമായ ഒരു സമൂഹമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും ഈ കാര്യത്തിൽ വളരെ വലിയ കർത്തവ്യങ്ങൾ നിറവേറ്റാണ്. അപ്പം ഞാൻ എൻ്റെ കുടുംബം എന്നതിലും

0: പുറത്തേക്ക് ഞാനും തൊട്ടപ്പുറത്തുള്ള ആളും ശരിയായ ദിശയിലേക്ക് പോകണം, അവരെ ശരിയായ ദിശയിൽ അവരെ തെറ്റുകൾ കണ്ടാൽ തിരുത്തണം എന്നുള്ളൊരു മനോഭാവം രക്ഷകർത്താക്കൾക്കുണ്ടാകണം, സമൂഹത്തിനുണ്ടാകണം, അധ്യാപകർക്കുണ്ടാകും. അങ്ങനെ ഉണ്ടാകാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് നമ്മൾ ഈ പദ്ധതിയിലൂടെ ആവിഷ്കരിക്കുന്നത്.
1: ഇന്ന് റോഡിലേക്ക് ഇറങ്ങുന്ന ഓരോ വ്യക്തിക്കും, വാഹനങ്ങൾ കൊണ്ടായാലും അതുപോലെ തന്നെ കാൽനട യാത്രക്കാരായാലും അങ്ങനെ ഇറങ്ങുന്ന ഓരോ വ്യക്തിക്കും നൽകേണ്ട ഒരു സന്ദേശം നൽകാൻ സാറിനോട് പറഞ്ഞാൽ സാർ എന്തായിരിക്കും നൽകുന്നത്?
0: തീർച്ചയായിട്ടും നമുക്ക് പറയാനുള്ളത്, ഇന്നിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത് IT കാലഘട്ടമാണ്, ഇൻഫർമേഷൻ ടെക്നോളജി. എല്ലാവരും വേഗതയുടെ കാലഘട്ടത്തിലാണ്. ഈ വേഗതയുടെ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ ഈ സമയം അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഇപ്പം രാവിലത്തെ 9 മണിക്കുള്ള ട്രെയിനിൽ പോകാൻ വേണ്ടി ഒരാൾ വാഹനത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ചിലപ്പോൾ 10 മിനിറ്റുള്ളപ്പോഴോ 15 മിനിറ്റുള്ളപ്പോഴോ ആയിരിക്കും. ഈ സമയം അവർ ആ ട്രെയിനിൻ്റെ സമയം അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്നത് അവരുടെ യാത്രകളിലാണ്. അപ്പം നമുക്ക് മതിയായ സമയമെടുത്തുകൊണ്ട് കൃത്യമായ നിയമങ്ങൾ പാലിച്ച് റോഡിലൂടെ കൃത്യമായ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് അപകടങ്ങളെ ഒരു പരിധിവരെ കുറയ്ക്കാം. മാത്രവുമല്ല, ഇതിലേറ്റവും പ്രധാനമായിട്ട് വേണ്ടത് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ആവശ്യമുള്ളൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ശ്രദ്ധ ആവശ്യമാണെന്ന്. പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ തലമുറയിൽ അതൊരു ദോഷമായിട്ടല്ല കാണുന്നത്, പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് പുതിയ തലമുറയിൽപ്പെട്ടവരും പഴയ തലമുറയിൽപ്പെട്ടവരായാലും അവരുടെ ഈ മൊബൈൽ ഉപയോഗം ഈ വാഹനങ്ങളിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്നത് ഏറ്റവും വലിയ അപകടകരമാണ്. അപ്പോൾ അത്തരം അപകടകരമായ അവസ്ഥകളെ മാറ്റിവെച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടും കരുതലോടും വാഹനം ഓടിച്ചാൽ അപകടങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. ഞാനും സമൂഹവും, അപ്പോൾ നമ്മൾ മാത്രമല്ല, ഒരാളെന്നല്ല ഒരു കൂട്ടം ആൾക്കാർ, നമ്മുടെ സമൂഹത്തിലുള്ള ഓരോരുത്തരും ഈ പറയുന്ന ആശയം മനസ്സിലേക്ക് വരുത്തിക്കൊണ്ട് വാഹനം ഓടിക്കുകയാണെങ്കിൽ നമുക്ക് അപകടങ്ങളെ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും.
1: താങ്ക് യു സർ.
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്.
2: നമസ്കാരം സർ, സാറിന്റെ പേരെന്താണ്?
3: നമസ്കാരം, എന്റെ പേര് മുഹമ്മദ് അൻസർ, ഞാൻ ഗവൺമെന്റ് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചർ എഡ്യൂക്കേറ്റർ ആണ്.
2: സർ, ഇന്നത്തെ ജാഗ്രത 2026 എന്ന ക്ലാസ് നമ്മൾ കണ്ടല്ലോ സർ, അതിൽ നിന്ന് കുട്ടികളുടെ ആത്മവിശ്വാസവും വ്യക്തിത്വ വികസനവും വളർത്താൻ മാതാപിതാക്കൾ എന്ത് ചെയ്യണം?
3: ശരിക്കും ഈ പഴയ കാലം പോലെയല്ല, കാരണം ഇന്ന് പല കുട്ടികളും വൈകാരികമായി അസന്തുലിതാവസ്ഥയിൽ നിൽക്കുന്നവരാണ്. ശരിക്കും കുട്ടിയെ കേൾക്കാൻ പലരും തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരു ഫസ്റ്റ് പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആണ് പല കുട്ടികളും. അപ്പോൾ അങ്ങനെ അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. കാരണം ശിഥിലമായ കുടുംബ ബന്ധങ്ങൾ, അതുപോലെ തന്നെ എന്താണ് കുട്ടിയെ കേൾക്കാൻ സമയമില്ലാത്ത അച്ഛനമ്മമാര്. അപ്പോൾ അതുകൊണ്ട് അവർ ഏത് മേഖലയിൽ വ്യാപരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് നമുക്ക് കുട്ടിയുടെ വൈകാരികാവസ്ഥയെ നമുക്ക് അളക്കാൻ കഴിയില്ല. കാരണം ഒരുപക്ഷെ ഉയർന്ന ഉദ്യോഗത്തിലുള്ളവരായിരിക്കാം രക്ഷിതാക്കൾ, അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിലൊന്നും അവർക്കൊരു പിന്നാക്കാവസ്ഥ ഉണ്ടാവില്ല. പക്ഷെ എന്നിരുന്നാലും കുട്ടിയെ വൈകാരികമായി അറിയാനോ അവരെ കേൾക്കാനോ ഒന്നും അവർ തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ വലിയ വസ്തുതയാണ്. അത് ഡോക്ടേഴ്സ് ആകട്ടെ, IT പ്രൊഫഷണൽസ് ആകട്ടെ, അങ്ങനെ ഒരിക്കലും നമുക്ക് രക്ഷിതാക്കളെ എന്താണ് കുട്ടികളുടെ വികാസത്തിൽ അവരുടെ ഈ അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഉയർന്ന നില വെച്ചുകൊണ്ട് കുട്ടിയെ നമുക്ക് അളക്കാൻ കഴിയില്ല. അപ്പോൾ സാമൂഹിക അനുഭവങ്ങൾ ക്ലാസ് മുറിയിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതുമില്ല. അധ്യാപകർ അങ്ങനെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതിൻ്റെ അളവ് വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സാമൂഹികവും അതുപോലെ തന്നെ സാൻമാർഗികവും വൈകാരികവും വൈജ്ഞാനികവുമായിട്ടുള്ള എല്ലാ തലങ്ങളിലുമുള്ള വികാസമാണ് വാസ്തവത്തിൽ കുട്ടിക്കുണ്ടായി വരേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാമൂഹിക അനുഭവങ്ങൾ കുട്ടിക്ക് കിട്ടുന്ന തരത്തിലേക്ക് ക്ലാസ് മുറികൾ മാറണം. അതായത് ശരിക്കും യാന്ത്രികമായ പകർത്തിയെഴുത്തുകളോ അല്ലെങ്കിൽ ഇമ്പോസിഷൻ ഉണ്ടല്ലോ, നമ്മൾ കുട്ടിയെ പഠിപ്പിക്കാമെന്ന് കരുതി തെറ്റിദ്ധരിച്ചുകൊണ്ട് ചെയ്യുന്ന പല ഇമ്പോസിഷൻസും അതൊക്കെ ക്ലാസ് മുറിയിൽ നിന്ന് തന്നെ അന്യമാകേണ്ടതാണ്. ഇന്ന് പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് കുട്ടിയെ പരീക്ഷയ്ക്ക് മാത്രം തയ്യാറെടുപ്പിക്കുന്ന അധ്യാപകരെ എനിക്ക് തോന്നുന്നു ക്ലാസ് മുറിക്ക് വേണ്ട. അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളിലും എല്ലാ കുട്ടികളും പ്രാഗൽഭ്യം കാണിക്കണമെന്നില്ല, പക്ഷെ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിൽ ഒരു കുട്ടിയെ മാറ്റി നിർത്തിയോ അവഗണിക്കുകയോ ചെയ്യാനേ പാടില്ല. അപ്പോൾ തീർച്ചയായും കുട്ടിയെ കേൾക്കുക എന്നുള്ളതിൽ മാതാപിതാക്കൾക്ക് നിസ്തുലമായ പങ്കാണ് വഹിക്കേണ്ടത്. കൃത്യമായിട്ട് അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടിയെ കേൾക്കുക എന്ന് നമ്മൾ പലപ്പോഴും ഈ പരിശീലന ക്ലാസ്സിൽ രക്ഷിതാക്കളുടെ ബോധവൽക്കരണ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു കേൾപ്പിക്കുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും അതിനപ്പുറത്തേക്ക് അതൊരു ചടങ്ങ് പോലെ ആകാതെ കുട്ടിയെ എന്ത് ചെയ്യണം, കൃത്യമായി അറിയാനും കേൾക്കാനും അവനോട് സംവദിക്കാനും ഒക്കെയുള്ള സമയം സന്ദർഭം തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ കുട്ടിക്ക് എന്താണ് ഒരു ഏറ്റവും നല്ല സുഹൃത്ത് ഏതാണ് അല്ലെങ്കിൽ ഏറ്റവും നല്ല മാതൃക ഏതാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛൻ തന്നെയാണ്, എൻ്റെ അമ്മ തന്നെയാണെന്ന് പറയാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് കുട്ടിയെ മാറ്റിയെടുക്കണം. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ടൊന്ന് ശരിക്കും ഇച്ഛാശക്തിയുള്ളൊരു തലമുറ ഇവിടെ ഉണ്ടായി വരേണ്ടതുണ്ട്. സാമൂഹ്യ അനുഭവങ്ങൾ കുട്ടിക്ക് ക്ലാസ് മുറിയിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. എന്നെ കേൾക്കാൻ അറിയാൻ തന്നെയാണ് എൻ്റെ ടീച്ചർ വന്നിരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഉത്തരവാദിത്വ ബോധം ടീച്ചറിലും വർദ്ധിച്ചു വരും. അതുകൊണ്ട് തന്നെ കുട്ടി ക്ലാസ് മുറിയിൽ വരുന്നത് എന്താണ് ഞാനും കുട്ടിയും രണ്ടല്ല ഒന്ന് തന്നെയാണ്, അധ്യാപകനും വിദ്യാർത്ഥിയും രണ്ടല്ല ഒന്ന് തന്നെയാണെന്നുള്ള തരത്തിലേക്ക് ഒരു അദ്വൈത ചിന്തയിലേക്ക് തന്നെ കുട്ടിയെ കൊണ്ടെത്തിക്കാൻ സാധിക്കും.
2: സാർ പറഞ്ഞല്ലോ, ആസ് എ പേരന്റ്, അതായത് ഒരു പിതാവ് എന്ന നിലയിൽ

0: അടുത്ത തലമുറയിലെ കുട്ടികളെ കുറിച്ചുള്ള ഒരു വലിയ ആശങ്ക എന്തായിരിക്കും സാറിന്? ഒരു പേരന്റ് എന്ന നിലയിൽ, ഒരു ടീച്ചർ എന്ന നിലയിലും ചിന്തിക്കുമ്പോൾ എങ്ങനെ അത് തോന്നുന്നത്?
1: ശരിക്കും എല്ലാ കുട്ടികളും വാസ്തവത്തിൽ നല്ലവരാണെന്നേ ഞാൻ പറയൂ. അല്ല, എല്ലാ കുട്ടിയിലും നന്മയുടെ കിരണങ്ങൾ എല്ലാ കുട്ടികളിലും ഉണ്ട്. പക്ഷേ സാമൂഹ്യ സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഈ കുട്ടിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കുട്ടിയെ നോക്കിയാൽ ശരിക്കും എന്താണ്, പ്രാകൃത മനുഷ്യനെ അല്ലെങ്കിൽ എവിടെ നിന്നാണോ മനുഷ്യ ജീവൻ അല്ലെങ്കിൽ മനുഷ്യ ജീവിതം ഉദയം ചെയ്തത്, അതേപോലെ തന്നെ അതേ അടയാളങ്ങളോടുകൂടി തന്നെയാണ് ഇന്നും കുട്ടി പിറവിയുള്ളത്. കാരണം വസ്ത്രത്തിന്റെ നൂൽബന്ധം പോലും ഇല്ലാതെ തികച്ചും അല്ലെ ആ പ്രാകൃത ജനത എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇന്നും കുട്ടി ജനിക്കുന്നത്. പക്ഷേ പിന്നീടാണ് നമ്മൾ വിവിധ വേലിക്കെട്ടുകളിലേക്ക് അതിർവരമ്പുകളിലേക്കൊക്കെ അവനെ തരംതിരിച്ച് മാറ്റി വെച്ചിട്ട് അവനെ ഈ നമ്മുടെ ചുറ്റുപാടുകളാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് ശരിക്കും നമ്മൾ നന്നായാൽ നമ്മുടെ കുട്ടികൾ നന്നാവും എന്നുള്ളൊരു ചിന്തയാണ് എനിക്കുള്ളത്. അതിൽ എനിക്ക് തോന്നുന്നു ഉത്തരവാദിത്വ ബോധം ആ നിലയ്ക്ക് അധ്യാപകർക്ക് കൂടുതലുമാണ്. ഈ സമൂഹത്തിനെ ചലിപ്പിക്കുന്ന ഒരു ചാലക ശക്തി എന്ന നിലയിൽ, മറ്റുള്ളവരെല്ലാം ഉറ്റുനോക്കുന്ന ഒരു ശക്തി എന്ന നിലയിൽ അധ്യാപകർക്ക് വ്യക്തമായ ഉത്തരവാദിത്വ ബോധം ഉണ്ടാവണം.
0: ഇത്തരം ബോധവൽക്കരണ പരിപാടികൾ കൂടുതലും സ്കൂളുകളിലും ഒക്കെ നമ്മളിങ്ങനെ നടത്തുന്നുണ്ട്. കുട്ടികൾ വളരെ ബോറടിച്ചായാലും ഇരിക്കുകയും പിന്നെയാണ് അത് കൗതുകമായിട്ട് എത്തുന്നത്. ഇത്തരം ഒരു ബോധവൽക്കരണ പരിപാടികളുടെ ഒരു ആവശ്യകത എന്താണ്?
1: തീർച്ചയായിട്ടും അതാണ് പറഞ്ഞത്, നമ്മൾ നന്നായാൽ നമ്മുടെ സമൂഹം നന്നാവും. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ തീരെ ചെറിയ പ്രായത്തിൽ തന്നെ ശീലരൂപവൽക്കരണം നടക്കുന്ന പ്രായത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളിൽ അതൊരു ജീവിതത്തിന്റെ ഭാഗമായി തന്നെ മാറും. ശീലങ്ങളിൽ നിന്നാണ് വാസ്തവത്തിൽ ശൈലി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ കുട്ടിയിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മാറ്റത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ബോധവൽക്കരണം പക്ഷേ സമൂഹത്തിൽ ക്ലാസ് മുറിയിൽ നിന്ന്, അതുപോലെ തന്നെ പാഠപുസ്തകങ്ങളിൽ നിന്ന്, ഗുരുമുഖത്ത് നിന്ന് ഒക്കെ അധ്യാപകർ പഠിപ്പിച്ചതും കുട്ടി അറിഞ്ഞതുമായുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വിദ്യാലയ അന്തരീക്ഷത്തിൽ നിന്ന് കുട്ടി അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ എനിക്ക് എത്രയോ മുമ്പ് തന്നെ ഈ സമൂഹത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നുള്ള ഒരു കാഴ്ച കുട്ടിക്ക് സമൂഹത്തിൽ നിന്നുണ്ടാവണം. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെയുള്ളൊരു കാഴ്ച നമ്മുടെ ഈ സമൂഹത്തിൽ ഇല്ല എന്നുള്ളതാണ് എന്നെ അസ്വസ്ഥമാക്കുന്ന ഒരു കാര്യം. കാരണം പലപ്പോഴും നമ്മുടെ പ്ലാസ്റ്റിക് എത്രയോ കാലം കൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക്കിനെ ഗവൺമെൻറ് തലത്തിൽ തന്നെ നിരോധിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഇന്നും എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല, ഒരുപക്ഷെ കൂടിയിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെ നമ്മുടെ എന്താണ് അത് സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് പലപ്പോഴും ഈ പ്ലാസ്റ്റിക്കുകളുടെ അമിത ഉപയോഗം എനിക്ക് പലപ്പോഴും അവിടെയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വിപണിയിലെത്തുന്ന എല്ലാ സാധനങ്ങളും പ്ലാസ്റ്റിക് പൊതിഞ്ഞ് തന്നെയാണ്. അപ്പോൾ ശരിക്കും എന്താണ്, കുട്ടി പാഠപുസ്തകത്തിൽ നിന്നറിയുന്ന, ഗുരുമുഖത്ത് നിന്നറിയുന്ന കാര്യങ്ങൾ എനിക്ക് മുന്നേ തന്നെ ഈ സമൂഹത്തിൽ പ്രാവർത്തികമാകുന്നുണ്ട്, അവരെ ഞാനും മാതൃകയാക്കേണ്ടതാണ് എന്നുള്ള തരത്തിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ കഴിയണം. പക്ഷേ അതിന് ഇച്ഛാശക്തിയുള്ള ഒരു തലമുറ തന്നെ ഇവിടെ ഉണ്ടാകണം. എല്ലാ മനുഷ്യരും, മുതിർന്നവരും കുട്ടികൾ ഉൾപ്പെടെ അത്തരത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് സ്വയം സൃഷ്ടിക്കപ്പെടണം, രൂപപ്പെടണം. അതാണ് എനിക്ക് താല്പര്യം. അപ്പോൾ നമ്മുടെ റേഡിയോ സാന്ദ്രൻ 90.4 FM റേഡിയോയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതുപോലെ തന്നെ എന്നോട് ഇങ്ങനെ ഒരു എന്താണ്, ശരിക്കും അധ്യാപകൻ എന്ന നിലയിൽ ഈ മാറുന്ന കാലത്തെക്കുറിച്ചും അതുപോലെ തന്നെ മാറുന്ന അധ്യാപക സങ്കല്പത്തെക്കുറിച്ചും ഒപ്പം കുട്ടികൾ ഏത് തരത്തിലൊക്കെ വളർന്നു വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതിനെ കുറിച്ചൊക്കെ ക്രിയാത്മകമായിട്ടുള്ള, സർഗാത്മകമായുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള 90.4 പാർവതി ബീന എന്നിവർക്ക് നന്ദിയും അറിയിക്കുന്നു.
2: ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച് കാര്യപരിപാടിയിൽ TTI പ്രിൻസിപ്പൽ ശ്രീ സജി ET അധ്യക്ഷനായി, ONV പഠന കേന്ദ്രം സെക്രട്ടറി ശ്രീ ഷാനവാസ് സ്വാഗതം പറഞ്ഞു, മാസിൻ്റെ സെക്രട്ടറി A. റഷീദും കേരള പെൻഷൻ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണനും ജോർജ് സേവ്യർ വലിയ വീടും ചേർന്ന് ആശംസകൾ അറിയിച്ചു. TTI അധ്യാപകൻ അൻസർ നന്ദി അറിയിച്ചു. ഇതോടുകൂടി റേഡിയോ സാന്ത്വനം 90.4 മാസാർട്ട് സൊസൈറ്റിയും ONV പഠന കേന്ദ്രവും പോലീസ് പെൻഷൻ അസോസിയേഷനും സംയുക്തമായി അവതരിപ്പിച്ച ജാഗ്രത 2026 എന്ന പരിപാടിയുടെ റേഡിയോ റിപ്പോർട്ട് ഇവിടെ അവസാനിക്കുന്നു. റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗവൺമെന്റ് TTI ജാഗ്രത 2026 ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന റേഡിയോ റിപ്പോർട്ട്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബീന കുബേര, പാർവതി പ്രസാദ്. സാങ്കേതിക സഹായം ആദർശ് അജയ്. ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM.
3: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ.
4: ഹമാരി മാ ബഹനോ കാ ഗൗർവ ഉൻകാ യോഗ്ദാൻ ഉൻകാ സാമർത്ഥ്യ ആ ദേശ് അനുഭവ കർ രഹാ.

0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉത്പാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
3: കരോഡോ ഛോട്ടേ ഉദ്യമിയോ കോ മുദ്ര യോജന സേ ലോൺ മിലാ, ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കൻ ഡെലിവർ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
1: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
1: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
1: വർത്തമാൻ സുധാരണ ഭവിഷ്യ
0: 12 വർഷങ്ങൾ വിശ്വാസം.

0: ज्ञान से आत्मनिर्भरता, साइंस फॉर सेल्फ रिलायंस, आज ये हमारा मंत्र बन चुका है।
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്, ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
3: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
0: പ്രധാനമന്ത്രി ഉജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹോത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഭാഗ്യരാശി. ആശയം അവതരണം ഡോക്ടർ സി ആർ ജയശങ്കർ. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.

നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.

0: ഭാഗ്യരാശിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ജ്യോതിഷശാസ്ത്രത്തിന്റെ വൈവിധ്യമാർന്ന അറിവുകളും വിശേഷങ്ങളുമായി ഭാഗ്യരാശിയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിജ്ഞാനപ്രദമായ നിരവധി അറിവുകൾ പകർന്നു നൽകുന്നത് ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ സാറാണ്. ഈ പരിപാടി എല്ലാ ഞായറാഴ്ച വൈകിട്ട് 5 മണിക്കും പുനഃപ്രക്ഷേപണം ബുധൻ രാവിലെ 7 മണിക്കുമാണ്. നമസ്കാരം സാർ.
1: നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ച ഒരു പ്രധാന കാര്യം ഒന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണക്കാരായ നമുക്കെല്ലാം നിത്യജീവിതത്തിൽ വളരെയേറെ ഉപകാരപ്പെടാവുന്ന ജ്യോതിഷ വസ്തുതകളാണ് ഈ പരിപാടിയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് മാത്രം നമുക്കെല്ലാം എപ്പോഴും ഓർമ്മയിൽ വരണമെന്നില്ല. അതിനാൽ സാധ്യമാകുന്നവർ ഈ പരിപാടി ഒന്ന് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അത് നിങ്ങൾക്ക് പിന്നീട് പല കാര്യങ്ങൾക്കും ഉപകാരപ്പെട്ടേക്കാം.
0: സർ, നമ്മൾ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് ഇത് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഈ ലഗ്നവും പൊരുത്തവും ഒക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുമ്പോൾ തന്നെ പൊരുത്തങ്ങൾ ഒന്നും ഇല്ലെങ്കിലും മനപ്പൊരുത്തമുണ്ടെങ്കിൽ മറ്റൊന്ന് നോക്കണ്ട എന്നൊക്കെ ചില ജ്യോതിഷികൾ ഇങ്ങനെ പറയുന്നതായി കേൾക്കാറുണ്ട്. അത് സത്യമാണോ സത്യത്തില്? അതുപോലെ ജ്യോതിഷത്തിൽ മനപ്പൊരുത്തം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രണയം എന്നത് മനപ്പൊരുത്തത്തിന്റെ ഒരു ലക്ഷണമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് സാധാരണയായി നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
1: ഇത് ജ്യോതിഷത്തിന്റെ പരിധിയും കടന്നു പോകുന്ന ഒരു സംശയമാണ് യഥാർത്ഥത്തിൽ. എന്നിരുന്നാലും അത് പറയാതിരിക്കാൻ വയ്യ. കാരണം ജ്യോതിഷത്തെ അനുകൂലിക്കാത്ത ചില ആൾക്കാര് എപ്പോഴും നമ്മളോട് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. കാര്യം മനപ്പൊരുത്തമുള്ള ജീവിതത്തിൽ പ്രധാനം, അതുണ്ടെങ്കിൽ പിന്നെ ജാതകത്തിലെ പൊരുത്തത്തിന് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതിൽ ഒരു ജ്യോതിഷി എന്നുള്ള നിലയിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ ജ്യോതിഷത്തിലെയും പ്രായോഗിക ജീവിതത്തിലെയും പ്രസക്തമായ ഈ ചോദ്യത്തില് മനപ്പൊരുത്തമുണ്ടെങ്കിൽ മറ്റൊന്നും നോക്കണ്ട എന്ന് പറയുന്ന പ്രസ്താവനയെ നമ്മൾക്ക് ജ്യോതിഷപരമായും മനഃശാസ്ത്രപരമായും ഒന്ന് വിലയിരുത്തി നോക്കാം. ജ്യോതിഷപരമായി മനപ്പൊരുത്തം എന്നത് കേവലം ഒരു താൽക്കാലിക ഇഷ്ടമല്ല. അത് താഴെ പറയുന്ന ഗ്രഹനിലകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്.

0: അതിൽ പരിഗണിക്കപ്പെടുന്ന മാനദണ്ഡങ്ങൾ, ആദ്യത്തേത് ചന്ദ്രന്റെ പൊരുത്തമാണ്. ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ്. സ്ത്രീ പുരുഷന്മാരുടെ ചന്ദ്രരാശികൾ പരസ്പരം 5-9 ബന്ധത്തിലോ, പിന്നെ ത്രികോണം എന്ന് പറയും, അല്ലെങ്കിൽ 1-7 ബന്ധത്തിലോ, സമസപ്തമം എന്ന് വെച്ചാൽ ചന്ദ്രൻ്റെ രാശികൾ, സ്ത്രീയുടെ ചന്ദ്രരാശിയും പുരുഷന്റെ ചന്ദ്രരാശിയും ഒന്നുകിൽ 1-7 രാശിയിൽ നിൽക്കണം, അല്ലെങ്കിൽ 5-9 രാശികളിൽ നിൽക്കണം. അങ്ങനെ വന്നാൽ അവർക്ക് ഒരേ ചിന്താഗതിയും ആശയവിനിമയ ശേഷിയും ഉണ്ടാകും എന്ന് പറയുന്നു. രണ്ടാമത്തേത് ലഗ്നാധിപന്മാരുടെ മൈത്രിയാണ്. വധൂവരന്മാരിൽ ഒരാളുടെ ലഗ്നാധിപനും മറ്റേയാളുടെ ലഗ്നാധിപനും മിത്രങ്ങളാണെങ്കിൽ, ഉദാഹരണത്തിന് വ്യാഴവും ചൊവ്വയും മിത്രങ്ങളായ ഗ്രഹങ്ങളാണ്, അവരുടെ ജീവിത വീക്ഷണങ്ങൾ ഒന്നായിരിക്കും. പിന്നീടുള്ളത് ശുക്രന്റെയും ചൊവ്വയുടെയും നില. ആകർഷണം, അനുരാഗം എന്നിവയുടെ കാരകന്മാരായ ഈ ഗ്രഹങ്ങൾ തമ്മിലുള്ള ബന്ധം വൈകാരികമായ ഐക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രണയം എന്നത് മനഃപൊരുത്തമാണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ് പലർക്കും തെറ്റുപറ്റുന്നത്. എല്ലാ പ്രണയവും ജ്യോതിഷപരമായ മനഃപൊരുത്തമല്ല. അങ്ങനെയാണെങ്കിൽ പ്രണയബന്ധങ്ങളെല്ലാം പിന്നീട് അടിച്ചു പിരിയുന്ന ഒരുപാട് പ്രണയബന്ധങ്ങളുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് അത് മനഃപൊരുത്തമാണ് എന്ന് നമുക്കൊരിക്കലും പൂർണ്ണമായി പറയാൻ പറ്റില്ല. ഒരു താൽക്കാലികമായ അട്രാക്ഷൻ അഥവാ മോഹം എന്നാണ് പറയുക. രാഹുവിന്റെയോ ശുക്രന്റെയോ ഒക്കെ ദശാകാലങ്ങളിൽ ഉണ്ടാകുന്ന ശക്തമായ ഒരു ആകർഷണം പലപ്പോഴും പ്രണയമായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഇത് ജ്യോതിഷപരമായി ഒരു ഗ്രഹപ്പിഴ പോലെ താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥ പൊരുത്തം എന്നത്, അല്ലെങ്കിൽ റിയൽ കോമ്പാറ്റബിലിറ്റി എന്നത്, വർഷങ്ങൾ കഴിഞ്ഞാലും പരസ്പരം മനസ്സിലാക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും ഒന്നിച്ച് ജീവിക്കുവാനും സന്തോഷത്തോടെ ജീവിക്കുവാനും ഒക്കെ സാധിക്കുന്ന അവസ്ഥയാണ്. ജാതകത്തിൽ വ്യാഴത്തിന്റെയോ ചന്ദ്രന്റെയോ ശുഭസ്വാധീനമുള്ളപ്പോഴാണ് ഇത്തരം ശാശ്വതമായ മനപ്പൊരുത്തം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. രാഹുവിന്റെയോ ശുക്രന്റെയോ ഒക്കെ ദശാകാലങ്ങളിൽ ഉണ്ടാകുന്ന താൽക്കാലികമായ മോഹത്തെയാണ് നമ്മൾ മനപ്പൊരുത്തമായോ പ്രണയമായിട്ടോ ഒക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. പക്ഷേ യഥാർത്ഥ പൊരുത്തം എന്നത് എത്ര കാലം കഴിഞ്ഞാലും പരസ്പരം മനസ്സിലാക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഒന്നിച്ച് ജീവിക്കാനും സാധിക്കുന്ന അവസ്ഥയാണ്. അത് വ്യാഴത്തിന്റെയോ ചന്ദ്രന്റെയോ ശുഭസ്വാധീനം കൊണ്ടാണ് ഉണ്ടാകുന്നത്. മറ്റൊന്നും നോക്കേണ്ട എന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് ശരിയല്ല എന്നാണ് എന്റെ ഉറച്ച ഉത്തരം. ചില ജ്യോതിഷികൾ അങ്ങനെ പറയുന്നത് ദൈവാനുകൂല്യം എന്ന തത്വം മുൻനിർത്തിയാണ്. കാര്യം ദൈവം ഉണ്ടല്ലോ, ബാക്കിയെല്ലാം അദ്ദേഹം നോക്കിക്കോളും എന്ന് പറഞ്ഞാൽ. പക്ഷെ മനസ്സിന്റെ ശക്തി അഥവാ മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ ഏത് വലിയ പ്രതിസന്ധിയെയും ഒരുമിച്ച് നേരിടാൻ ദമ്പതികൾക്ക് കഴിയും. മനസ്സുകൾ തമ്മിൽ ചേരുമ്പോൾ അവിടെ നെഗറ്റീവ് ഊർജത്തിന് സ്ഥാനമില്ലാതാകുന്നു. ഇത് പല ദോഷങ്ങൾക്കുമുള്ള സ്വാഭാവിക പരിഹാരമായി മാറുന്നുണ്ട്. എങ്കിലും ഒരു മുന്നറിയിപ്പ് പറയുകയാണെങ്കിൽ, ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്കറിയാം രോഗിക്ക് ജീവിക്കാനുള്ള അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ മരുന്ന് നന്നായി ഫലിക്കുമെന്ന്. അതുപോലെയാണ് ജ്യോതിഷത്തിലും. മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ ജാതകത്തിലെ ചെറിയ ദോഷങ്ങൾ ഫലിക്കില്ല. എന്നാൽ ഗുരുതരമായ രോഗമാണെങ്കിൽ ജീവിക്കാൻ എത്ര വലിയ ആഗ്രഹമുണ്ടെങ്കിലും രോഗി കീഴടങ്ങേണ്ടി വരും. അതുപോലെ രജ്ജുപൊരുത്തം പോലെയുള്ള മാരകമായ ദോഷങ്ങളുണ്ടെങ്കിൽ എത്ര വലിയ പ്രണയമാണെങ്കിലും ഭാവിയിൽ പങ്കാളിയുടെ ആയുസ്സിനെയോ ആരോഗ്യത്തെയോ ബാധിച്ചേക്കാം എന്നതിനാൽ ജ്യോതിഷികൾ സാധാരണയായി രജ്ജു പൊരുത്തത്തിലൊക്കെ ജാഗ്രത നിർദ്ദേശിക്കാറുണ്ട്. ഇനി ജ്യോതിഷവും മനഃശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തിന്റെ വൈദ്യശാസ്ത്ര കാഴ്ചപ്പാട് കൂടി ഞാൻ പറയാം. എന്റെ മെഡിക്കൽ പ്രാക്ടീസിൽ ഞാൻ പഠിച്ചിട്ടുള്ള ചില ശാസ്ത്ര വസ്തുതകളുണ്ട്. അതിലൊന്ന് പ്ലാസിബോ എഫക്ട് ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ, പ്രണയത്തിലായിരിക്കുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓക്സിറ്റോസിൻ, ഡോപ്പമിൻ എന്നീ രാസവസ്തുക്കൾ പല ശാരീരിക മാനസിക വെല്ലുവിളികളെയും മറികടക്കാനും സന്തോഷം ആയിട്ട് ഇരിക്കുവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ മനപ്പൊരുത്തമില്ലാത്ത ദാമ്പത്യം ശരീരത്തിൽ കോർട്ടിസോൾ മുതലായ സ്ട്രെസ് ഹോർമോൺസ് വർദ്ധിപ്പിക്കുകയും അത് പല അസ്വസ്ഥതകൾക്കും മാറാ രോഗങ്ങൾക്കും കാരണമാവുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ മനപ്പൊരുത്തമുണ്ടെങ്കിൽ 50% ദോഷങ്ങളും ഇല്ലാതാകും എന്ന് പറയാം. പക്ഷേ ബാക്കി 50 വരുന്ന ആയുസ്, ആരോഗ്യം, സന്താന ഭാഗ്യം തുടങ്ങിയ കാര്യങ്ങളിൽ ജാതകത്തിലെ ഗ്രഹനിലകൾക്ക് കൃത്യമായ പങ്കുണ്ട്. അതുകൊണ്ട് മറ്റൊന്നും നോക്കേണ്ട എന്നതിനേക്കാൾ മനപ്പൊരുത്തത്തിന് മുൻഗണന നൽകിക്കൊണ്ട് ബാക്കിയുള്ളവ പരിശോധിക്കുക എന്നതാണ് ശരിയായ രീതി. തീവ്രമായി പ്രണയിച്ച് വിവാഹം കഴിച്ചവർ പിന്നീട് ദാമ്പത്യ പരാജയങ്ങളിലേക്ക് പോകുന്നത് പലരിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇത്തരം ഗ്രഹങ്ങളുടെ താൽക്കാലിക ആകർഷണം കൊണ്ടുള്ള പ്രണയം എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ബന്ധം ആയിരിക്കാം അതിന്റെ പ്രധാന കാരണം എന്ന് വിചാരിക്കാനും ന്യായമുണ്ട്.
1: സാർ, നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് ജ്യോതിഷികളൊക്കെ പറയുന്നത് സത്യമാണോ, ശുദ്ധജാതകം, അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രണയം മനപ്പൊരുത്തത്തിന്റെ ഒരു ലക്ഷണമാണോ എന്നൊക്കെയാണ് ചോദിച്ചത്. അതുപോലെ ഈ ശുദ്ധജാതകം എന്നാൽ എന്താണ്? ശുദ്ധജാതകമുള്ളവർക്ക് കല്യാണം ആലോചിക്കുമ്പോൾ അങ്ങനെ ശുദ്ധജാതകമുള്ളവർ തന്നെ വേണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ജ്യോതിഷ പ്രകാരം ഇതൊക്കെ നിർബന്ധമാണോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്.
0: ജ്യോതിഷത്തിൽ വിവാഹപ്പൊരുത്തം നോക്കുമ്പോൾ അതിനെപ്പറ്റി അറിയുന്നവരും അറിയാത്തവരും എല്ലാം അധികം ഉപയോഗിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു പദമാണ് ശുദ്ധജാതകം. ഇതിന്റെ അർത്ഥത്തെക്കുറിച്ചും വിവാഹത്തിലുള്ള ഇതിന്റെ പ്രാധാന്യത്തെ

0: പറയാം. എന്താണ് ശുദ്ധജാതകം എന്ന് ലളിതമായി പറഞ്ഞാൽ, ചൊവ്വാദോഷം ഇല്ലാത്ത ജാതകങ്ങളെയാണ് പൊതുവെ ശുദ്ധജാതകം എന്ന് വിളിക്കുന്നത്. ജ്യോതിഷ നിയമപ്രകാരം ഒരു ജാതകത്തിൽ ലഗ്നം, ചന്ദ്രൻ, ശുക്രൻ എന്നിവരിൽ നിന്ന് 2, 4, 7, 8, 12 എന്നീ ഭാവങ്ങളിൽ ചൊവ്വ നിൽക്കുമ്പോഴാണ് ചൊവ്വാദോഷം ഉണ്ടാകുന്നത്. ഈ സ്ഥാനങ്ങളിൽ ഒന്നും ചൊവ്വയില്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ചൊവ്വ ഉണ്ടെങ്കിലും ദോഷത്തിന് ജ്യോതിഷപരമായ പരിഹാരങ്ങൾ, ഉദാഹരണത്തിന് ചൊവ്വ സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ നിൽക്കുക മുതലായവ ഉണ്ടാവുകയോ ചെയ്താൽ ആ ജാതകത്തെ ശുദ്ധജാതകമായി കണക്കാക്കാം. പിന്നീട് ഉയരുന്ന ചോദ്യം, ശുദ്ധജാതകത്തിന് ചേർച്ചയ്ക്ക് ശുദ്ധജാതകം തന്നെ വേണോ എന്നുള്ളതാണ്. ജ്യോതിഷപ്രകാരം ഇത് ഒരു നിർബന്ധമായ കാര്യമാണ്. ഇതിനെ തുല്യബലം എന്നാണ് വിളിക്കുന്നത്. ചൊവ്വാദോഷമുള്ളവർക്ക് ചൊവ്വാദോഷമുള്ള ജാതകം തന്നെ വേണം, അല്ലെങ്കിൽ തുല്യദോഷമുള്ള ജാതകം തന്നെ വേണം. ദോഷം ദോഷം കൊണ്ട് ഹനിക്കപ്പെടുന്നു, അതിനെയാണ് ദോഷസാമ്യം എന്ന് പറയുന്നത്. ശുദ്ധജാതകക്കാർക്ക് ശുദ്ധജാതകം തന്നെ വേണം. കാരണം ചൊവ്വ ഊർജത്തിന്റെയും ആവേശത്തിന്റെയും ഗ്രഹമാണ്. എനർജി ആൻഡ് പാഷൻ എന്ന് പറയും. ചൊവ്വാദോഷമുള്ള ഒരാൾക്ക് സ്വാഭാവികമായും ഈ ഊർജം കൂടുതലായിരിക്കും. ഒരു ശുദ്ധജാതകക്കാരൻ ചൊവ്വാദോഷമുള്ളയാളെ വിവാഹം കഴിച്ചാൽ ആ ഊർജത്തിന്റെ അസന്തുലിതാവസ്ഥ അഥവാ ഇംബാലൻസ് ദാമ്പത്യത്തിൽ കലഹങ്ങൾക്കോ പങ്കാളിയുടെ ആരോഗ്യക്ഷയത്തിനോ കാരണമായേക്കാം എന്നാണ് ജ്യോതിഷ വിശ്വാസം. ഇത് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ, ശാസ്ത്രീയമായി പറയുമ്പോൾ ജ്യോതിഷം ഒരു ഗൈഡ് അഥവാ വഴികാട്ടിയാണ്. വിവാഹ പൊരുത്തത്തിൽ ചൊവ്വാദോഷം മാത്രം നോക്കിയാൽ പോരാ. പാപസാമ്യം എന്ന് പറയുമ്പോൾ ചൊവ്വ മാത്രമല്ല, ശനി, രാഹു, കേതു, സൂര്യൻ എന്നീ ഗ്രഹങ്ങൾ 7, 8 ഭാവങ്ങളിൽ നിൽക്കുന്നതും ദോഷകരമാണ്. അവയെല്ലാം അശുഭഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ശുദ്ധജാതകമാണെന്ന് കരുതി മാത്രം കാര്യമില്ല, മറ്റ് പാപഗ്രഹങ്ങളുടെ സാന്നിധ്യവും നമ്മൾ നോക്കേണ്ടതുണ്ട്. ശുദ്ധജാതകക്കാരും ചൊവ്വാദോഷവും തമ്മിലുള്ളവരുടെ വിവാഹങ്ങൾ നടക്കാറുണ്ട്. എന്നാൽ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ദാമ്പത്യത്തിലെ അസ്വാരസ്യങ്ങൾ ഒഴിവാക്കാൻ ഈ പൊരുത്തം കർശനമായി പാലിക്കാറുമുണ്ട്. ജാതകം നോക്കാതെ പ്രണയവിവാഹത്തിൽ പെട്ട ഇരുമതക്കാരായ ദമ്പതികളിലെ ഭാര്യ 52 വയസ്സായപ്പോൾ സന്താന ഭാഗ്യമില്ലായ്മ, ഭർത്താവിന്റെ മോശം പെരുമാറ്റം, ക്രൂരത, തന്നെ ഉപേക്ഷിക്കുമോ, താൻ വഴിയാധാരമാകുമോ എന്ന ഭയം, ഇവയ്ക്ക് പരിഹാരം തേടി എന്നെ സമീപിച്ചിരുന്നു. ചൊവ്വാദോഷം മൂലമുള്ള ഗുരുതരമായ ചേർച്ചയില്ലായ്മ രണ്ട് ജാതകങ്ങൾ തമ്മിൽ ഉള്ളതായി എനിക്ക് പരിശോധനയിൽ കാണാൻ കഴിഞ്ഞു. വിവാഹത്തിന് മുൻപ് അതുമായി അവർ ഏതെങ്കിലും ഒരു ജ്യോതിഷിയെ സമീപിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അത് അനുവദിക്കുമായിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ, രണ്ട് ജാതകങ്ങളും ശുദ്ധങ്ങളായിരുന്നാൽ ശുഭഫലം, രണ്ട് ജാതകങ്ങളിലും തുല്യദോഷങ്ങളായിരുന്നാലും ശുഭഫലം, സന്തുലിതമായ ജീവിതം, ദോഷങ്ങൾ പരസ്പരം ഇല്ലാതാകുന്നു. എന്നാൽ ഒരാളുടേത് ശുദ്ധജാതകവും മറ്റേത് ദോഷജാതകവുമായാൽ അത് അധമം. അവിടെ ആരോഗ്യ പ്രശ്നങ്ങളോ കലഹങ്ങളോ അവരുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ഒരു ഡോക്ടറുടെ ഭാഷയിൽ പറഞ്ഞാൽ, രക്തഗ്രൂപ്പുകൾ തമ്മിലുള്ള പൊരുത്തം നോക്കുന്നത് പോലെയാണ് ഇത്. ഒരേ ഗ്രൂപ്പ് അല്ലെങ്കിലും ചില ഗ്രൂപ്പുകൾ തമ്മിൽ ചേരുന്നത് പോലെ ജ്യോതിഷത്തിലും അപവാദങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ചൊവ്വയ്ക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ചൊവ്വാദോഷത്തിന്റെ കാഠിന്യം കുറയുന്നതാണ്.
1: സാർ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ, അതിന് ജാതകത്തിന്റെ പൊരുത്തം തന്നെ വേണോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എന്താ സാർ ഇങ്ങനെ വിശദമായി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതിൽ ശുദ്ധജാതകത്തെ കുറിച്ചും പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് കുറേയധികം സംശയങ്ങൾ ഇനിയും ഉണ്ടാകാം. പക്ഷെ നമുക്ക് ഇന്ന് ഭാഗ്യരാശി ഇവിടെ പൂർണ്ണമാകുകയാണ്. ജ്യോതിഷശാസ്ത്രത്തിന്റെ നിരവധി വിശേഷങ്ങൾ അറിവുകളും ഒക്കെ ഇനിയും ഇങ്ങനെ കടലോളം നീണ്ടു കിടക്കുന്ന വിവരണങ്ങളാണ് സാറിന് ശ്രോതാക്കൾക്കായി കൊടുക്കാനുള്ളത്. അപ്പൊ ഇത്രയും നേരം നിങ്ങളോടൊപ്പം കൂടെയുണ്ടായിരുന്ന ഞാൻ രജനി ഗിരീഷാണ്. ജ്യോതിഷശാസ്ത്രത്തിന്റെ നിരവധി അറിവുകളൊക്കെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി പകർന്നു കൊടുത്തുകൊണ്ടിരുന്നത് ജ്യോതിഷ പ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ സാറാണ്. ഭാഗ്യരാശി ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു.
2: റേഡിയോ സന്തോനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഭാഗ്യരാശി. ആശയം അവതരണം ഡോക്ടർ സി ആർ ജയശങ്കർ. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: റേഡിയോ സന്തോനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
4: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിൽ ഉണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡ് എണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
1: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉത്പാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
1: കരോഡോ ഛോട്ടേ ഉദ്യമിയോക്കോ മുദ്രാ യോജന സേ ലോൺ മിലാ ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കൻ ഡെലിവർ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ജൂൺ 14 വേൾഡ് ബ്ലഡ് ഡോണർ ഡേ, ലോക രക്തദാതാക്കളുടെ ദിനം. സുരക്ഷിതമായ രക്തത്തിന്റെയും പ്ലാസ്മയുടെയും ആവശ്യകതയെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ജൂൺ 14 ലോക രക്തദാതാക്കളുടെ ദിനം ആഘോഷിക്കുന്നു. ജീവൻ രക്ഷിക്കുന്നതിനായി സന്നദ്ധ സേവനം നടത്തുന്നവരും പ്രതിഫലം വാങ്ങാത്തവരുമായ ദാതാക്കളെ ഇത് ആദരിക്കുകയും ശക്തമായതും സുസ്ഥിരവുമായ ദേശീയ രക്തപരിപാടികൾ നിർമ്മിക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഓസ്ട്രിയൻ അമേരിക്കൻ രോഗപ്രതിരോധ ശാസ്ത്രജ്ഞനും പത്തോളജിസ്റ്റുമായ കോൾ ലാൻസ്റ്റൈനറുടെ ജന്മദിന വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ തീയതി തിരഞ്ഞെടുത്തത്.

അത്യാധുനിക രക്തപകർച്ചയിൽ വിപ്ലവം സൃഷ്ടിച്ച ABO രക്തഗ്രൂപ്പ് സിസ്റ്റത്തിന്റെ വിപ്ലവകരമായ കണ്ടെത്തലിന് ലാൻസ്റ്റൈനറിന് നോബൽ സമ്മാനം ലഭിച്ചു. ഈ ദിവസത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: ഒന്ന്, അവബോധം വളർത്തുക. സുരക്ഷിതമായ രക്ത പ്ലാസ്മ ദാനങ്ങളുടെ നിർണായകവും നിരന്തരവുമായ ആവശ്യകത എടുത്തു കാണിക്കുക. രണ്ട്, ദാതാക്കളെ ആഘോഷിക്കുക. ജീവൻ എന്ന സമ്മാനം നൽകിയതിന് സ്വമേധയാ ഉള്ള പ്രതിഫലം വാങ്ങാത്ത ദാതാക്കൾക്ക് നന്ദി പ്രകടിപ്പിക്കുക. മൂന്ന്, പതിവായി രക്തം ദാനം ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുക. സ്ഥിരമായ മെഡിക്കൽ സപ്ലൈസ് ഉറപ്പാക്കാൻ പുതിയതും നിലവിലുള്ളതുമായ ദാതാക്കളെ പതിവായി രക്തം ദാനം ചെയ്യാൻ പ്രേരിപ്പിക്കുക. നാല്, സുരക്ഷ പ്രോത്സാഹിപ്പിക്കുക. ആഗോളതലത്തിൽ ആക്സസ് ചെയ്യാവുന്നതും സുരക്ഷിതവും ഗുണനിലവാരം നിയന്ത്രിക്കുന്നതുമായ രക്ത ഉൽപ്പന്നങ്ങൾക്കായി വാദിക്കുന്നു. പ്രാദേശികമായി ആശുപത്രികൾ, ആരോഗ്യ മന്ത്രാലയങ്ങൾ, റെഡ് ക്രോസ് എന്നിവ ഈ ദിവസം രക്തദാന ക്യാമ്പുകളും ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടത്തുന്നു. 2026 ലോക രക്തദാതാക്കളുടെ ദിനപ്രമേയം സ്വമേധയാ ഉള്ള രക്തദാനം സാധാരണവൽക്കരിക്കുക എന്നതാണ്. അടിയന്തര ഘട്ടങ്ങളിൽ രക്തദാനം ചെയ്യുന്നതിലേക്ക് ആളുകളുടെ മനസ്സ് മാറ്റുന്നതിലും അവസാന നിമിഷത്തെ പ്രതിസന്ധികളെ ആശ്രയിക്കുന്നതിനു പകരം സുരക്ഷിതമായ രക്തവിതരണങ്ങൾ തുടർച്ചയായി ലഭ്യമാണെന്ന് ഉറപ്പാക്കുന്നതിലും ആഗോള ക്യാമ്പയിൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

0: ആഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
2: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുകാ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽ.

0: ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം. കേൾക്കാം ഹൃദയത്തിലേറ്റാം റേഡിയോ സാന്ത്വനം 90.4 FM.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. മുക്കുവനെ സ്നേഹിച്ച ഭൂതം ജെ ശശികുമാർ സംവിധാനം ചെയ്ത് 1972 പുറത്തിറങ്ങിയ ചിത്രം. ഈ ചിത്രത്തിന്റെ കഥാകൃത്ത് അൻവർ സുബൈറാണ്. തിരക്കഥയും സംഭാഷണവും രചിച്ചത് TV ഗോപാലകൃഷ്ണൻ. ഈ ചിത്രത്തിൽ MG സോമൻ, JN, ഉണ്ണിമേരി, മണവാളൻ ജോസഫ്, KPSC ലളിത എന്നിവർ മുഖ്യ വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. ആ കാലഘട്ടത്തിലെ ശ്രദ്ധേയമായ ഒരു ഫാന്റസി ചിത്രമായിരുന്നു മുക്കുവനെ സ്നേഹിച്ച ഭൂതം. ഈ മനോഹര ഗാനം രചിച്ചത് അൻവർ സുബൈറാണ്. സംഗീതം നൽകിയത് KJ ജോയ്. PJ ചന്ദ്രനും PJ സുശീലയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

0: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
1: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: പള്ളിച്ചട്ടമ്പി എസ് സുരേഷ് ബാബു രചിച്ച്, ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് 2026 പുറത്തിറങ്ങിയ ആക്ഷൻ ഡ്രാമ സിനിമയാണ് പള്ളിച്ചട്ടമ്പി. ടൊവിനോ തോമസാണ് ഈ സിനിമയിലെ പ്രധാന വേഷം അഭിനയിച്ചിരിക്കുന്നത്. ഈ ചിത്രം 1950s കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങൾ പര്യവേഷണം ചെയ്യുന്നു. കയാദു ലോഹർ, വിജയരാഘവൻ, സിദ്ദിഖ്, ബാബുരാജ് എന്നിവർ മറ്റു കഥാപാത്രങ്ങൾക്ക് ജീവനേകി. പട്ടേലാർ കുഞ്ഞമ്പൂ നമ്പ്യാർ എന്ന പ്രത്യേക കഥാപാത്രമായി പൃഥ്വിരാജ് സുകുമാരനും ചിത്രത്തിലുണ്ട്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും സംഗീതം ജേക്സ് ബിജോയുമാണ്. ഈ മനോഹര ഗാനം ആലപിച്ചിരിക്കുന്നത് വിശാൽ മിശ്രയും ആവണി മൽഹറും ചേർന്നാണ്.

0: അറിവ് നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡെണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല.
2: പന്ത്രണ്ട്
1: വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥി. കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ജയിൽ പുള്ളി. 1957 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ജയിൽ പുള്ളി. വി സുബ്രഹ്മണ്യം സംവിധാനം നിർവഹിച്ച് മെരിലാൻഡ് സ്റ്റുഡിയോയിൽ നിർമ്മിച്ച നീല പ്രൊഡക്ഷൻസിന്റെ ജയിൽ പുള്ളിയുടെ കഥയും സംഭാഷണവും മുട്ടത്തുവർക്കിയുടേതാണ്. തിരുനൈനാർ കുറിച്ച് രചിച്ച 12 ഗാനങ്ങൾക്ക് ബ്രദർ ലക്ഷ്മണൻ ഈണം നൽകി. നിത്യഹരിത നായകൻ പ്രേം നസീർ, മിസ്കുമാരി, ബഹദൂർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, എസ് പി പിള്ള, കോട്ടയം ശാന്ത എന്നിവർ തിരശീലയിൽ. മോഹനരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് കമുകറ പുരുഷോത്തമനും ശാന്താപി നായരും ചേർന്നാണ്. ജൂൺ 21 ലോക സംഗീത ദിനമാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടി

0: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാ ബ്രെയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
1: 21st സദി കാ ഭാരത് ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കെ ജിസ് നയേ യുഗ് മേ പ്രവേശ് കർ റഹാ ഹൈ വോ അഭൂതപൂർവ ഹൈ അകൽപനീയ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
2: ചിത്രം 1988 പുറത്തിറങ്ങിയ പ്രിയദർശൻ സംവിധാനം ചെയ്ത ഒരു മലയാള ചലച്ചിത്രം. മോഹൻലാൽ, രഞ്ജിനി, നെടുമുടി വേണു, പൂർണ്ണ വിശ്വനാഥൻ, സുകുമാരി, ശ്രീനിവാസൻ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. ശ്രീനിവാസന്റെ കഥയെ ആസ്പദമാക്കി പ്രിയദർശൻ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. ഈ ചിത്രം പിന്നീട് ചോരി ചോരി എന്ന പേരിൽ ഹിന്ദിയിലും പുനർനിർമ്മിച്ചു. മലയാളത്തിലെ ജനപ്രീതി നേടിയ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായി ചിത്രം കണക്കാക്കപ്പെടുന്നു. മികച്ച സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രിയദർശൻ നേടി. ചിത്രത്തിലെ വിഷ്ണു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് മോഹൻലാൽ പ്രത്യേക ജൂറി അവാർഡ് നേടി. പരമ്പരാഗത ത്യാഗരാജ കൃതിക്ക് കണ്ണൂർ രാജൻ സംഗീതം നൽകി. നെയ്യാറ്റിൻകര വാസുദേവനും MG ശ്രീകുമാറും ചേർന്ന് ജീവസ്വിറ്റതാക്കി. ആഭേരി രാഗത്തിലുള്ളതാണ് ഈ കീർത്തനം.

0: சகம பனிசா
1: சனி தப மகரினி
2: சா. ஆ, என்ன நோக்கம்?

ನಿಧಮ ಪನಿ ಸಗಮ ಪನಿ

0: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
1: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഗാനവീഥിയിലെ അവസാന ഗാനത്തിലേക്ക്. വൈശാലി എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയെ അടിസ്ഥാനമാക്കി ഭരതൻ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് വൈശാലി. 1988 പുറത്തിറങ്ങിയ ഈ ചിത്രം പുരാണകഥ അവതരിപ്പിക്കുന്ന ഏക ഭരതൻ ചിത്രമാണ്. മഹാഭാരതത്തിലെ ഒരു പുരാണകഥയെ ആസ്പദമാക്കിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വരൾച്ച ബാധിച്ച ഒരു രാജ്യത്ത് മഴ പെയ്യ്ക്കാൻ വേണ്ടി ഒറ്റപ്പെട്ട ഒരു മുനിയെ വശീകരിക്കാൻ

ചുമതലപ്പെട്ട ഒരു രാജകീയ വേശ്യയുടെ മകൾ അന്തിമ വഞ്ചനയ്ക്ക് വിധേയമാകുന്നതാണ് ഈ ദുരന്തകഥ. ഒ എൻ വി കുറുപ്പുമാഷിന്റെ വരികൾ, ബോംബെ രവിയുടെ സംഗീതം, ലതിക ടീച്ചറും ദിനേശും ചേർന്നുള്ള ആലാപനം, ശുദ്ധ സന്യാസി രാഗത്തിലുള്ള ആ ഗാനത്തിലേക്ക്.

ഗാനത്തോടെ ഇന്നത്തെ ഗാനവീതി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ചകൾ റേഡിയോ 90.4 FM. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജാനി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.
2: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
3: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
5: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
4: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
5: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763.
6: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
3: लोगों तक पानी पहुंचाने का ही नहीं है, ये डिसेंट्रलाइजेशन का, विकेंद्रीकरण का, उसका भी एक बहुत बड़ा मूवमेंट है. ये विलेज ड्रिवन, विमेन ड्रिवन मूवमेंट है.
6: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
7: ചരിത്രത്തിൽ ഇന്ന് ജൂൺ 14. ചൈന ആദ്യത്തെ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചതും ഹവായ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഭാഗമായി മാറിയതും വിയറ്റ്നാം രാഷ്ട്രം രൂപീകൃതമായതുമൊക്കെ ഒരു ജൂൺ 14. ജൂൺ 14 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂൺ 14. എല്ലാ വർഷവും ജൂൺ 14 ലോക രക്തദാതാക്കളുടെ ദിനമായി ആചരിക്കുന്നു. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിന് ഈ ദിനം ആചരിക്കുന്നു. ചൈന

0: ആദ്യത്തെ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചത് 1967 ജൂൺ 14 ജൂൺ 14 ഹവായ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഭാഗമായി മാറിയത്. US ആർമി സ്ഥാപിതമായത് 1775 ജൂൺ 14. ജൂൺ 14 നോർവേയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത്. 1947 ഇന്ത്യ വിഭജനത്തിനായുള്ള മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ സ്വീകാര്യത കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് മുമ്പാകെ വെച്ചത് 1947 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. ജൂൺ 14 വിയറ്റ്നാം രാഷ്ട്രം രൂപീകൃതമായത്. 1962 ജൂൺ 14. ഡോക്ടർ സി വി രാമന് ലെനിൽ സമാധാന സമ്മാനം ലഭിച്ചത് 1958 ജൂൺ 14.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 km ആയി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
3: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
4: സോളർ പവർ കെ മാമലെ മേ ബഹുത് പീച്ചേ താ ലേക്കിൻ ആജ് സോളർ പവർ കെ മാമലെ മേ ഭാരത് ദുനിയ കെ ടോപ് 5 ദേശോ മേ ആ ഗയാ.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
5: അറിവ് നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
6: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പൂത്ത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഭാഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാസ്യഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാസമാനാസമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്ര

അവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. യസ്മിൻ സർവം യതഃ സർവം യഃ സർവം സർവദൃക് തഥാ സർവഭാവപദാതീതം ബോധാനന്ദം സ്മരാമ്യഹം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃസ്ത്വന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോ

0: विदुःसुरासुरगणाः देवाय तस्मै नमः यस्यां तं न विदुःसुरासुरगणाः देवाय तस्मै नमः हरि ओम्
1: ഈ വികാസത്തിന്റെ ഒടുവിൽ ബിഗ് ക്രഞ്ച് എന്നൊരു പ്രയോഗമുണ്ട്. ബിഗ് ബാങ് ആൻഡ് ബിഗ് ക്രഞ്ച്. ഈ ബിഗ് ബാങ്ങിന് ശേഷം എന്ത് സംഭവിച്ചു? ഒരുപാട് നക്ഷത്രങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു. നക്ഷത്രങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നതിനെ കുറിച്ച് ശാസ്ത്രമുണ്ട്. നെബൂല സിദ്ധാന്തം, ഗലാന്റിക് ഗ്യാസും ഡസ്റ്റും ഒക്കെ ഉരുത്തിരിഞ്ഞു വന്നത് അതിങ്ങനെ കറങ്ങി കറങ്ങി കറങ്ങി കറങ്ങി കറങ്ങി കോടാനുകോടി വർഷങ്ങൾ എടുത്തിട്ടാണ് ഒരു സ്റ്റാർ ഫോം ചെയ്യുക. അങ്ങനെ ഇപ്പോ ഫോം ചെയ്യപ്പെട്ടതിന്റെ ഒരു കണക്ക് ഇതിപ്പോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യമാണ്. പക്ഷേ ദേശകാലത്തിന്റെ ഒരു ഒരു എന്താ പറയുക വിശദാംശം അത് ധ്യാന വിഷയമാക്കിയാൽ നമ്മുടെ വ്യാകുലതകളൊക്കെ അതിൻ്റെ മുന്നിൽ അപ്രസക്തമാകും. കാരണം ഇന്നലകൾ

നമുക്ക് ഇന്ന് വലിയ പ്രസക്തി ഒന്നുമില്ല. ഇന്നലെയും ഇന്നും പ്രസക്തമാവുന്ന ഒന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നാം ധ്യാനിക്കേണ്ടത്. കാരണം അത് നാളെയും ഉണ്ടായിരിക്കും. പറയണ മനസ്സിലാവുണ്ടോ? സ്വന്തം ജീവിതത്തിൽ ഇന്നലെയെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ എന്തൊക്കെ സങ്കടകഥകൾ പറയും, വലിയ അഭിമാനത്തോടുകൂടി എന്തൊക്കെ നേട്ടങ്ങളുടെ കഥ പറയും. പക്ഷെ ഇത് നമ്മളിങ്ങനെ അഭിമാനത്തോടെയും സങ്കടത്തോടെയും ഉരുട്ടി എഴുന്നള്ളിക്കുമ്പോ കുട്ടികൾ അതിനെ പെട്ടെന്നാണ് ഡിസ്മിസ് ചെയ്യുക. ആവോ തുടങ്ങി. എന്താ കാരണം? As far as they are concerned, it is nothing. കേട്ടില്ലേ? അതിപ്പോ നിങ്ങൾ ഒരു നൊബേൽ സമ്മാനം വാങ്ങിച്ചിട്ടിരുന്നാലും ശരി, വാങ്ങിക്കുന്ന അന്നൊക്കെ കേമായിരുന്നു. പക്ഷെ നൗ സംഭവ ബഹുലമായ ഇന്നലകൾ ഓർമ്മയിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ അത്ര മാത്രമേ അതിന് പ്രസക്തിയുള്ളൂ. സംഭവ ബഹുലമായ ഇന്നലകളിൽ സംഭവങ്ങൾക്ക് മുഴുവൻ സാക്ഷിയായ ഘടകം മാത്രം ഇന്ന് അവൈലബിൾ ആണ്. സംഭവങ്ങൾക്കൊന്നും ഇന്ന് അത്രമാത്രം പ്രസക്തിയില്ല. മനസ്സിലായില്ലേ? പോകെ പോകെ പ്രസക്തി കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇവിടെ നമുക്ക് ധൈര്യമായിട്ട് പ്രഖ്യാപിക്കാവുന്ന ഒരു കാര്യം എന്താണ്? സംഭവ ബഹുലമായ ഇന്നലകളിൽ സാക്ഷിയായി വർത്തിച്ച യാതൊരു തത്വമുണ്ടോ അതിന് നാളെയിലും തുടർച്ചയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ആഴമറിയുക, അതാണ് സ്പിരിച്വാലിറ്റി ഇൻ സിമ്പിൾ ടേംസ്. ഇസ് ഇറ്റ് ക്ലിയർ? ആധ്യാത്മികത എന്ന് പറയുന്നത് ഇന്നിൽ പ്രസക്തമല്ലാത്ത ഇന്നലകളുടെ സംഭവഗതികളിലൊക്കെ സാക്ഷിയായിരുന്ന തത്വം ഇന്ന് പ്രസക്തമാണ്, നാളെയും പ്രസക്തമായിരിക്കും. അതുകൊണ്ട് ലെറ്റ് മീ തിങ്ക് അബൌട്ട് ദാറ്റ്. ഇതാണ് ആത്മവിചാരം. കേട്ടില്ലേ? ആ സാക്ഷിയെ കുറിച്ച് പറയുന്നു, ദാറ്റ് എലോൺ റിമെയിൻസ് ഫോർ എവർ. And from that only, everything emerged out. Yesterday's എന്ന് പറയുന്നത് അതിൽ നിന്ന് സംഭവിച്ചതാണ്. ഓക്കെ, നാളെ സംഭവിക്കാനിരിക്കുന്നത് അതിൽ നിന്ന് തന്നെയാ. ക്ലിയർ? ഇനി ഭൂമിയുടെ ഒരു വ്യാസം, ഭൂമിയുടെ ഒരു വലിപ്പം എത്രയാ? 51 കോടി ചതുരശ്ര കിലോമീറ്റർ. നീ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ വിസ്തീർണമൊക്കെ എടുക്കാം. ഏറ്റവും വലിയ വൻകരയായിട്ടുള്ള ഏഷ്യ, വൻകരയിൽ ഇന്ത്യ, അതിൽ കോണക ഉണക്കാൻ തൂക്കിയിട്ടതുപോലെ ഒരു കേരളം. മൊത്തം ഭൂമി 51 കോടി ചതുരശ്ര കിലോമീറ്റർ. ഇനി സൂര്യൻ, സൂര്യനിലേക്ക് 8 മിനിറ്റും 32 സെക്കൻഡും സഞ്ചരിച്ചാൽ എത്തിച്ചേരാം. പക്ഷെ മൈൻഡ് ചെയ്യൂ, കുറച്ച് സ്പീഡിൽ പോണം. ഇപ്പൊ കാരണം എന്ത് സ്പീഡ് കിട്ടും? 100 ഒക്കെ, 100 രൂപ മാക്സിമം പോവാം. അത് നല്ല റോഡാണെങ്കിൽ. അതൊന്നും പോരാ സാർ. പിന്നെയോ, കൈയൊന്ന് ഞൊടിക്കുമ്പോ 300,000 കിലോമീറ്റർ കവർ ചെയ്തിരിക്കണം. അങ്ങനെ ഒരു സ്പീഡിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഏതാണ്ട് 8.5 മിനിറ്റ് കൊണ്ട് സൂര്യനിലെത്താൻ. ഇനി മിൽക്കി വേ, നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന ഗാലക്സി, ക്ഷീരപഥം, മിൽക്കി വേ, അതിന്റെ വ്യാസത്തെ കുറിച്ച് കണക്ക്, അതിന്റെ വ്യാസം എടുക്കുകയാണെങ്കിൽ
അതിന്റെ വ്യാസം എന്ന് പറയുമ്പോ മിൽക്കി വേയിൽ കുറെ നക്ഷത്രങ്ങളെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചിന്തിക്കുന്നത് കേട്ടോ.

0: കുറെ നക്ഷത്രങ്ങളെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ വരും. അപ്പൊ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്കുള്ള ദൂരം എത്രയാന്ന് ചോദിച്ചാൽ 1,000,000,000,000 കിലോമീറ്റർ. കേട്ടില്ലേ? ഇനി പ്രപഞ്ചത്തിൽ ഇതുപോലെ 2,00,000,000,000 ഗാലക്സികൾ ഉണ്ട്. 2,00,000,000,000 ഗാലക്സി. ഇതിൽ എവിടെയെങ്കിലുമൊക്കെ ജീവനുണ്ടോ എന്നൊന്ന് അന്വേഷിച്ച് അറിയാൻ ഒരു വഴിയില്ല. എന്തായാലും മനുഷ്യ മേധയുടെ ഒരു അത്ഭുതം നോക്കണേ, ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് പ്രകാശ കിരണങ്ങൾ മാത്രമാണ്. അത് വെച്ച് ഒരു നക്ഷത്രത്തിന്റെ ഭാരം കണക്കാക്കും. എന്തൊക്കെ സാധിച്ചിരിക്കുന്നു! ഇത് സയൻസിന്റെ ഭാഷ. സ്പേസിനെ സംബന്ധിച്ച് അവിടെ തന്നെ ദൂരവും അതുപോലെ കാലവും, കേട്ടില്ലേ, ദൂരവും കാലവും ഒക്കെ മിക്സ് ചെയ്തിട്ടാ പറയുക. സ്പേസും ടൈമും ഇന്റർറിലേറ്റഡ് ആയിട്ടാണ് പറയുക. നമ്മുടെ ആചാര്യന്മാരുടെ കാലസങ്കല്പമാണെങ്കിലോ, നമ്മുടെ ഒരു വർഷമാണ് ദേവന്മാരുടെ ഒരു ദിവസം. നമ്മുടെ ഒരു വർഷമാണ് ദേവന്മാരുടെ ഒരു ദിവസം. ഇപ്പൊ ദേവന്മാരെന്ത് ചെയ്യാവും? കോട്ടുവായിട്ട് ഉണർന്നിട്ടുണ്ടാവും. കാരണം നമ്മുടെ വൃശ്ചിക പൂമ്പുലരിയിലാണ് ദേവന്മാർ ഉണരുക. അപ്പൊ ദേവന്മാരുടെ പ്രഭാതമാണ്. ഇനി 6 മാസം അവർക്ക് പകല്. കേട്ടില്ലേ? അത് കഴിഞ്ഞ് പിന്നെ അവർ ഉറങ്ങാൻ പോകും. ഇപ്പൊ ഉത്തര അല്ല, എന്താണ് ഈ കാലത്തിന്റെ പ്രത്യേകത? എന്താണ്? ദേവന്മാരുടെ പ്രഭാതമാണ് എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ടാണ് മണ്ഡലകാലമൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ആഘോഷിക്കുന്നത്. അവരുടെ ബ്രാഹ്മ മുഹൂർത്തം. ഇപ്പൊ നമ്മുടെ ഒരു വർഷം ദേവന്മാരുടെ ഒരു ദിവസം. ഉത്തരായനം എന്ന് പറയുന്ന ദേവന്മാരുടെ പകല്, ദക്ഷിണായനം എന്ന് പറയുന്ന ദേവന്മാരുടെ രാത്രി. ഇനിയോ 1,200 ദേവ വർഷം, അതിനെയാണ് ദിവ്യ സംവത്സരം എന്ന് പറയാ. കലിയുഗം ദേവന്മാരുടെ ഒരു വർഷത്തെയാണ് ദിവ്യ സംവത്സരം. അങ്ങനെ 1,200 ദിവ്യ സംവത്സരമാണ് കലിയുഗം. 2,400 ദിവ്യ സംവത്സരമാണ് ദ്വാപരയുഗം. 3,600 ദിവ്യ സംവത്സരമാണ് ത്രേതായുഗം. 4,800 ദിവ്യ സംവത്സരമാണ് സത്യയുഗം. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: This is Radio Santanam 90.4 FM. Stay tuned.
3: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.

0: മാജിക്കോ മെസ്സിയോ പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
1: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
0: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരമയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
3: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: നൂതന ആശയങ്ങളുടെയും സാങ്കേതിക വിദ്യയിലെ വിപ്ലവകരമായ ശക്തിയുടെയും രാജ്യമായാണ് ഇന്ത്യയെ നോക്കിക്കാണുന്നതെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് രാത്രി ബ്രാറ്റിസ്ലാവയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്
1: സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവിയയിൽ ഇന്ന് രാത്രി എത്തുന്ന പ്രധാനമന്ത്രിയെ പരമ്പരാഗത സ്ലോവാക്യൻ രീതിയിൽ ബ്രെഡും ഉപ്പും നൽകിയാവും സ്വീകരിക്കുക. വിശിഷ്ടാതിഥികൾ എത്തുമ്പോൾ ഇങ്ങനെ വരവേൽക്കുന്നതാണ് സ്ലോവാക്യൻ പാരമ്പര്യം. സ്ലോവാക്യയിലെ മേയാവ മേഖലയിൽ നിന്നുള്ള കുട്ടികളുടെ പ്രമുഖ സംഘം പരമ്പരാഗത രീതിയിൽ സ്ലോവാക്യൻ നൃത്തവുമായാവും പ്രധാനമന്ത്രിയെ വരവേൽക്കുക. ലുക്നിയ ഓംസാമ്പിൾ അവതരിപ്പിക്കുന്ന വന്ദേ മാതരമായിരിക്കും വരവേൽപ്പിനിടെ ശ്രദ്ധേയമാകുന്ന മറ്റൊന്ന്.
0: കഴിഞ്ഞ 12 വർഷങ്ങളായി വികസന നേട്ടങ്ങൾ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളിലും എത്തുന്നുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ദർശനം ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജീവിതവും ഗുണനിലവാരവും ഏറെ മെച്ചപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണ് ഇക്കാര്യം. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ദൂരപരിധിയില്ലാതെ ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യാനാകും. ഈ ബസ്സുകളിൽ പ്രിയദർശിനി എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കും. കെഎസ്ആർടിസിയെ കൂടുതൽ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആലുവ പറവൂർ റൂട്ടിൽ പുതുതായി അനുവദിച്ച കെഎസ്ആർടിസി ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കെഎസ്ആർടിസിയെ പ്രൊഫഷണലാക്കാനായി പഠനങ്ങൾ നടത്തുമെന്നും പൊതുഗതാഗത സംവിധാനത്തെ ഏറ്റവും മികച്ച രീതിയിൽ നിലനിർത്താനാണ് സർക്കാർ ശ്രദ്ധിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല സ്വർണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായ പരിശോധന അല്പസമയത്തിനകം ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 30 പരിശോധനകളാണ് ഇതുവരെ നടത്തിയത്. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്.

0: റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5-ാം ഡിവിഷനിൽ നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതായും മരുന്നിന് ക്ഷാമമില്ലെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിന് ശേഷം അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിച്ചു. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ 135 ഷിഗല്ല കേസുകളും 3 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നതായും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തിയതായും അദ്ദേഹം പറഞ്ഞു. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയ്ക്കും മന്ത്രി നിർദ്ദേശം നൽകി.
1: സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ സംസ്ഥാനം മുഴുവൻ ജൂൺ ആദ്യ വാരം മുതൽ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ORS സിങ്ക് ഗുളികകളും മറ്റു മരുന്നുകളും എല്ലായിടത്തും ലഭ്യമാക്കിയിട്ടുണ്ട്. ജലസ്രോതസ്സുകളുടെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടി നടത്തുന്നു. അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങളിലും മറ്റും കിണറുകൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിനോട് ഹോട്ടൽ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്.
0: ഷിഗല്ല റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങളിൽ MLA മാരുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനത്തിന് നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ക്യുറസാവോയെ നേരിടും. രാവിലെ നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയ തുർക്കിയെയും സ്കോട്ട്ലാന്റ് ഹെയ്ത്തിയെയും പരാജയപ്പെടുത്തി. ഖത്തർ സ്വിറ്റ്സർലാന്റ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. സെൻസസിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. ജില്ലയെ 5608 ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളായി തിരിച്ചിട്ടുണ്ട്. RSS ശതാബ്ദിയുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുന്നതിനായി സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് തൃശൂരിലെത്തി. 3 ദിവസത്തെ കേരള സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം നാളെ രാവിലെ ബംഗളൂരുവിലേക്ക് പുറപ്പെടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. മിഥുനം 1 നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിക്കും. ഈ മാസം 19 നട അടയ്ക്കും. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, ജീവനക്കാരുടെ അഭാവം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിർമ്മാണ ഏജൻസിക്ക് യോഗം നിർദ്ദേശം നൽകി. ജീവനക്കാരുടെ കുറവ് സംബന്ധിച്ച് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ഗിന്നസ് ലോക റെക്കോർഡ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു. 130-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. മുതിർന്ന പൌരരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള ബോധവൽക്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും June 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമത്തിൽ അറിയിച്ചു. എന്നാൽ നിർദ്ദിഷ്ട കരാറുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. അതേസമയം ഇറാൻ US സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പരസ്പര വിശ്വാസത്തിലും ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാടിലും വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. KSRTCയെ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി മന്ത്രി കെ മുരളീധരൻ. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് ജർമ്മനി ക്യുറസാവോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി. ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം എഡ്ബാസ്റ്റിൽ വെച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം ഇപ്പോൾ കേൾക്കാം. ഡൽഹി റിലെ
3: യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്.

അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. June 14 വേൾഡ് ബ്ലഡ് ഡോണർ ഡേ, ലോക രക്തദാതാക്കളുടെ ദിനം. സുരക്ഷിതമായ രക്തത്തിന്റെയും പ്ലാസ്മയുടെയും ആവശ്യകതയെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും June 14 ലോക രക്തദാതാക്കളുടെ ദിനം ആഘോഷിക്കുന്നു. ജീവൻ രക്ഷിക്കുന്നതിനായി സന്നദ്ധ സേവനം നടത്തുന്നവരും പ്രതിഫലം വാങ്ങാത്തവരുമായ ദാതാക്കളെ ഇത് ആദരിക്കുകയും ശക്തമായതും സുസ്ഥിരവുമായ ദേശീയ രക്തപരിപാടികൾ നിർമ്മിക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഓസ്ട്രിയൻ അമേരിക്കൻ രോഗപ്രതിരോധ ശാസ്ത്രജ്ഞനും പത്തോളജിസ്റ്റുമായ കോൾ ലാൻസ്റ്റൈനറുടെ ജന്മദിന വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ തീയതി തിരഞ്ഞെടുത്തത്. ആധുനിക രക്തപകർച്ചയിൽ വിപ്ലവം സൃഷ്ടിച്ച ABO രക്തഗ്രൂപ്പ് സിസ്റ്റത്തിന്റെ വിപ്ലവകരമായ കണ്ടെത്തലിന് ലാൻസ്റ്റൈനറിന് നോബൽ സമ്മാനം ലഭിച്ചു. ഈ ദിവസത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: 1, അവബോധം വളർത്തുക. സുരക്ഷിതമായ രക്ത പ്ലാസ്മ ദാനങ്ങളുടെ നിർണായകവും നിരന്തരവുമായ ആവശ്യകത എടുത്തു കാണിക്കുക. 2, ദാതാക്കളെ ആഘോഷിക്കുക. ജീവൻ എന്ന സമ്മാനം നൽകിയതിന് സ്വമേധയാ ഉള്ള പ്രതിഫലം വാങ്ങാത്ത ദാതാക്കൾക്ക് നന്ദി പ്രകടിപ്പിക്കുക. 3, പതിവായി രക്തം ദാനം ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുക. സ്ഥിരമായ മെഡിക്കൽ സപ്ലൈസ് ഉറപ്പാക്കാൻ പുതിയതും നിലവിലുള്ളതുമായ ദാതാക്കളെ പതിവായി രക്തം ദാനം ചെയ്യാൻ പ്രേരിപ്പിക്കുക. 4, സുരക്ഷ പ്രോത്സാഹിപ്പിക്കുക. ആഗോളതലത്തിൽ ആക്സസ് ചെയ്യാവുന്നതും സുരക്ഷിതവും ഗുണനിലവാരം നിയന്ത്രിക്കുന്നതുമായ രക്ത ഉൽപ്പന്നങ്ങൾക്കായി വാദിക്കുന്നു. പ്രാദേശികമായി ആശുപത്രികൾ, ആരോഗ്യ മന്ത്രാലയങ്ങൾ, റെഡ് ക്രോസ് എന്നിവ ഈ ദിവസം രക്തദാന ക്യാമ്പുകളും ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടത്തുന്നു. 2026 ലോക രക്തദാതാക്കളുടെ ദിനപ്രമേയം സ്വമേധയാ ഉള്ള രക്തദാനം സാധാരണവൽക്കരിക്കുക എന്നതാണ്. അടിയന്തര ഘട്ടങ്ങളിൽ രക്തദാനം ചെയ്യുന്നതിലേക്ക് ആളുകളുടെ മനസ്സ് മാറ്റുന്നതിലും അവസാന നിമിഷത്തെ പ്രതിസന്ധികളെ ആശ്രയിക്കുന്നതിനു പകരം സുരക്ഷിതമായ രക്തവിതരണങ്ങൾ തുടർച്ചയായി ലഭ്യമാണെന്ന് ഉറപ്പാക്കുന്നതിലും ആഗോള ക്യാമ്പയിൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

0: ഇടം വനിതാ ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഭാരത് ഇന്നോവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാനവികതയ്ക്കായി സാങ്കേതിക വിദ്യ എന്ന തത്വം അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ 2 ലക്ഷത്തിലേറെ സ്റ്റാർട്ടപ്പുകളാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: आज भारत में एक स्टार्टअप रिवॉल्यूशन हो रहा है. इस रिवॉल्यूशन में भारत का नौजवान एक नए माइंडसेट के साथ मानवता के हित में समस्याओं के समाधान ढूंढ रहा है और हमारे नौजवानों के वर्ल्ड क्लास सॉल्यूशंस को ग्लोबल स्टेज पर लाने का माध्यम ही है भारत इनोवेट्स.
0: ഇന്ത്യയുടെ സാങ്കേതിക മികവിന്റെ തെളിവാണ് ചന്ദ്രയാൻ ദൌത്യമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ പറഞ്ഞു. ഇന്ത്യ ഫ്രാൻസ് സംരംഭങ്ങളുടെ വർഷത്തിന്റെ ഭാഗമാകാൻ അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ന് രാത്രി ബ്രാറ്റിസ്ലാവിയയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരമ്പരാഗത സ്ലോവാക്യൻ നൃത്തവുമായി പ്രധാനമന്ത്രിയെ വരവേൽക്കും. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് മുന്നോടിയായി രാജ്യത്തിന് അഭിമാനകരമായ ചരിത്ര നേട്ടം. യൂട്യൂബ് ലൈവ് യോഗ സ്ട്രീമിംഗിൽ ഏറ്റവും കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചതിന്റെ ഗിന്നസ് ലോക റെക്കോർഡ് കേന്ദ്ര ആയുഷ് മന്ത്രാലയം കരസ്ഥമാക്കി. മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ വഴി തത്സമയം സംപ്രേഷണം ചെയ്ത പ്രത്യേക യോഗ സെഷനിൽ 435,831 പേരാണ് പങ്കാളികളായത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യത്തെ ആരോഗ്യമേഖല സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ആയുഷ്മാൻ ഭാരത്, പി എം ജെ എ വൈ, ആരോഗ്യമന്ദിർ തുടങ്ങിയവയിൽ നിന്ന് ഡിജിറ്റൽ ആരോഗ്യ സംരംഭങ്ങളിലേക്ക് മാറിയതിലൂടെ ഗുണമേന്മയുള്ള ചികിത്സ കൂടുതൽ ജനങ്ങളിലെത്തിക്കാൻ സാധിച്ചു. മെഡിക്കൽ കോളേജുകൾ വ്യാപിപ്പിച്ചതും മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതും ഭാവിയിലെ ആരോഗ്യ പ്രവർത്തകർക്കുള്ള ശക്തമായ അടിത്തറയാകുമെന്നും ശ്രീ ജെ പി നദ്ദ പറഞ്ഞു. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജീവിത നിലവാരം വലിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു. വികസനത്തിന്റെ നേട്ടങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിച്ചേരുന്നുവെന്ന് സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ശ്രീ റിജിജു ചൂണ്ടിക്കാട്ടി. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1-ാം ഘട്ടം. സെൻസസ് 2027 ആദ്യഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും പഞ്ചാബിൽ വിജയകരമായി പൂർത്തിയാക്കി. പഞ്ചാബിലെ 23 ജില്ലകളിലും 14 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലുമായാണ് 1-ാം ഘട്ട പ്രവർത്തനം നടത്തിയതെന്ന് ചീഫ് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ നവജ്യോത് ഖോസ അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അമേരിക്കയും ഇസ്രയേലുമായുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർദ്ദിഷ്ട ധാരണാപത്രത്തിൽ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഇറാൻ. എന്നാൽ എത്രയും വേഗം അന്തിമ കരാറിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ലോക ഫുട്ബോളിലെ പ്രതാപകാലത്തിന്റെ ഗതകാല സ്മരണകളുമായി മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി ഇന്ന് കളത്തിലിറങ്ങും. നവാഗതരായ ക്യൂറസോവയാണ് എതിരാളികൾ. വിശദാംശങ്ങളിലേക്ക്.
3: അമേരിക്കയിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്നു രാത്രി 10:30 ജർമ്മനി ക്യൂറസാവോ മത്സരം. ലോകകപ്പിന്റെ കഴിഞ്ഞ 2 പതിപ്പിലും പതറിപ്പോയ ജർമ്മനി ഇക്കുറി വമ്പൻ തിരിച്ചുവരവാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ പുലർച്ചെ 1:30 നെതർലാൻഡ്സ് ജപ്പാനെയും 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും നേരിടും. ഇന്ന് നടന്ന മത്സരങ്ങൾ

0: ിൽ ഓസ്ട്രേലിയ തുർക്കിയെ 2-0, സ്കോട്ട്ലൻഡ് ഹെയ്ത്തിയെ ഏകപക്ഷീയമായ 1-0 പരാജയപ്പെടുത്തി. അതേസമയം ജയം പ്രതീക്ഷിച്ചെത്തിയ കരുത്തരായ ബ്രസീലിനെ മൊറോക്കോ സമനിലയിൽ തളച്ചു. ഖത്തർ സ്വിറ്റ്സർലാൻഡ് മത്സരം 1-1 സമനിലയിൽ കലാശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ കിരീടം ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിലാണ് മത്സരം. തുർക്കിയയിൽ നടക്കുന്ന അമ്പെയ്ത്ത് ലോകകപ്പിൽ ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവരയ്ക്കും കുംകും മൊഹോദിനും സ്വർണ്ണ മെഡൽ. റീകർവ് മിക്സഡ് ടീം ഇനത്തിലാണ് മെഡൽ നേട്ടം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നിവിടങ്ങളിൽ അടുത്ത 2-3 ദിവസങ്ങളിലായി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിനും തീരദേശ ആന്ധ്രാപ്രദേശ്, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ നാളെ വരെ ചൂടുകൂടിയ കാലാവസ്ഥയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. മിഥുനമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. മിഥുനം 1 നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിക്കും. ഈ മാസം 19 നടയടയ്ക്കും. ജാർഖണ്ഡിൽ ഇടിമിന്നലേറ്റ് 7 മരണം. മരിച്ചവരിൽ 3 സ്ത്രീകളും 10 വയസ്സുള്ള കുട്ടിയും ഉൾപ്പെടുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2 വ്യത്യസ്ത ഇടങ്ങളിലാണ് അപകടമുണ്ടായത്. റാഞ്ചി, ഗഡ്വ, ചത്ര ജില്ലകളിൽ നിന്നുള്ളവരാണ് മരിച്ചത്. പതാകവാഹക കപ്പലായ വിരാട് 1 ഒമാൻ തീരത്ത് എഞ്ചിൻ തകരാർ സംഭവിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. 14 ഇന്ത്യക്കാരാണ് കപ്പലിലുള്ളത്. 11 ജീവനക്കാരെ സുരക്ഷിതമായി മാറ്റിയതായി എംബസി അറിയിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നാഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പ് പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ലാപ്ടോപ്പ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചതായി പ്രചരിക്കുന്ന വാട്സാപ്പ് സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. നാവികസേനാ കപ്പലായ INS ശാരദയുടെ കൊളംബോ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സമുദ്ര സഹകരണവും സൌഹൃദവും ഈ സന്ദർശനം കൂടുതൽ ശക്തിപ്പെടുത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ട് ലെബനൻ തലസ്ഥാനത്ത് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം ഇന്ന് പ്രഖ്യാപിച്ചു. വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് തിരിച്ചടിച്ചതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ഒമാൻ തീരത്തുള്ള MT സെലസ്റ്റിയൽ എന്ന കപ്പലിൽ അസുഖം മൂലം മരണമടഞ്ഞ ഇന്ത്യൻ പൌരൻ നിഷാന്ത് ഉയർത്തുനാഥിന്റെ ഭൌതികദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഒമാൻ അധികൃതരുമായും ഷിപ്പിംഗ് കമ്പനിയുമായി ചേർന്ന് നടത്തിവരികയാണെന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. കപ്പൽ ഉടൻ തന്നെ ഒമാനിലെ ദുഃഖം തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എംബസി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഫ്രാൻസിൽ ഭാരത് ഇന്നോവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് ഗിന്നസ് റെക്കോർഡ്. പ്രത്യേക തത്സമയ ഓൺലൈൻ യോഗ സെഷനിൽ പങ്കെടുത്തത് 435,831 പേർ. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കം. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. അമേരിക്കയും ഇസ്രായേലുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ധാരണാപത്രത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ജർമ്മനി ക്യൂറസോവയെ നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിൽ നടക്കുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം തുടരുന്നു. ആകാശവാണിയുടെ ഇന്റർനെറ്റ് സർവീസിലും ന്യൂസ് ഓൺ എയറിലും അനന്തപുരി FM ലെ പരിപാടികൾ കേൾക്കാം.

0: अधूरे हम, मगर अब चांद पूरा है फलक पे और अब पूरे हैं हम।
1: കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ, നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഫ്രീകിക്ക് 90.4 FM 2026.
1: ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
0: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
0: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
0: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
0: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
0: ഫ്രീ കിക്ക് 90.4 FM 2026.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ജൂൺ 14 വേൾഡ് ബ്ലഡ് ഡോണർ ഡേ, ലോക രക്തദാതാക്കളുടെ ദിനം. സുരക്ഷിതമായ രക്തത്തിന്റെയും പ്ലാസ്മയുടെയും ആവശ്യകതയെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ജൂൺ 14 ലോക രക്തദാതാക്കളുടെ ദിനം ആഘോഷിക്കുന്നു. ജീവൻ രക്ഷിക്കുന്നതിനായി സന്നദ്ധ സേവനം നടത്തുന്നവരും പ്രതിഫലം വാങ്ങാത്തവരുമായ ദാതാക്കളെ ഇത് ആദരിക്കുകയും ശക്തമായതും സുസ്ഥിരവുമായ ദേശീയ രക്തപരിപാടികൾ നിർമ്മിക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഓസ്ട്രിയൻ അമേരിക്കൻ രോഗപ്രതിരോധ ശാസ്ത്രജ്ഞനും പത്തോളജിസ്റ്റുമായ കോൾ ലാൻസ്റ്റൈനറുടെ ജന്മദിന വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ തീയതി തിരഞ്ഞെടുത്തത്. ആധുനിക രക്തപകർച്ചയിൽ വിപ്ലവം സൃഷ്ടിച്ച ABO രക്തഗ്രൂപ്പ് സിസ്റ്റത്തിന്റെ വിപ്ലവകരമായ കണ്ടെത്തലിന് ലാൻസ്റ്റൈനറിന് നോബൽ സമ്മാനം ലഭിച്ചു. ഈ ദിവസത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: 1, അവബോധം വളർത്തുക. സുരക്ഷിതമായ രക്ത പ്ലാസ്മ ദാനങ്ങളുടെ നിർണായകവും നിരന്തരവുമായ ആവശ്യകത എടുത്തു കാണിക്കുക. 2, ദാതാക്കളെ ആഘോഷിക്കുക. ജീവൻ എന്ന സമ്മാനം നൽകിയതിന് സ്വമേധയാ ഉള്ള പ്രതിഫലം വാങ്ങാത്ത ദാതാക്കൾക്ക് നന്ദി പ്രകടിപ്പിക്കുക. 3, പതിവായി രക്തം ദാനം ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുക. സ്ഥിരമായ മെഡിക്കൽ സപ്ലൈസ് ഉറപ്പാക്കാൻ പുതിയതും നിലവിലുള്ളതുമായ ദാതാക്കളെ പതിവായി രക്തം ദാനം ചെയ്യാൻ പ്രേരിപ്പിക്കുക. 4, സുരക്ഷ പ്രോത്സാഹിപ്പിക്കുക. ആഗോളതലത്തിൽ ആക്സസ് ചെയ്യാവുന്നതും സുരക്ഷിതവും ഗുണനിലവാരം നിയന്ത്രിക്കുന്നതുമായ രക്ത ഉൽപ്പന്നങ്ങൾക്കായി വാദിക്കുന്നു. പ്രാദേശികമായി ആശുപത്രികൾ, ആരോഗ്യ മന്ത്രാലയങ്ങൾ, റെഡ് ക്രോസ് എന്നിവ ഈ ദിവസം രക്തദാന ക്യാമ്പുകളും ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടത്തുന്നു. 2026 ലോക രക്തദാതാക്കളുടെ ദിനപ്രമേയം സ്വമേധയാ ഉള്ള രക്തദാനം സാധാരണവൽക്കരിക്കുക എന്നതാണ്. അടിയന്തര ഘട്ടങ്ങളിൽ രക്തദാനം ചെയ്യുന്നതിലേക്ക് ആളുകളുടെ മനസ്സ് മാറ്റുന്നതിലും അവസാന നിമിഷത്തെ പ്രതിസന്ധികളെ ആശ്രയിക്കുന്നതിനു പകരം സുരക്ഷിതമായ രക്തവിതരണങ്ങൾ തുടർച്ചയായി ലഭ്യമാണെന്ന് ഉറപ്പാക്കുന്നതിലും ആഗോള ക്യാമ്പയിൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

കേൾവകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: Radio Sandhanam 90.4 FM. Download the application from Google Play Store or App Store and enjoy your favorite programs and music.
1: Radio Sandhanam 90.4 FM il ippol kelkam bedtime stories. Avadharanam Rita George.
2: ഹായ് കൊച്ചുകൂട്ടരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. കഴുതയുടെ അമളി എന്ന ഒരു കുഞ്ഞു കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കേട്ടോളൂ. പണ്ടൊരിക്കലേ ഒരു

അലക്കുകാരന് ഒരു കഴുതയുണ്ടായിരുന്നു. അത് അടുത്തുള്ള വയലിലൊക്കെ ചെന്ന് കൃഷിനാശം വരുത്തുമായിരുന്നു. ആൾക്കാർ അതിനെ അടിച്ചോടിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ അങ്ങനെയായി ഭക്ഷണം ഒന്നും കിട്ടാതെയായി. ആ കഴുത അങ്ങ് മെലിഞ്ഞു പോയി. അതിൻ്റെ പുറത്ത് ഭാണ്ഡം വെച്ചു കൊടുത്താൽ ആ ഭാണ്ഡത്തിൻ്റെ പാരം ഒന്നും താങ്ങാൻ പോലും അതിന് വയ്യ. അത്രയ്ക്ക്

അയാൾ അതിൻ്റെ അബദ്ധം അതിന് അയാൾ ചെയ്യുന്നത് അബദ്ധമാണെന്ന് അയാൾ അറിയുന്ന പോലും ഇല്ല കേട്ടോ. ആ പിന്നെന്താ പുലിത്തോലും പുതപ്പിച്ചിട്ട് ആ കഴുതിയെ അങ്ങ് വയലിലേക്ക് അഴിച്ചു വിടും. അയൽക്കാരുടെ വയലിലേക്കാണ് അഴിച്ചു വിടുന്നത്, സ്വന്തം വയലിലേക്കല്ല കേട്ടോ. അപ്പോൾ കഴുതി ഓടിക്കാൻ വേണ്ടിയാണെങ്കിൽ രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുമല്ലോ, വയലിൽ ശബ്ദം കേൾക്കുമല്ലോ. അപ്പം അവരെന്ത് ചെയ്തു, കഴുതി ഓടിക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പൊ അവര് നോക്കുമ്പോ കാണാം പുലിത്തോല് പുതച്ചത് ഇത് കഴുതിയാണെന്ന് അവർ അറിയുന്നില്ലല്ലോ, പുലിയാണെന്ന് അവര് വിചാരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും, ആ പുലിയെ കണ്ടിട്ട് പേടിച്ച് അവരും ഓടിപ്പോവും. അങ്ങനെ കൊറേ ദിവസം കഴിഞ്ഞു കേട്ടോ. അപ്പം ഇവർക്ക് ഇതിലെന്തോ ചതിയുണ്ട് അല്ലെങ്കിൽ എന്തോ പറ്റിപ്പുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവരിൽ ഒരാൾ എന്ത് ചെയ്തെന്നറിയാവോ, ധാരാളം കമ്പിളി ദേഹത്തൊക്കെ പുതച്ചിട്ട് അമ്പും വില്ലും ആ പുതപ്പിൽ ഒളിച്ചു വെക്കും. ഒളിച്ചു വെച്ചിട്ട് പുലിത്തോല് പുതച്ച് ഈ വയലിലേക്ക് മേയുന്ന ഈ കഴുതയുടെ അടുത്തേക്ക് ചെന്നു കേട്ടോ. അപ്പോഴത്തേക്കും കഴുതയാണെന്നുണ്ടെങ്കിൽ എന്തറിയാവോ, ഈ അയാൾ വരുന്നത് കണ്ടപ്പം കഴുത എന്താണെന്നറിയാ വിചാരിച്ചത്, കമ്പിളിയൊക്കെ പുതപ്പിച്ചിരിക്കുകയല്ലേ. അപ്പൊ കഴുത തിരിച്ചറിയത്തതേ ഇല്ല, ആ വരുന്നതേ ഒരു പെൺകുതിരയാണെന്ന് ആ കഴുത കരുതിയിട്ട് അങ്ങോട്ട് അങ്ങ് ചെന്നു. അല്ലാതെ ഓടിക്കളഞ്ഞതൊന്നുമില്ല, തിരിച്ചറിയുന്നില്ലല്ലോ. അപ്പം പെൺകുതിരയാണെന്നും പറഞ്ഞ് അങ്ങോട്ട് ഓടി ചെന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്ത് സംഭവിച്ചത് എന്തുവാ, അയാൾ എന്ത് ചെയ്തു, കമ്പിളി പുതപ്പിനകത്ത് ഒളിച്ചു വെച്ചിരുന്ന അമ്പും വില്ലും എടുത്ത് ആ കഴുതയെ എന്ത് ചെയ്ത് കൊന്നുകളഞ്ഞു. അപ്പോ ഈ കൃഷിക്കാരന് കഴുതയെ നഷ്ടമായി, അയാളുടെ ബുദ്ധി അബദ്ധ ബുദ്ധിയുമായി അല്ലേ. അപ്പോ ഈ കഴുതയ്ക്ക് പറ്റിയ അമളി എന്ന യഥാർത്ഥത്തിൽ കഴുതയ്ക്കല്ല അമളി പറ്റിയതല്ലേ, ആർക്കാ അമളി പറ്റിയത്, ആ കൃഷിക്കാരനാണ്. കൃഷിക്കാരനല്ലേ ഇങ്ങനെ ചെയ്തത്. അപ്പൊ കൃഷിക്കാരന് പറ്റിയ അമളിയാണ് കഴുതയുടെ അവസാനവും ആയി. ഈ കുഞ്ഞു കഥ ഇന്നിവിടെ നിർത്തട്ടെ, നാളെ വേറെ ഒരു കഥയായിട്ട് വരാം. ശുഭരാത്രി.

0: സ്റ്റോറീസ് അവതരണം റീത ജോർജ്, സാങ്കേതിക സഹായം ശ്യാം ദാസ്.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.5.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848585785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

കണകെട്ടി ഏഴാക്കി ചിന്തി തോരൊറ്റാലും കെട്ടി.

0: സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: എല്ലാവർക്കും നമസ്കാരം. ഗാനമന്ദാരം പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. 1987 വി ആർ ഗോപിനാഥ് സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ഒരു മെയ്മാസ പുലരിയൽ. നായിക പ്രാധാന്യമുള്ള ചിത്രം. നായിക അന്നത്തെ സൂപ്പർ ഹിറ്റ് നടി ശാരി. ആ സിനിമയിലെ പ്രശസ്തമായ ഒരു ഗാനമാണ് പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി മാറി എന്ന് തുടങ്ങുന്ന ഗാനം. ആദ്യ ശ്രവണമാത്രയിലെ അതേ അനുഭൂതി പകർന്നുകൊണ്ട് ആ പാട്ട് ഇന്നും ആസ്വാദക മനസ്സിൽ പീലി വിടർത്തി നിൽക്കുന്നു. സംവിധായകൻ വി ആർ ഗോപിനാഥ് പറയുന്നു, ഒട്ടൊരു പ്രവചനാതീത സ്വഭാവമുള്ള പെൺകുട്ടിയായിരുന്നു ശാരി അവതരിപ്പിച്ച രേഷ്മ എന്ന കഥാപാത്രം. ആൺകുട്ടികളെപ്പോലെ കളിച്ചും ചിരിച്ചും ഇടതടവില്ലാതെ സംസാരിച്ചും സുഹൃത്തുക്കളിൽ നിന്ന് സുഹൃത്തുക്കളിലേക്ക് കൂടുമാറിയും നടന്ന കുസൃതിക്കാരി. നായികയുടെ വ്യക്തിത്വമാണ് ഈ കുട്ടിത്തം. ഇത് ശരിക്കും പ്രതിഫലിക്കുന്ന ഒരു പാട്ട് വേണം. കൂടാതെ പ്രഭാതത്തിൻ്റെ നൈർമല്യവും വിശുദ്ധിയും വേണം. കാവ്യത്വം തുളുമ്പുന്ന ഭാഷയിൽ കവി പി ഭാസ്കരൻ മാഷ് ഈരടികളൊരുക്കി. ഇനി ഈടം കൊടുക്കണം. വി ആർ ഗോപിനാഥ് സംഗീതാചാര്യൻ രവീന്ദ്രൻ മാഷിനെ കണ്ടു. പടത്തിൻ്റെ സീക്വൻസും പറഞ്ഞുകൊടുത്തു. രവീന്ദ്രൻ മാഷ് പറഞ്ഞു, ഗോപി നാളെ വെളുപ്പിന് 6 മണിക്ക് വരൂ. പിറ്റേന്ന് മരം കൊച്ചുന്ന തണുപ്പത്ത് ഗോപിനാഥിന് മുമ്പിൽ പാട്ടിൻ്റെ ഈണം രവീന്ദ്രൻ പാടി കേൾപ്പിച്ചു. പ്രഭാതത്തിൻ്റെ കുളിർമയിൽ ഘനഗംഭീരമെങ്കിലും ഭാവാർദ്രമായ ശബ്ദത്തിൽ രവീന്ദ്രൻ്റെ സംഗീതം കേട്ട ഗോപിനാഥ് കോരിത്തരിച്ചുപോയി. പാട്ടിൽ മുഴുകി നിശബ്ദനായി നിന്ന് ഗോപിനാഥിനെ നോക്കി രവീന്ദ്രൻ മാഷി ചോദിച്ചത്രേ, എന്താ ഗോപിക്ക് ഇഷ്ടമായില്ല എന്നുണ്ടോ? 100 വട്ടം ഇഷ്ടമായി എന്നായിരുന്നു ഗോപിനാഥിൻ്റെ മറുപടി. രവീന്ദ്രൻ മാഷ് പറഞ്ഞു, ഇഷ്ടപ്പെടുമെന്നെനിക്കറിയാം. മലയമരുന്ന രാഗത്തിൻ്റെ വശ്യതയാണത്. പ്രഭാതത്തിൻ്റെ വിശുദ്ധി മുഴുവനുണ്ട് ആ രാഗത്തിൽ. ഒന്നുകൂടി രവീന്ദ്രൻ മാഷ് പറഞ്ഞു, ചിത്ര പാടട്ടെ. ആ കുട്ടിയുടെ നിഷ്കളങ്ക ഭാവം ഈ പാട്ടിന് നന്നായി ഇണങ്ങും. റെക്കോർഡിങ്ങിന് ശേഷം ചിത്രയെ മനസ്സു തുറന്ന് അഭിനന്ദിച്ചവരിൽ ചിത്രത്തിലെ മറ്റൊരു പാട്ട് പാടിയ യേശുദാസും ഉണ്ടായിരുന്നു. ഇന്നും ഒരു തലമുറയിലെ ഗാനാസ്വാദകരെ മുഴുവൻ വശീകരിച്ച പ്രഭാതത്തിൻ്റെ നൈർമല്യമുള്ള ആ ഗാനം, പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി മാറി.
3: പുലർക്കാല

0: சாந்தனம் 90.4 FM. டவுன்லோட் அப்ளிகேஷன் ஃப்ரம் கூகுள் பிளே ஸ்டோர் ஆர் ஆப் ஸ்டோர் அண்ட் என்ஜாய் யுவர் ஃபேவரட் ப்ரோக்ராம்ஸ் அண்ட் மியூசிக்.
1: വീണ്ടും നമ്മൾ മടങ്ങി വരുന്നു, തിരിച്ചു വരുന്നു ഗാനമന്ദാരം പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഒരു പാട്ടിൻ്റെ തുടക്കത്തിലെ വരി തെറ്റിയിട്ടും ആ പാട്ട് സൂപ്പർ ഹിറ്റാവുക. ആദ്യ വരി തെറ്റിയത് അധികം ആരും അറിഞ്ഞതുമില്ല. അത്തരം ഒരു ഗാനപ്പിറവിയുടെ കഥ നമുക്ക് കേൾക്കാം. വർഷങ്ങൾ 35 കഴിഞ്ഞെങ്കിലും ഇന്നും ആസ്വാദക മനസ്സിൽ കുടിയേറിയ ഗാനം. നീർമണിപ്പീരിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ വന്നു. സുരേഷ് ഗോപിയും ജയറാമും സിതാരയും മത്സരിച്ചഭിനയിച്ച വചനം എന്ന ചിത്രത്തിലെ ഗാനം. ലെനിൻ രാജേന്ദ്രൻ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു, പേര് വചനം. സിനിമയുടെ കഥാഗതിക്ക് അനുസരിച്ച് ധ്യാനഭാവത്തിലിരിക്കുന്ന ഒരു യോഗിനിയുടെ ഭാവമുള്ള ഗാനം വേണം. ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ച മോഹൻ സിതാരയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. 35 വർഷങ്ങൾക്ക് മുൻപാണ്. ഞാനന്ന് സിനിമയിലെ തുടക്കക്കാരനാണ്, പുതിയ പയ്യൻ. ഞാനും സംവിധായകൻ ലെനിൻ രാജേന്ദ്രനും കൂടി വിശ്വകവി ONV കുറുപ്പിൻ്റെ അരികിലെത്തി. എൻ്റെ ഈണത്തിനൊത്ത് പാട്ടെഴുതിക്കാൻ ചെന്നതാണ്. ഒരു കുഞ്ഞനുജൻ എന്ന പോലെ എന്നെ വിളിക്കുകയും വരികൾ എഴുതുകയും തിരുത്തുകയും ചെയ്യുന്ന ONV അത്ഭുതത്തോടും ഭയത്തോടും ഞാൻ നോക്കിയിരുന്നു. അതിമനോഹരമായ വരികൾ, പാട്ടുകൾ എഴുതി തന്നിട്ട് അദ്ദേഹം പോവുകയും ചെയ്തു. തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു കമ്പോസിംഗ്. ചെന്നൈയിൽ വെച്ച് റെക്കോർഡിംഗ്. യേശുദാസ് ഗംഭീരമായി പാടി അമേരിക്കയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഇനിയാണ് ട്വിസ്റ്റ്. കാസറ്റിട്ട് ഞങ്ങൾ പാട്ട് കേട്ടപ്പോഴാണ് യേശുദാസിന് പറ്റിയ ഒരു അബദ്ധം മനസ്സിലായത്. നീൾമിഴിപ്പീലിയിൽ എന്നതിന് പകരം ദാസേട്ടൻ പാടിയത് നീർമിഴിപ്പീലിയിൽ എന്നായിപ്പോയി. നീർമിഴിപ്പീലിയിൽ വീണ്ടും നീർമണി തുളമ്പേണ്ട കാര്യമില്ലല്ലോ, അത് അനാവശ്യമായ ആവർത്തനമല്ലേ, എന്ത് ചെയ്യാം. അപ്പോഴേക്കും യേശുദാസ് അമേരിക്കയിലേക്ക് പറന്നിരുന്നു. ഇനി മാസങ്ങൾ കഴിഞ്ഞേ തിരിച്ചെത്തു. സിനിമ ഉടൻ പുറത്തിറക്കിയേ പറ്റൂ. മാത്രമല്ല, വളരെ വികാരസാന്ദ്രമായി വളരെ മിഴിവോടെയാണ് ദാസേട്ടൻ ആ പാട്ട് പാടിയിരിക്കുന്നത്. വേറെ നിവൃത്തിയില്ലാതെ ആദ്യ വാക്കിലെ ഉച്ചാരണ പിശകോടെ തന്നെ പാട്ട് സിനിമയിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു. പടം റിലീസായി.

സിനിമ ഹിറ്റ്, അതിലേറെ പാട്ട് സൂപ്പർ ഹിറ്റ്. നീർമിഴിപ്പീലി എന്ന പ്രയോഗം പാട്ടിൻ്റെ ജനകീയതയെ ബാധിച്ചതേയില്ല. എങ്കിലും തെറ്റ് തെറ്റ് തന്നെയാണല്ലോ. പ്രണയഭംഗത്തിൻ്റെ മൂർത്തമായ അവസ്ഥ ആവിഷ്കരിക്കുന്ന അതിശക്തമായ ഒ എൻ വിയുടെ ഗാനം നമ്മൾക്ക് കേൾക്കാം. നീൽമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീയൻ അരികിൽ നിന്നു എന്ന് തുടങ്ങുന്ന ഗാനം.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വരുന്നു. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. മതത്തിൻ്റെയും ജാതിയുടെയും പേരിലുള്ള ഭിന്നിപ്പുകളെ കൂട്ടിയിണക്കുന്ന സ്നേഹമന്ത്രം പോലെ ഒരു പാട്ടുണ്ട്, കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും എന്ന് തുടങ്ങുന്ന ഗാനം. ഏറെ ഖ്യാതി നേടിക്കൊടുത്ത കുറി വരച്ചാലും കുരിശു വരച്ചാലും എന്ന പാട്ടിൻ്റെ പിറവിയിലെ കണ്ണീരും പുഞ്ചിരിയും കലർന്ന ഓർമ്മകൾ പങ്കിടുകയാണ് പാട്ടിൻ്റെ ഈരടികളും സംഗീതവും ഒരുക്കിയ MD രാജേന്ദ്രൻ. സുഹൃത്തായ സുരേഷ് മച്ചാട് സംവിധാനം ചെയ്യുന്ന മൗനം എന്ന സിനിമയിലെ എൻ്റെ

പാട്ടിന് ട്യൂൺ ഇടുകയായിരുന്നു ലക്ഷ്യം. ലളിതഗാനം പോലെ എഴുതിയ പാട്ടാണിത്. മാടമ്പ് കുഞ്ചുകുട്ടൻ്റെ മതേതര സ്വഭാവമുള്ള കഥ. സുഹൃത്ത് സുരേഷ് മൗനം എന്ന പേരിൽ സിനിമയാക്കുമ്പോൾ പാട്ടിനായി എന്നെ സമീപിച്ചു. ഈ ഗാനം പാടി കേൾപ്പിച്ചപ്പോൾ സുരേഷിന് ഇഷ്ടമായി. ഞാൻ പാടിയ ട്യൂൺ നല്ലതാണെന്ന് സുരേഷ് പറഞ്ഞെങ്കിലും നമുക്ക് ദേവരാജൻ മാസ്റ്റർ കൊണ്ട് ചെയ്യിക്കാമെന്ന് ഞാൻ പറഞ്ഞു. മാസ്റ്ററുടെ വീട്ടിലേക്ക് അന്ന് വലിയ ആവേശത്തോടെയാണ് ഞാൻ കയറി ചെന്നത്. അങ്ങനെ മാസ്റ്ററുടെ വീട്ടിലെത്തി പാട്ട് വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ മാസ്റ്റർ പറഞ്ഞു, നീ ആദ്യം ഇത് പാടി എന്നെ കേൾപ്പിക്ക്. ഞാൻ അങ്ങനെ എൻ്റെ ട്യൂണിൽ പാടി കേൾപ്പിക്കുന്നു മാസ്റ്ററെ. പാട്ട് കേട്ട ഉടനെ മാസ്റ്റർ എണീറ്റ് നിന്ന് പ്രഖ്യാപിച്ചു, ഞാനിത് ട്യൂൺ ചെയ്യില്ല, എനിക്കിത് വേണ്ട. ഒരു ഞെട്ടലോടെയാണ് ഞാനത് കേട്ടത്. നിരാകരിക്കുന്ന മുഖമാണ് മുമ്പിലുള്ളത്. ശരിയെന്ന് പറഞ്ഞ് അദ്ദേഹം മുറിയിലേക്ക് നടന്നു. ഇനി അധികം നിൽക്കണ്ട എന്നാണ് ധ്വനി. മുറിയിലേക്ക് കയറും മുമ്പേ വാതിലിൽ പിടിച്ച് തല പിന്നോട്ടാക്കി അദ്ദേഹം പറയുകയാണ്, അത് നീ തന്നെ ചെയ്താൽ മതി, നിന്റെ ട്യൂൺ നല്ലതാണ്. യാദൃച്ഛികമായി സംഗീത സംവിധായകനാകാനുള്ള നിയോഗവുമായാണ് അന്ന് അവിടെ നിന്നും ഞാൻ തിരിച്ചിറങ്ങിയത്. എൻ്റെ ട്യൂണിൽ തന്നെ ആ പാട്ട് റെക്കോർഡ് ചെയ്തു. അങ്ങനെ ഞാനൊരു സംഗീത സംവിധായകനായി. മലയാളത്തിൽ ഗാന രചയിതാവായി കുറേ പടങ്ങളിൽ പ്രവർത്തിച്ചെങ്കിലും സംഗീത സംവിധായകൻ്റെ മേലങ്കി അദ്ദേഹം എനിക്ക് ചാർത്തി തരികയായിരുന്നു എന്ന് സംശയം. പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ യേശുദാസ് പറഞ്ഞു, ഇത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന പാട്ടാണ്, ഇതുപോലൊരു പാട്ടിന് നിനക്കെഴുതാൻ പറ്റില്ല, ഇത് നിന്റെ വരിയല്ല, നിനക്കെവിടെ നിന്നോ കിട്ടിയ വരികളാണ്, നിനക്ക് ഈശ്വരൻ തന്ന വരികളാണ്. കുറി വരച്ചാലും കുരിശ് വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും എന്ന വാക്കുകൾക്ക് പകരം വയ്ക്കാൻ മലയാളത്തിൽ വേറെ വാക്കുകളില്ല. ഇത് പാടാൻ സാധിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. കേരളത്തിൽ വളരെ ഹിറ്റായ ഗാനം നമുക്ക് കേൾക്കാം, കുറി വരച്ചാലും കുരിശ് വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും എന്ന് തുടങ്ങുന്ന ഗാനം.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമ്മൾ മടങ്ങി വരുന്നു, തിരിച്ചു വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ, ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ, മലയാളത്തിൻ്റെ വാനം പാടി KS ചിത്ര പാടിയ ഈ പാട്ട് മലയാളികളുടെ ഹൃദയത്തെ മുഴുവൻ തൊട്ടുണർത്തിയതാണ്. ഈ പാട്ട് പാടാതെ ഗാനമേള വേദി വിടാൻ സമ്മതിക്കാറില്ല ഇന്നും ആസ്വാദകർ ചിത്രയെ. ഒരർത്ഥത്തിൽ ചിത്ര എന്ന ഗായികയുടെ മുദ്രാഗീതം തന്നെയായി മാറിക്കഴിഞ്ഞു ഈ പാട്ട്. പുറത്തിറങ്ങി 2 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ജാതിയുടെയും ഭാഷയുടെയുമൊക്കെ വതിർവരമ്പുകൾ ഭേദിച്ച് സംഗീതാസ്വാദകരെ വശീകരിച്ചുകൊണ്ടിരിക്കുന്ന പാട്ട് രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനം എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. മുല്ലപ്പൂവിൻ്റെ വിശുദ്ധിയും കള്ളഭചന്ദനങ്ങളുടെ സൗരഭ്യവുമുള്ള ഒരു ഗാനം അതായിരുന്നു സംവിധായകൻ രഞ്ജിത്തിന് വേണ്ടിയിരുന്നത്. വരികളെഴുതിയ ഗിരീഷ് പുത്തഞ്ചേരിക്കും പാട്ടിനീണം നൽകിയ രവീന്ദ്രൻ മാസ്റ്റർക്കും രഞ്ജിത്തിനുമൊക്കെ ഒരേ ഒരാഗ്രഹം, ഗായികയായി ചിത്ര തന്നെ വേണം. കാരണമുണ്ട്, ഈ പാട്ട് വികാരസാന്ദ്രമായ ഒപ്പം ഭക്തിയുടെ അലകടൽ സൃഷ്ടിക്കുന്ന ഒരു പാട്ടാണ്. ചിത്ര അന്ന് ഒരേ ഒരു കുഞ്ഞു നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടത്തിൽ മനസ്സ് നീറി കഴിയുകയാണ്. അപ്രതീക്ഷിതമായ ആഘാതത്തിൽ മനസ്സ് തളർന്നുപോയ ചിത്ര റെക്കോർഡുകളിൽ നിന്നൊക്കെ ബോധപൂർവമായ ഒരു അകൽച്ച പാലിച്ചിരുന്നു. ചിത്രയെ തിരികെ കൊണ്ടുവരണം. ചിത്രയുടെ ആ മാനസിക സിറ്റുവേഷനിൽ ചിത്രയ്ക്ക് മനമുരുകി പാടാം. ഏറെ നിർബന്ധിച്ച ശേഷമാണ് ചിത്ര സ്റ്റുഡിയോയിൽ എത്തിയത്. ഗിരീഷ് പുത്തഞ്ചേരി പറയുന്നു, ചിത്ര തളർന്ന മനസ്സെങ്കിലും അവർ അറിയാതെ ആ പാട്ടിൽ ലയിച്ചു. കണ്ണീർ നനച്ചു നിന്നെ തേടി നടന്നു കൃഷ്ണ എന്ന് പാടുമ്പോൾ വരികളിലൂടെ ആത്മാവിലൂടെ ചിത്രം മറന്നൊഴുകിപ്പോകുന്നത് സങ്കല്പിക്കാനാകുമായിരുന്നു എനിക്ക്. എന്നിട്ടും എൻ്റെയും രവീന്ദ്രൻ മാഷിൻ്റെയും ഒക്കെ പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയി ചിത്ര ആ പാട്ടിനെ. ചിത്രയുടെ മനസ്സ് സംഘർഷഭരിതമായിരുന്നെങ്കിലും പാടി തുടങ്ങിയതോടെ മറ്റെല്ലാം മറന്നു. വോയിസ് ബൂത്തിൻ്റെ ഏകാന്ത മൂകതയിൽ ഗായികയും ഇഷ്ടദൈവവും മാത്രമായി. ഗുരുവായൂരപ്പൻ്റെ മനസ്സിൽ വിചാരിച്ച് ചിത്ര ആ പാട്ട് ആത്മനിർവൃതിയോടെ പാടി. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ, ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ എന്ന് തുടങ്ങുന്ന ഗാനം. ഇന്നത്തെ ഗാനമന്ദാരം എന്ന പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഗാനമന്ദാരം പരിപാടി എല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചയും, ഞായർ ഉച്ചയ്ക്ക് 12 മണിക്കും ബുധൻ രാത്രി 8 മണിക്കും. റേഡിയോ സാന്ത്വനം 90.4 FM ൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നന്ദി.

0: തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: കിക്ക് 90.4 FM 2026.
1: ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
2: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
2: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
2: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
2: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4

0: അതോടൊപ്പം ലയൺസ് സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളിക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
1: ഫ്രീ കിക്ക് 90.4 FM 2026.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ

സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം, സുന്ദര സഞ്ചാരം, യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി. സദാശിവൻ.

ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: സണ്ണി ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ച് ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെ ആയിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഭാഗ്യരാശി. ആശയം അവതരണം ഡോക്ടർ സി ആർ ജയശങ്കർ. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: ഭാഗ്യരാശിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ജ്യോതിഷശാസ്ത്രത്തിന്റെ വൈവിധ്യമാർന്ന അറിവുകളും വിശേഷങ്ങളുമായി ഭാഗ്യരാശിയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിജ്ഞാനപ്രദമായ നിരവധി അറിവുകൾ പകർന്നു നൽകുന്നത് ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ സാറാണ്. ഈ പരിപാടി എല്ലാ ഞായറാഴ്ച വൈകിട്ട് 5 മണിക്കും പുനഃപ്രക്ഷേപണം ബുധൻ രാവിലെ 7 മണിക്കുമാണ്. നമസ്കാരം സാർ.
1: നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ച ഒരു പ്രധാന കാര്യം ഒന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.

0: ുന്നു സാധാരണക്കാരായ നമുക്കെല്ലാം നിത്യജീവിതത്തിൽ വളരെയേറെ ഉപകാരപ്പെടാവുന്ന ജ്യോതിഷ വസ്തുതകളാണ് ഈ പരിപാടിയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് മാത്രം നമുക്കെല്ലാം എപ്പോഴും ഓർമ്മയിൽ വരണമെന്നില്ല. അതിനാൽ സാധ്യമാകുന്നവർ ഈ പരിപാടി ഒന്ന് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അത് നിങ്ങൾക്ക് പിന്നീട് പല കാര്യങ്ങൾക്കും ഉപകാരപ്പെട്ടേക്കാം.
1: സർ, നമ്മൾ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് ഇത് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഈ ലഗ്നവും പൊരുത്തവും ഒക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുമ്പോൾ തന്നെ പൊരുത്തങ്ങളൊന്നും ഇല്ലെങ്കിലും മനപ്പൊരുത്തമുണ്ടെങ്കിൽ മറ്റൊന്നും നോക്കണ്ട എന്നൊക്കെ ചില ജ്യോതിഷികൾ ഇങ്ങനെ പറയുന്നതായി കേൾക്കാറുണ്ട്. അത് സത്യമാണോ സത്യത്തിൽ? അതുപോലെ ജ്യോതിഷത്തിൽ മനപ്പൊരുത്തം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രണയം എന്നത് മനപ്പൊരുത്തത്തിന്റെ ഒരു ലക്ഷണമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് സാധാരണയായി നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഇത് ജ്യോതിഷത്തിന്റെ പരിധിയും കടന്നു പോകുന്ന ഒരു സംശയമാണ് യഥാർത്ഥത്തിൽ. എന്നിരുന്നാലും അത് പറയാതിരിക്കാൻ വയ്യ. കാരണം ജ്യോതിഷത്തെ അനുകൂലിക്കാത്ത ചില ആൾക്കാർ എപ്പോഴും നമ്മളോട് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. കാര്യം മനപ്പൊരുത്തമുള്ളേ ജീവിതത്തിൽ പ്രധാനം, അതുണ്ടെങ്കിൽ പിന്നെ ജാതകത്തിലെ പൊരുത്തത്തിന് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഒരു ജ്യോതിഷി എന്നുള്ള നിലയിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ ജ്യോതിഷത്തിലെയും പ്രായോഗിക ജീവിതത്തിലെയും പ്രസക്തമായ ഈ ചോദ്യത്തിൽ മനപ്പൊരുത്തമുണ്ടെങ്കിൽ മറ്റൊന്നും നോക്കണ്ട എന്ന് പറയുന്ന പ്രസ്താവനയെ നമ്മൾക്ക് ജ്യോതിഷപരമായും മനഃശാസ്ത്രപരമായും ഒന്ന് വിലയിരുത്തി നോക്കാം. ജ്യോതിഷപരമായി മനപ്പൊരുത്തം എന്നത് കേവലം ഒരു താൽക്കാലിക ഇഷ്ടമല്ല, അത് താഴെ പറയുന്ന ഗ്രഹനിലകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിൽ പരിഗണിക്കപ്പെടുന്ന മാനദണ്ഡങ്ങൾ, ആദ്യത്തേത് ചന്ദ്രന്റെ പൊരുത്തമാണ്. ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ്. സ്ത്രീ പുരുഷന്മാരുടെ ചന്ദ്രരാശികൾ പരസ്പരം 5-9 ബന്ധത്തിലോ, ത്രികോണം എന്ന് പറയും, അല്ലെങ്കിൽ 1-7 ബന്ധത്തിലോ, സമസപ്തമം എന്ന് വെച്ചാൽ ചന്ദ്രന്റെ രാശികൾ, സ്ത്രീയുടെ ചന്ദ്രരാശിയും പുരുഷന്റെ ചന്ദ്രരാശിയും ഒന്നുകിൽ 1-ാമത്തെയും 5-ാം 7-ാമത്തെയും രാശിയിൽ നിൽക്കണം, അല്ലെങ്കിൽ 5-9 രാശികളിൽ നിൽക്കണം. അങ്ങനെ വന്നാൽ അവർക്ക് ഒരേ ചിന്താഗതിയും ആശയവിനിമയ ശേഷിയും ഉണ്ടാകും എന്ന് പറയുന്നു. രണ്ടാമത്തേത് ലഗ്നാധിപന്മാരുടെ മൈത്രിയാണ്. വധൂവരന്മാരിൽ ഒരാളുടെ ലഗ്നാധിപനും മറ്റേ ആളുടെ ലഗ്നാധിപനും മിത്രങ്ങളാണെങ്കിൽ, ഉദാഹരണത്തിന് വ്യാഴവും ചൊവ്വയും മിത്രങ്ങളായ ഗ്രഹങ്ങളാണ്, അവരുടെ ജീവിത വീക്ഷണങ്ങൾ ഒന്നായിരിക്കും. പിന്നീടുള്ളത് ശുക്രന്റെയും ചൊവ്വയുടെയും നില. ആകർഷണം, അനുരാഗം എന്നിവയുടെ കാരകന്മാരായ ഈ ഗ്രഹങ്ങൾ തമ്മിലുള്ള ബന്ധം വൈകാരികമായ ഐക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രണയം എന്നത് മനപ്പൊരുത്തമാണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ് പലർക്കും തെറ്റുപറ്റുന്നത്. എല്ലാ പ്രണയവും ജ്യോതിഷപരമായ മനപ്പൊരുത്തമല്ല. അങ്ങനെയാണെങ്കിൽ പ്രണയബന്ധങ്ങളെല്ലാം പിന്നീട് അടിച്ചുപിരിയുന്ന ഒരുപാട് പ്രണയബന്ധങ്ങളുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് അത് മനപ്പൊരുത്തമാണ് എന്ന് നമുക്കൊരിക്കലും പൂർണ്ണമായി പറയാൻ പറ്റില്ല. ഒരു താൽക്കാലികമായ അട്രാക്ഷൻ അഥവാ മോഹം എന്നാണ് പറയുക. രാഹുവിന്റെയോ ശുക്രന്റെയോ ഒക്കെ ദശാകാലങ്ങളിൽ ഉണ്ടാകുന്ന ശക്തമായ ഒരു ആകർഷണം പലപ്പോഴും പ്രണയമായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഇത് ജ്യോതിഷപരമായി ഒരു ഗ്രഹപ്പിഴ പോലെ താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥ പൊരുത്തം എന്നത്, അല്ലെങ്കിൽ റിയൽ കോമ്പാറ്റബിലിറ്റി എന്നത്, വർഷങ്ങൾ കഴിഞ്ഞാലും പരസ്പരം മനസ്സിലാക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും ഒന്നിച്ച് ജീവിക്കുവാനും സന്തോഷത്തോടെ ജീവിക്കുവാനും ഒക്കെ സാധിക്കുന്ന അവസ്ഥയാണ്. ജാതകത്തിൽ വ്യാഴത്തിന്റെയോ ചന്ദ്രന്റെയോ ശുഭസ്വാധീനമുള്ളപ്പോഴാണ് ഇത്തരം ശാശ്വതമായ മനപ്പൊരുത്തം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. രാഹുവിന്റെയോ ശുക്രന്റെയോ ഒക്കെ ദശാകാലങ്ങളിൽ ഉണ്ടാകുന്ന താൽക്കാലികമായ മോഹത്തെയാണ് നമ്മൾ മനപ്പൊരുത്തമായോ പ്രണയമായിട്ടോ ഒക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. പക്ഷേ യഥാർത്ഥ പൊരുത്തം എന്നത് എത്ര കാലം കഴിഞ്ഞാലും പരസ്പരം മനസ്സിലാക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഒന്നിച്ച് ജീവിക്കാനും സാധിക്കുന്ന അവസ്ഥയാണ്. അത് വ്യാഴത്തിന്റെയോ ചന്ദ്രന്റെയോ ശുഭസ്വാധീനം കൊണ്ടാണ് ഉണ്ടാകുന്നത്. മറ്റൊന്നും നോക്കേണ്ട എന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് ശരിയല്ല എന്നാണ് എൻ്റെ ഉറച്ച ഉത്തരം. ചില ജ്യോതിഷികൾ അങ്ങനെ പറയുന്നത് ദൈവാനുകൂല്യം എന്ന തത്വം മുൻനിർത്തിയാണ്. കാര്യം ദൈവം ഉണ്ടല്ലോ, ബാക്കിയെല്ലാം അദ്ദേഹം നോക്കിക്കോളും എന്ന് പറഞ്ഞാൽ. പക്ഷെ മനസ്സിന്റെ ശക്തി അഥവാ മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ ഏത് വലിയ പ്രതിസന്ധിയെയും ഒരുമിച്ച് നേരിടാൻ ദമ്പതികൾക്ക് കഴിയും. മനസ്സുകൾ തമ്മിൽ ചേരുമ്പോൾ അവിടെ നെഗറ്റീവ് ഊർജത്തിന് സ്ഥാനമില്ലാതാകുന്നു. ഇത് പല ദോഷങ്ങൾക്കുമുള്ള സ്വാഭാവിക പരിഹാരമായി മാറുന്നുണ്ട്. എങ്കിലും ഒരു മുന്നറിയിപ്പ് പറയുകയാണെങ്കിൽ, ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്കറിയാം രോഗിക്ക് ജീവിക്കാനുള്ള അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ മരുന്ന് നന്നായി ഫലിക്കുമെന്ന്. അതുപോലെയാണ് ജ്യോതിഷത്തിലും. മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ ജാതകത്തിലെ ചെറിയ ദോഷങ്ങൾ ഫലിക്കില്ല. എന്നാൽ ഗുരുതരമായ രോഗമാണെങ്കിൽ ജീവിക്കാൻ എത്ര വലിയ ആഗ്രഹമുണ്ടെങ്കിലും രോഗി കീഴടങ്ങേണ്ടി വരും. അതുപോലെ രജ്ജുപൊരുത്തം പോലെയുള്ള മാരകമായ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ എത്ര വലിയ പ്രണയമാണെങ്കിലും ഭാവിയിൽ പങ്കാളിയുടെ ആയുസ്സിനെയോ ആരോഗ്യത്തെയോ ബാധിച്ചേക്കാം എന്നതിനാൽ ജ്യോതിഷികൾ സാധാരണയായി രജ്ജു പൊരുത്തത്തിലൊക്കെ ജാഗ്രത നിർദ്ദേശിക്കാറുണ്ട്. ഇനി ജ്യോതിഷവും മനഃശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തിന്റെ വൈദ്യശാസ്ത്ര കാഴ്ചപ്പാട് കൂടി ഞാൻ പറയാം.

0: മെഡിക്കൽ പ്രാക്ടീസിൽ ഞാൻ പഠിച്ചിട്ടുള്ള ചില ശാസ്ത്ര വസ്തുതകളുണ്ട്. അതിലൊന്ന് പ്ലാസിബോ എഫക്റ്റ് ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ, പ്രണയത്തിലായിരിക്കുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓക്സിറ്റോസിൻ, ഡോപ്പമിൻ എന്നീ രാസവസ്തുക്കൾ പല ശാരീരിക മാനസിക വെല്ലുവിളികളെയും മറികടക്കാനും സന്തോഷം ആയിട്ട് ഇരിക്കുവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ മനപ്പൊരുത്തമില്ലാത്ത ദാമ്പത്യം ശരീരത്തിൽ കോർട്ടിസോൾ മുതലായ സ്ട്രെസ് ഹോർമോൺസ് വർദ്ധിപ്പിക്കുകയും അത് പല അസ്വസ്ഥതകൾക്കും മാറാ രോഗങ്ങൾക്കും കാരണമാകുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ മനപ്പൊരുത്തമുണ്ടെങ്കിൽ 50% ദോഷങ്ങളും ഇല്ലാതാകും എന്ന് പറയാം. പക്ഷേ ബാക്കി 50 വരുന്ന ആയുസ്, ആരോഗ്യം, സന്താനഭാഗ്യം തുടങ്ങിയ കാര്യങ്ങളിൽ ജാതകത്തിലെ ഗ്രഹനിലകൾക്ക് കൃത്യമായ പങ്കുണ്ട്. അതുകൊണ്ട് മറ്റൊന്നും നോക്കേണ്ട എന്നതിനേക്കാൾ മനപ്പൊരുത്തത്തിന് മുൻഗണന നൽകിക്കൊണ്ട് ബാക്കിയുള്ളവ പരിശോധിക്കുക എന്നതാണ് ശരിയായ രീതി. തീവ്രമായി പ്രണയിച്ച് വിവാഹം കഴിച്ചവർ പിന്നീട് ദാമ്പത്യ പരാജയങ്ങളിലേക്ക് പോകുന്നത് പലരിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇത്തരം ഗ്രഹങ്ങളുടെ താൽക്കാലിക ആകർഷണം കൊണ്ടുള്ള പ്രണയമെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ബന്ധം ആയിരിക്കാം അതിന്റെ പ്രധാന കാരണം എന്ന് വിചാരിക്കാനും ന്യായമുണ്ട്.
1: സർ, നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് ജ്യോതിഷികളൊക്കെ പറയുന്നത് സത്യമാണോ, ശുദ്ധജാതകം, അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രണയം മനപ്പൊരുത്തത്തിന്റെ ഒരു ലക്ഷണമാണോ എന്നൊക്കെയാണ് ചോദിച്ചത്. അതുപോലെ ഈ ശുദ്ധജാതകം എന്നാൽ എന്താണ്? ശുദ്ധജാതകമുള്ളവർക്ക് കല്യാണം ആലോചിക്കുമ്പോൾ അങ്ങനെ ശുദ്ധജാതകമുള്ളവർ തന്നെ വേണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ജ്യോതിഷ പ്രകാരം ഇതൊക്കെ നിർബന്ധമാണോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്.
0: ജ്യോതിഷത്തിൽ വിവാഹ പൊരുത്തം നോക്കുമ്പോൾ അതിനെപ്പറ്റി അറിയുന്നവരും അറിയാത്തവരും എല്ലാം അധികം ഉപയോഗിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു പദമാണ് ശുദ്ധജാതകം. ഇതിന്റെ അർത്ഥത്തെക്കുറിച്ചും വിവാഹത്തിലുള്ള ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറയാം. എന്താണ് ശുദ്ധജാതകം എന്ന് ലളിതമായി പറഞ്ഞാൽ, ചൊവ്വാദോഷം ഇല്ലാത്ത ജാതകങ്ങളെയാണ് പൊതുവെ ശുദ്ധജാതകം എന്ന് വിളിക്കുന്നത്. ജ്യോതിഷ നിയമപ്രകാരം ഒരു ജാതകത്തിൽ ലഗ്നം, ചന്ദ്രൻ, ശുക്രൻ എന്നിവരിൽ നിന്ന് 2, 4, 7, 8, 12 എന്നീ ഭാവങ്ങളിൽ ചൊവ്വ നിൽക്കുമ്പോഴാണ് ചൊവ്വാദോഷം ഉണ്ടാകുന്നത്. ഈ സ്ഥാനങ്ങളിൽ ഒന്നും ചൊവ്വ ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ചൊവ്വ ഉണ്ടെങ്കിലും ദോഷത്തിന് ജ്യോതിഷപരമായ പരിഹാരങ്ങൾ, ഉദാഹരണത്തിന് ചൊവ്വ സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ നിൽക്കുക മുതലായവ ഉണ്ടാവുകയോ ചെയ്താൽ ആ ജാതകത്തെ ശുദ്ധജാതകമായി കണക്കാക്കാം. പിന്നീട് ഉയരുന്ന ചോദ്യം ശുദ്ധജാതകത്തിന് ചേർച്ചയ്ക്ക് ശുദ്ധജാതകം തന്നെ വേണോ എന്നുള്ളതാണ്. ജ്യോതിഷപ്രകാരം ഇത് ഒരു നിർബന്ധമായ കാര്യമാണ്. ഇതിനെ തുല്യബലം എന്നാണ് വിളിക്കുന്നത്. ചൊവ്വാദോഷമുള്ളവർക്ക് ചൊവ്വാദോഷമുള്ള ജാതകം തന്നെ വേണം, അല്ലെങ്കിൽ തുല്യദോഷമുള്ള ജാതകം തന്നെ വേണം. ദോഷം ദോഷം കൊണ്ട് ഹനിക്കപ്പെടുന്നു, അതിനെയാണ് ദോഷസാമ്യം എന്ന് പറയുന്നത്. ശുദ്ധജാതകക്കാർക്ക് ശുദ്ധജാതകം തന്നെ വേണം. കാരണം ചൊവ്വ ഊർജത്തിന്റെയും ആവേശത്തിന്റെയും ഗ്രഹമാണ്. എനർജി ആൻഡ് പാഷൻ എന്ന് പറയും. ചൊവ്വാദോഷമുള്ള ഒരാൾക്ക് സ്വാഭാവികമായും ഈ ഊർജം കൂടുതലായിരിക്കും. ഒരു ശുദ്ധജാതകക്കാരൻ ചൊവ്വാദോഷമുള്ളയാളെ വിവാഹം കഴിച്ചാൽ ആ ഊർജത്തിന്റെ അസന്തുലിതാവസ്ഥ അഥവാ ഇംബാലൻസ് ദാമ്പത്യത്തിൽ കലഹങ്ങൾക്കോ പങ്കാളിയുടെ ആരോഗ്യക്ഷയത്തിനോ കാരണമായേക്കാം എന്നാണ് ജ്യോതിഷ വിശ്വാസം. ഇത് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ, ശാസ്ത്രീയമായി പറയുമ്പോൾ ജ്യോതിഷം ഒരു ഗൈഡ് അഥവാ വഴികാട്ടിയാണ്. വിവാഹ പൊരുത്തത്തിൽ ചൊവ്വാദോഷം മാത്രം നോക്കിയാൽ പോരാ. പാപസാമ്യം എന്ന് പറയുമ്പോൾ ചൊവ്വ മാത്രമല്ല, ശനി, രാഹു, കേതു, സൂര്യൻ എന്നീ ഗ്രഹങ്ങൾ 7, 8 ഭാവങ്ങളിൽ നിൽക്കുന്നതും ദോഷകരമാണ്. അവയെല്ലാം അശുഭഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ശുദ്ധജാതകമാണെന്ന് കരുതി മാത്രം കാര്യമില്ല, മറ്റ് പാപഗ്രഹങ്ങളുടെ സാന്നിധ്യവും നമ്മൾ നോക്കേണ്ടതുണ്ട്. ശുദ്ധജാതകക്കാരും ചൊവ്വാദോഷവും തമ്മിലുള്ളവരുടെ വിവാഹങ്ങൾ നടക്കാറുണ്ട്. എന്നാൽ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ദാമ്പത്യത്തിലെ അസ്വാരസ്യങ്ങൾ ഒഴിവാക്കാൻ ഈ പൊരുത്തം കർശനമായി പാലിക്കാറുമുണ്ട്. ജാതകം നോക്കാതെ പ്രണയവിവാഹത്തിൽ പെട്ട ഇരുമതക്കാരായ ദമ്പതികളിലെ ഭാര്യ 52 വയസ്സായപ്പോൾ സന്താനഭാഗ്യമില്ലായ്മ, ഭർത്താവിന്റെ മോശം പെരുമാറ്റം, ക്രൂരത, തന്നെ ഉപേക്ഷിക്കുമോ, താൻ വഴിയാധാരമാകുമോ എന്ന ഭയം, ഇവയ്ക്ക് പരിഹാരം തേടി എന്നെ സമീപിച്ചിരുന്നു. ചൊവ്വാദോഷം മൂലമുള്ള ഗുരുതരമായ ചേർച്ചയില്ലായ്മ രണ്ട് ജാതകങ്ങൾ തമ്മിൽ ഉള്ളതായി എനിക്ക് പരിശോധനയിൽ കാണാൻ കഴിഞ്ഞു. വിവാഹത്തിന് മുൻപ് അതുമായി അവർ ഏതെങ്കിലും ഒരു ജ്യോതിഷിയെ സമീപിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അത് അനുവദിക്കുമായിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ രണ്ട് ജാതകങ്ങളും ശുദ്ധങ്ങളായിരുന്നാൽ ശുഭഫലം, രണ്ട് ജാതകങ്ങളിലും തുല്യദോഷങ്ങളായിരുന്നാലും ശുഭഫലം, സന്തുലിതമായ ജീവിതം, ദോഷങ്ങൾ പരസ്പരം ഇല്ലാതാകുന്നു. എന്നാൽ ഒരാളുടേത് ശുദ്ധജാതകവും മറ്റേത് ദോഷജാതകവുമായാൽ അത് അധമം. അവിടെ ആരോഗ്യ പ്രശ്നങ്ങളോ കലഹങ്ങളോ അവരുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ഒരു ഡോക്ടറുടെ ഭാഷയിൽ പറഞ്ഞാൽ രക്തഗ്രൂപ്പുകൾ തമ്മിലുള്ള പൊരുത്തം നോക്കുന്നത് പോലെയാണ് ഇത്. ഒരേ ഗ്രൂപ്പ് അല്ലെങ്കിലും ചില ഗ്രൂപ്പുകൾ തമ്മിൽ ചേരുന്നത് പോലെ ജ്യോതിഷത്തിലും അപവാദങ്ങളുണ്ട്. ഉദാഹരണത്തിന് ചൊവ്വയ്ക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ചൊവ്വാദോഷത്തിന്റെ കാഠിന്യം കുറയുന്നതാണ്.
1: സാർ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ, അതിന് ജാതകത്തിന്റെ പൊരുത്തം തന്നെ വേണോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എന്താ സാർ ഇങ്ങനെ വിശദമായി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതിൽ ശുദ്ധജാതകത്തെ കുറിച്ചും പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ

0: നമുക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് കുറേയധികം സംശയങ്ങൾ ഇനിയും ഉണ്ടാകാം. പക്ഷെ നമുക്ക് ഇന്ന് ഭാഗ്യരാശി ഇവിടെ പൂർണ്ണമാകുകയാണ്. ജ്യോതിഷശാസ്ത്രത്തിന്റെ നിരവധി വിശേഷങ്ങളും അറിവുകളും ഒക്കെ ഇനിയും ഇങ്ങനെ കടലോളം നീണ്ടുകിടക്കുന്ന വിവരണങ്ങളാണ് സാറിന് ശ്രോതാക്കൾക്കായി കൊടുക്കാനുള്ളത്. അപ്പൊ ഇത്രയും നേരം നിങ്ങളോടൊപ്പം കൂടെയുണ്ടായിരുന്ന ഞാൻ രജനി ഗിരീഷാണ്. ജ്യോതിഷശാസ്ത്രത്തിന്റെ നിരവധി അറിവുകളൊക്കെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി പകർന്നു കൊടുത്തുകൊണ്ടിരുന്നത് ജ്യോതിഷ പ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ സാറാണ്. ഭാഗ്യരാശി ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു.
1: റേഡിയോ സന്തോനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഭാഗ്യരാശി. ആശയം അവതരണം ഡോക്ടർ സി ആർ ജയശങ്കർ. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സന്തോനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഫ്രീകിക്ക് 90.4 FM 2026.
1: ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
0: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
0: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
0: സെമി

0: ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
0: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളിക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
0: ഫ്രീ കിക്ക് 90.4 FM 2026.

0: ചേരാം. പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
1: പറവാലേ.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ഫ്രീകിക്ക് 90.4 FM 2026.
1: ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
0: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
0: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
0: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
0: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമല വാരം കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
0: ഫ്രീകിക്ക് 90.4 FM 2026.

ഒത്തുചേർന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

0: நினைச்சு போய்
1: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.